ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 28 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 26, കൊല്ലവർഷം 1201, കർക്കടകം 1, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. കുട്ടികളുടെ ദന്തക്രമീകരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ കെ എ ഹാഷ്മി സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃഭൂമിയോട് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം യു ശാരി കൃഷ്ണ. 7:50 ഐ ക്യു ഓപ്റ്റിക്കൽസ് കോട്ടയ്ക്കൽ റോഡ്.

ചട്ടിപ്പറമ്പ സമകാലികം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസൻസ് ആന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡീസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മൊഞ്ച് അവതരിപ്പിക്കുന്നത് സംഗീത സംവിധായകൻ മോസിൻ കുരിക്കൾ. 9:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് പ്രിയതര ഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്രഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 20 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ആകാശവാണി ന്യൂസ് ജിൻഡ്.
1: From Jind, the Prime Minister will travel to Chandigarh and then visit Jalandhar in Punjab to lay the foundation stone and inaugurate multiple development projects. Prime Minister Modi will inaugurate 6 redeveloped Amrit railway stations in Keralam through video conferencing today, along with 75 other Amrit stations across the country. The 6 stations in Keralam are expected to significantly enhance railway infrastructure and passenger amenities across the state. Ahead of the monsoon session of Parliament beginning on 20th July, the BJP-led NDA is set to finalise its floor strategy at a meeting of senior alliance ministers chaired by Defence Minister Rajnath Singh today. The meeting is likely to focus on the NDA's legislative agenda, coordination among alliance partners and a unified strategy to counter the opposition during the session. Union Home Minister Amit Shah will be on a 3-day visit to West Bengal beginning today. Sources said that during the visit, he will participate in programs focused on border security, governance, law and order and development. Tomorrow, Mr. Shah will visit the Jumagash border outpost in Siliguri and interact with BSF personnel at the 18th Battalion border outpost. The National Testing Agency has declared results of NEET UG 2026 re-exam. Over 11 lakh candidates have qualified for admission to undergraduate medical, dental, Ayush and allied programs. Scorecards of all candidates are available on the official website neet.nta.nic.in. NTA said that the result has been declared in time so that the medical admission and counselling calendar for candidates stays on track. Prime Minister Narendra Modi held a conversation with the Amir of Qatar, Sheikh Tamim bin Hamad Al Thani, and conveyed his condolences on the passing of the father Amir, Sheikh Hamad bin Khalifa Al Thani. In a social media post, Mr. Modi said that the father Amir of Qatar's enduring legacy will continue to guide the two countries as they further strengthen their strategic partnership. He also recalled Father Amir's deep affection for India, his warmth towards the Indian community in Qatar, and his steadfast commitment to India-Qatar relations. Gujarat Anti-Terrorist Squad, ATS, arrested 5 persons in connection with its probe into a terror module of the Pakistan-based Jaish-e-Mohammed, JEM outfit. The arrested persons were identified as Bilal Abid Bhai Shera, Mohammed Ayub Kadiwala, Mohammed Palanpuri alias Khali Ayub Sansara, Shafia Raiz Mukti and Mohammed Hassan Kardia. They were apprehended from Khadiyal village in Siddhpur Taluka. In men's cricket, host England defeated India by 4 wickets in the second ODI of 3 match series at Sophia Gardens in Cardiff last night to level the series 1-1. After being invited to bat first, Shubham Gill led men in blue, got bundled out for just 233 runs in 44 overs. Both the teams will now face each other in the series decider on Sunday at the iconic Lord's Cricket Ground. And that is the end of this news bulletin.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 കഴിഞ്ഞ് 10:06. ശുഭചിന്തയ്ക്കായി ഇതാ സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി.
3: അതിരാവിലെ തന്നെ ദിനപത്രം വായനയോടെ ദിനചര്യകൾ ആരംഭിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഈയിടെ വായിച്ച പത്രത്തിലെ 2 തലക്കെട്ടുകളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിൽ ആദ്യത്തെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ചതിയിൽ വീണു, സ്നേഹം രക്ഷിച്ചു. തിരുവനന്തപുരത്ത് ബ്ലൈൻഡ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് തീവണ്ടിയിൽ തിരിച്ചു വരികയായിരുന്ന 24 വയസ്സുള്ള വിദ്യാർത്ഥിയെ യാത്രക്കാരിൽ ആരോ പറ്റിച്ചു. ഇറങ്ങേണ്ട സ്ഥലമായോ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങേണ്ട സ്ഥലമായി എന്ന് തെറ്റായി പറഞ്ഞുകൊടുത്തു. 100% കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥി തിടുക്കത്തിൽ ആ വാക്ക് വിശ്വസിച്ചിറങ്ങിയപ്പോൾ ചെന്നു പതിച്ചത് 40 താഴ്ചയുള്ള ചതുപ്പിലേക്കായിരുന്നു. രാവിലെ 6 സംഭവം. സമീപത്തൊന്നും വീടുകളില്ല, തീവണ്ടി പോവുകയും ചെയ്തു. പരിക്കേറ്റ് കിടന്ന വിദ്യാർത്ഥി കുറേ സമയം കരഞ്ഞു വിളിച്ചെങ്കിലും ആരും കേട്ടില്ല. അതിരാവിലെ ആയതുകൊണ്ട് ആരും അതറിഞ്ഞുമില്ല.

0: സമയം കഴിഞ്ഞപ്പോഴാണ് അല്പം അകലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു അതിഥി തൊഴിലാളി അതുവഴി പോകുമ്പോൾ കുറ്റിക്കാട്ടിൽ ഒരു കരച്ചിൽ കേട്ടത്. അയാൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി വരികയും കുറ്റിക്കാട്ടിലെ ചതുപ്പിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരനെ വളരെ പ്രയാസപ്പെട്ട് താങ്ങിയെടുത്ത് മുകളിലെത്തിക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വീട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. 76-കാരനായ കുഞ്ഞിരാമേട്ടനെ കുറിച്ചായിരുന്നു രണ്ടാമത്തെ വാർത്ത. ഇത് കുഞ്ഞിരാമേട്ടന്റെ കാരുണ്യ ലോട്ടറി എന്നായിരുന്നു തലക്കെട്ട്. തെരുവുകളിലൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന തുക കൂട്ടിവെച്ച് അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. 2 വർഷമായി അടുത്തുള്ള പാലിയേറ്റീവ് ക്ലിനിക്കിലെ ജീവനക്കാരിക്ക് 15,000 മുകളിലുള്ളൊരു തുക ശമ്പളമായി മാസം തോറും ക്ലിനിക്കിൽ എത്തിക്കുന്നത് കുഞ്ഞിരാമേട്ടനാണ്. ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ശേഷം പതിവായി അദ്ദേഹം വീട്ടു സാധനങ്ങൾ വാങ്ങിക്കും. ഒന്നും സ്വന്തം വീട്ടിലേക്കല്ല, പാലിയേറ്റീവ് ക്ലിനിക്കിലെ നിർധനരായ രോഗികളുടെ വീട്ടിലേക്കാണ്. കിട്ടുന്ന വരുമാനം അത്രയും കാരുണ്യ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന കുഞ്ഞിരാമേട്ടൻ നാട്ടുകാർക്കെല്ലാം ഒരത്ഭുതമാണ്. ഈ 2 വാർത്തകളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നല്ലവരായ പച്ച മനുഷ്യരെക്കുറിച്ചാണ്. ഒന്ന് കണ്ണു തുറന്നു നോക്കൂ നമുക്ക് ചുറ്റുമുള്ള നന്മ നിറഞ്ഞ ലോകത്തേക്ക്. നമ്മളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഇത്. ഇങ്ങനെ എത്രയെത്ര പേരാണ് ഈ ഭൂമിയിലേക്ക് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം വിതറുന്നതല്ലേ. ഈ വാർത്തകൾ വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞുപോയി. ഇവിടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ദേശം ഭാഷ വിഭാഗീയത ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്, സഹജീവികളാണ്. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. മറ്റൊരുവന്റെ ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. മനുഷ്യത്വം സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനും വഴികൾ പലതെങ്കിലും എല്ലാ മതവും പറയുന്നത് സ്നേഹവും സാഹോദര്യവുമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. മാൻഹോളിലൂടെ ഓടയിലേക്ക് ഇറങ്ങി കുടുങ്ങിപ്പോയ, പ്രാണനു വേണ്ടി പിടഞ്ഞ 2 മനുഷ്യജീവികളെ രക്ഷിക്കാനായി അവരുടെ ജാതിയോ മതമോ ദേശമോ നോക്കാതെ മരണഗർത്തത്തിലേക്ക് എടുത്തുചാടി ആത്മത്യാഗം ചെയ്ത നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ മതാതീതമായ മനുഷ്യ നന്മയുടെ പ്രതീകമാണ്. മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം പരത്തുന്ന ഇവരെല്ലാമാണ് ഈ ലോകത്തെ നന്മയുടെ വിളനിലമാക്കി മാറ്റിയത്. നമ്മൾ മനുഷ്യരാവണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹം ചൊരിയുന്ന മനുഷ്യരാവാൻ നമുക്ക് കഴിയണം. നല്ല മനുഷ്യർ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, ദയയും സ്നേഹവും കാണിക്കുന്ന, സത്യസന്ധതയും നീതിയും പുലർത്തുന്ന, സ്വന്തം കാര്യങ്ങൾക്കപ്പുറം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, തെറ്റുകൾ വരുമ്പോൾ തിരുത്താൻ തയ്യാറാകുന്ന വ്യക്തികളാണ് അവർ. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നവരും വിനയമുള്ളവരുമായിരിക്കും. നമുക്ക് നന്മയുള്ള ഈ ലോകത്തിലെ നല്ല മനുഷ്യരാവാം.
1: ഇനി കേൾക്കാം.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്ന ജ്യോതിഷം, സംഖ്യാ ജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
3: വിശ്വസാഹിത്യത്തിന് ഭാരതം സംഭാവന ചെയ്ത പരമോത്കൃഷ്ടമായ കാവ്യമാണ് വാൽമീകി രാമായണം. മഹാത്മാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തലമുറകളായി മലയാളി മനസ്സിനെ ആകർഷിച്ചു പോന്ന ഒരു സമ്പൂർണ്ണ കൃതിയത്രേ. കർക്കിടകം 1-ാം തീയതിയായ ഇന്ന് രാമായണ പാരായണം ഞങ്ങൾ ആരംഭിക്കുകയാണ്.

പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. ബാലകാണ്ഡം, ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനം.

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 25:44.
3: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 12081 കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:44. ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50.

0: ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ഇന്നത്തെ വിശേഷം: ഇന്ന് ജൂലൈ 17 അന്താരാഷ്ട്ര നീതിദിനം. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1998 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിച്ചത് ഈ ദിവസമാണ്. ചരിത്രത്തിൽ ഇന്നാണ് 1996 മദ്രാസ് നഗരത്തിന്റെ പേര് ചെന്നൈ എന്നാക്കി മാറ്റിയത്. ചരിത്രരേഖകൾ പ്രകാരം മദ്രാസ് എന്ന സ്ഥലനാമം ഉപയോഗിച്ചു തുടങ്ങിയത് 1639 മുതലാണ്. കോറമാൻഡൽ തീരത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചന്ദ്രഗിരി നായക്കിൽ നിന്ന് വാങ്ങിയ 3 മൈൽ നീളമുള്ള പ്രദേശമായിരുന്നു മദ്രാസ്. മദ്രാസ് ചെന്നൈ ആയത് തനത് പ്രാദേശിക സ്ഥലനാമങ്ങൾക്കുള്ള സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 കേൾക്കാം ആരോഗ്യജാലകം. കുട്ടികളുടെ ദന്തക്രമീകരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ K.A. ഹാഷ്മി സംസാരിക്കുന്നു ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ. ഇന്ന് രാവിലെ 7:15 കേൾക്കാം നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ V.M. ഗിരിജ, അവതരണം ബോബി. ഇന്ന് രാവിലെ 7:40 കേൾക്കാം ആയുരാരോഗ്യം. കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പിലാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷി

0: ഇടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണ് ഇത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ് ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ https://agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, https://agrinext.startupmission.in. ഫോൺ നമ്പർ 9447713627. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 60 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 50,000 രൂപയാണ് പ്രതിഫലം. കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ സഹിതം ഈ മാസം 20-നകം ഡയറക്ടർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിലേക്കോ നോഡൽ ആത്മാ കേരള @gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ അപേക്ഷ അയയ്ക്കണം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഈ മാസം 20 വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
5: ദൃഷ്ടി:
6: പ്രായോജകർ:
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
7: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
8: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
7: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തുണ്ടാവില്ലേ?
8: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിലേക്ക് പോരാം.
4: അൽ റെഹാൻ കണ്ണാശുപത്രി.
1: ദൃഷ്ടി.
3: ഇന്ന് കർക്കടകം 1, രാമകഥ കേട്ട് ചിത്തം തെളിയട്ടെ. വൈദ്യുതി പ്രതിസന്ധി തുടർച്ചയായ 4-ാം ദിവസവും നിയന്ത്രണം. വലിയ വില കൊടുത്താലും പുറത്തുനിന്ന് വൈദ്യുതി കിട്ടാനില്ല. കടലിൽ കരുതൽ: ഹോർമോസിലൂടെ പോകുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരായ നാവികരെ നിയോഗിക്കരുത്. മ്യാൻമർ തീരത്ത് ബോട്ട് മുങ്ങി 500 മരണം. വിക്രം 1 വിക്ഷേപണം നാളെ. ദൌത്യത്തിന്റെ പേര് ആഗമൻ. നീറ്റ് യുജി ബി നീരജ് കേരളത്തിൽ 1-ാമൻ. 3-ാം ഭാഷ 9-ാം ക്ലാസിൽ തുടങ്ങരുത്. നിരീക്ഷണവുമായി സുപ്രീംകോടതി. കോട്ടയ്ക്കലിൽ ആയുർവേദ സർവകലാശാല പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വടക്കൻ ഇറാനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് യുഎസ്. അവിശ്വസനീയ തിരിച്ചുവരവോടെ അർജന്റീന ലോകകപ്പ് ഫൈനലിൽ. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന സ്പെയിൻ മത്സരം. 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും. 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. ജപ്പാൻ ഓപ്പൺ, സിന്ധു ക്വാർട്ടറിൽ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ:
1: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ

0: 8-15.
1: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
3: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-1810000.
4: സ്വർണം പവന് 1,05,080, വെള്ളി കിലോയ്ക്ക് 224,800, തങ്കം 10 ഗ്രാമിന് 1,39,300. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇനം വില ക്വിന്റലിന് എന്നീ ക്രമത്തിൽ. വെളിച്ചെണ്ണ കോഴിക്കോട് 24,200, വടകര 25,030, മാനന്തവാടി 26,800, കൊപ്ര കോഴിക്കോട് എടുത്തപടി 14,800, വടകര 15,500, നാളികേരം 1,000 പാലക്കാട് 25,000, പൊന്നാനി 17,500, കോഴിക്കോട് 17,460, മഞ്ചേരി ക്വിന്റലിന് 4,700, മാനന്തവാടി ക്വിന്റലിന് 5,600, റബ്ബർ കോഴിക്കോട് 27,000, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700, അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000, അടയ്ക്ക ക്വിന്റലിന് കോഴിക്കോട് 7,000, മഞ്ചേരി 7,500, കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, കുരുമുളക് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ഇഞ്ചി കോഴിക്കോട് പുതിയത് 17,300, നിലക്കടല പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,500, അരി ചിറ്റൂർ മട്ട 4,800, AST 4,200, നെല്ല് മാനന്തവാടി മട്ട 2,550.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്.
7: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
4: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം നാരായം, പാടിയത് ചിത്ര, രചന പി കെ ഗോപി, സംഗീതം ജോൺസൺ.

ഈ ചലച്ചിത്ര ഗാനം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 56 സെക്കൻഡ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700

0: 200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകളുൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൌകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആന്റ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെ പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന്

മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്.

0: നില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 4 സെക്കൻഡ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും FM ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് ദൈർഘ്യം 9 മാസം. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം പട്ടാമ്പി, ആയുർ പാലന ഹോസ്പിറ്റൽ പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. അവസാന തീയതി ഇന്നാണ്. ഫോൺ നമ്പറുകൾ 62 38 09 42 32 94 95 99 96 67. നമ്പറുകൾ ആവർത്തിക്കാം. 62 38 09 42 94 95 99 96 67. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ PG 3ാം സെമസ്റ്ററിലെ സംവരണ സീറ്റുകളിൽ ഒഴിവുണ്ട്. ഒഴിവുകൾ MA ഹിസ്റ്ററി, ET B1, MA മലയാളം, OBH ഒരൊഴിവ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, SC 1, ST 1. ഈ മാസം 20-ന് വൈകിട്ട് 4-ന് മുൻപ് അപേക്ഷിക്കണം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ കോഴ്സിൽ സീറ്റൊഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന

0: സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പറുകൾ 0495237006, 88913707026. നമ്പറുകൾ വീണ്ടും പറയാം, 0495237026, 88913707026. കാലിക്കറ്റ് സർവകലാശാല ഫോറൻസിക് സയൻസ് പഠനവകുപ്പ് കേരള പോലീസ് അക്കാദമിയിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് ആൻഡ് കനൈൻ ഫോറൻസിക് 2026 3 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രവേശനത്തിന് ഈ മാസം 20 വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 155 രൂപ. അപേക്ഷയുടെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, ചെലാൻ രസീത്, സംവരണ ആനുകൂല്യം ലഭിക്കുന്നവർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നേരിട്ടോ തപാൽ വഴിയോ വകുപ്പ് മേധാവി ഫോറൻസിക് സയൻസ് പഠനവകുപ്പ് കാലിക്കറ്റ് സർവകലാശാല കേരള പോലീസ് അക്കാദമി തൃശൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0494247016. നമ്പർ വീണ്ടും പറയാം, 0494247016. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 59:24. ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പൊരുൾ.

0: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
2: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
3: കലിയുഗത്തിൽ നാമജപമാണ് മോക്ഷമാർഗം എന്ന് സനാതനധർമ്മം ഉപദേശിക്കുന്നു. നാമങ്ങളിൽ തന്നെ ഉത്കൃഷ്ടമാണ് രാമനാമം. രാമനാമം തെറ്റായി ഉച്ചരിച്ചാൽ പോലും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ വാൽമീകി തന്നെ രാമനാമ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട്. രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ചിത്രകൂടത്തിന് സമീപം എത്തുന്നു. തങ്ങൾക്കുള്ള ഉചിതമായ വാസസ്ഥലം നിർദ്ദേശിക്കുന്നതിന് അവർ വാൽമീകിയോട് അഭ്യർത്ഥിക്കുന്നു. വാൽമീകി ആദ്യം രാമനെ സ്തുതിക്കുകയാണ്. തുടർന്ന് രാമനാമ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നതിനായി സ്വന്തം കഥ പറഞ്ഞു. ഞാൻ ആദ്യം കിരാതന്മാരോടൊപ്പം താമസിക്കുകയും ശൂദ്രന്മാരുടെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നതുകൊണ്ട് എന്റെ ബ്രാഹ്മണത്വം ജന്മമാത്രമായിരുന്നു. ശൂദ്രസ്ത്രീയിൽ എനിക്ക് പുത്രന്മാരും ഉണ്ടായി. കള്ളന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും

0: ചെയ്തിരുന്നു. ഒരു ദിവസം ഏഴ് മുനിമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ചാവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപുറ്റു വളർന്നു. ആയിരം യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു. അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ രണ്ടാം ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എന്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 5:12. ചിന്താവിഷയം: സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. ഗാന്ധിജി. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ചോദ്യം: ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? ചോദ്യം വീണ്ടും പറയാം. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.

0: ഇനി
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്.
5: രാമനില്ലാതൊരു കീർത്തനമോ രഘുരാമനല്ലാതൊരു പാർ

0: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന OPകൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
6: രംഗഗീതം ബുധൻ രാവിലെ 8:20.
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: ഫോൺ 9847341588.
8: ട്രെയിൻ സമയം.
9: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ.

0: ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
2: പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: എടാ സണ്ണി, നിന്റെ ഈ തടി ഒന്ന് കുറച്ചുകൂടെ.
6: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി, പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
5: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്.
6: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
7: കുട്ടികളിലെ ദന്തക്രമീകരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ ഹാഷ്മി സംസാരിക്കുന്നു.
8: കുട്ടികളുടെ പൊന്തി വരുന്ന പല്ലുകൾ, ഇതിന് എപ്പോൾ ചികിത്സ തുടങ്ങണം എന്നുള്ളത് പാരൻസിന് എപ്പോഴും കൺഫ്യൂഷനാണ്. അതായത് പല്ലുകൾ പൊന്തുന്നത് ഒരുപക്ഷെ അവരുടെ മേൽത്താടി കീഴ്ത്താടി വളർച്ചയുടെ വ്യതിയാനം കൊണ്ടായിരിക്കാം. 13 വയസ്സാവണം പല്ല് പൊന്തിയതിന് ചികിത്സ നേടാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഏത് സമയത്താണോ നിങ്ങൾക്ക് കുട്ടികളുടെ പല്ല് പൊന്തുന്നതായിട്ട് തോന്നുന്നത്, ആ സമയത്ത് തന്നെ ചികിത്സ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം മേൽത്താടി വലിപ്പം കൂടുന്നത് കൊണ്ട് പല്ല് പൊന്തിയതായിട്ട് തോന്നാം. അതുപോലെ തന്നെ കീഴ്ത്താടിയുടെ വലിപ്പം കുറയുന്നത് കൊണ്ടും പല്ല് പൊന്തിയതായിട്ട് തോന്നാം. ഇത് മിക്കവാറും സംഭവിക്കുന്നത് വാ തുറന്നു ഉറങ്ങുന്ന കുട്ടികളിൽ. വാ തുറന്നു ഉറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിൽ ദശയുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജി വരുന്ന കുട്ടികളിൽ അഡിനോയിഡ്, ടോൺസിലൈറ്റിസ് എന്നൊക്കെ പറയും. ഈ അസുഖങ്ങളുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വാ തുറന്നായിരിക്കും ഉറങ്ങുക. ഈ അവസ്ഥയിൽ കീഴ്ത്താടിയുടെ വലിപ്പക്കുറവും, അതായത് മേൽത്താടിയുടെ വലിപ്പ കൂടുതലും കാണാൻ പറ്റും. അപ്പം ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഡെന്റിസ്റ്റിനെ കാണിച്ച് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മയോ ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയും. അത് മേൽത്താടിക്ക് കൊടുക്കുന്ന ബെൽറ്റ്, അതേപോലെ കീഴ്ത്താടി മുമ്പോട്ട് വളരാൻ സഹായിക്കുന്ന ചില ക്ലിപ്പുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ അവസ്ഥയെ, അല്ലെങ്കിൽ ഈ മേൽത്താടി കീഴ്ത്താടി വളർച്ചാ വ്യതിയാനത്തെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഇത്തരം മൂക്കിൽ ദശയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വാ തുറന്നുറങ്ങുന്ന കുട്ടികൾക്ക് അഡിനോയിഡ് ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറുടെ സഹായം കൂടി എടുത്തുകൊണ്ട് ഈ സമയത്തൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയും നമ്മൾ. അതായത് ഡെന്റിസ്റ്റിൻ്റെയും ഒരു ENT സർജൻ്റെയും രണ്ടുപേരുടെയും സഹായം ഒരേ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് വേണം ഇത്തരം ചികിത്സ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പല്ല് പൊന്തിയാൽ അതിന് ചികിത്സ എടുക്കാൻ വേണ്ടി 13 വയസ്സ് വരെ കാത്തിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. ദന്തക്രമീകരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ രീതികൾ ഇപ്പോൾ ഓരോന്നായി മുമ്പോട്ട് വരികയാണ്. അതിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയി കാണപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് അലൈനർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. എന്നാൽ എല്ലാ പൊന്തിയ പല്ലുകളും അലൈനർ ഉപയോഗിച്ചിട്ട് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറു ചോദ്യം ചോദിക്കാം. നമുക്ക് എല്ലാ ഹൃദ്രോഗങ്ങൾക്കും ആൻജിയോപ്ലാസ്റ്റി മാത്രം ചെയ്തുകൊണ്ട് ചികിത്സ നേടാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മുത്തൊട്ടിച്ച ചികിത്സ അഥവാ ബ്രേസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ണോ അല്ലെങ്കിൽ അലൈനർ ചികിത്സയാണോ നിങ്ങൾക്ക് ഉചിതം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും ഉത്തരവാദിത്വവും നിങ്ങൾ നിങ്ങളെ ഡെന്റിസ്റ്റിന് കൊടുക്കണം. കാരണം ഏത് വിധത്തിലുള്ള ചികിത്സാ രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രായം, നിങ്ങൾക്ക് പല്ലുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽത്താടി കീഴ്ത്താടി വളർച്ചാ വ്യതിയാനങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അലൈനർ ചികിത്സയാണോ അഥവാ മുത്തൊട്ടിച്ച ചികിത്സാ രീതിയാണോ വേണ്ടത് എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും എല്ലാ പൊന്തിയ പല്ലുകൾക്കും അല്ലെങ്കിൽ എല്ലാ നിരതെറ്റിയ പല്ലുകൾക്കും ആകെ ഒരു പരിഹാരം അലൈനറാണ് എന്നുള്ള ചിന്തയിലോട്ട് കടക്കരുത്.
7: കുട്ടികളിലെ ദന്തക്രമീകരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ ഹാഷ്മി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
9: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
13: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഫോൺ 0483280500.
14: എന്താ ചെങ്ങ, എന്റെ കാൽമുരി കെട്ടൊക്കെ
15: ഒന്നും പറയാം.

0: വേണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടിവരും.
1: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്.
2: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
5: നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വെള്ളത്തിന്റെ പൈപ്പുകളുടെ മുകളിലൂടെ പോവാ. വേണ്ട വേണ്ട, റുവ ബറാവോ ദേ കാപ്പനേമയിലേക്ക് എനിക്കൊരിക്കലും പോവണ്ട. ഞാൻ അവിടെ ഒരിക്കലും ഇനി പോവില്ല. എന്നാ റുവ ദോസ് അക്യൂഡസ് പിടിച്ചു പോവാം. പിങ്കി ഒരു പറക്കം കുതിരയായി. ലൂസിയാനോ സന്തോഷത്തോടെ എന്റെ തോളത്തിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കൂറ്റൻ പൈപ്പുകളിൽ തെറ്റി വീഴാതിരിക്കാൻ പിങ്കി എനിക്ക് കൈ തന്നു. ഒരു ഓട്ടമുള്ള സ്ഥലത്ത് വെള്ളം ഒരു ചെറിയ ജലധാര പോലെ ചീറ്റി. ഞങ്ങൾ നനഞ്ഞു. കാലിന്റെ മടമ്പൊക്കെ കിക്ലിയാക്കി വെള്ളം വന്നു. എനിക്ക് തല ചുറ്റും പോലെ തോന്നി. പക്ഷേ പിങ്കി എനിക്ക് നൽകുന്ന സന്തോഷം കാരണം ഞാൻ കുറെ കൂടി ഭേദപ്പെട്ടു എന്നും തോന്നി. ഏതായാലും എന്റെ ഹൃദയത്തിന്റെ കനം കുറഞ്ഞു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു ചൂളം വിളി കേട്ടു. നീ അത് കേട്ടോ പിങ്കി? അത് തീവണ്ടിയുടെ ചൂളം വിളിയാ, ദൂരെ നിന്ന്. പക്ഷേ ഒരു വിചിത്രമായ സ്വരം അടുത്തടുത്ത് വന്നു. പുതിയ ചൂളം വിളികൾ നിശബ്ദതയെ കീറി മുറിച്ചു. ഭയങ്കര പേടി എന്നെ വന്ന് ഇടിച്ചു. അതാ തീവണ്ടിയാ പിങ്കി, മാംഗോ രാജീവ, കൊലയാളി. ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം ട്രാക്കിൽ പേടിപ്പിക്കും വിധം കൂടിക്കൂടി വന്നു. ഇങ്ങോട്ട് കയറു പിങ്കി, വേഗം വേഗം പിങ്കി. പിങ്കിക്ക് തിളങ്ങുന്ന കുതിമുള്ളുകൾ കാരണം പൈപ്പിൽ ബാലൻസ് കിട്ടിയില്ല. വാ പിങ്കി, നിന്റെ കൈതാ, അത് നിന്നെ കൊല്ലാൻ വരികയാ. അത് നിന്നെ കൊല്ലും, അത് നിന്നെ ചപ്പളിയാക്കും, നിന്നെ കഷ്ണം കഷ്ണമാക്കും. പിങ്കി പൈപ്പിലേക്ക് കയറിയതേ ഉള്ളൂ. ആ ക്രൂര തീവണ്ടി കടന്നുപോയി. ചൂളം വിളിച്ചും ആവി പുറത്തു വിട്ടും. കൊലയാളി, കൊലയാളി. പക്ഷേ തീവണ്ടി ട്രാക്കിലൂടെ വേഗം കൂട്ടി ഓടി. പൊട്ടിച്ചിരികൾക്കിടയിൽ അതിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു.
6: അതെന്റെ കുറ്റമല്ലായിരുന്നു, അതെന്റെ കുറ്റമല്ലായിരുന്നു, അതെന്റെ തെറ്റല്ലായിരുന്നു, അതെന്റെ തെറ്റല്ലായിരുന്നു.
5: വീട്ടിലെ എല്ലാ വിളക്കുകളും തെളിഞ്ഞു. ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായി എല്ലാവരും എന്റെ മുറിയിലെത്തി. അതൊരു ദുസ്വപ്നമായിരുന്നു. അമ്മ എന്നെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് എന്റെ തേങ്ങലടക്കാൻ നോക്കി. അതൊരു സ്വപ്നം മാത്രമായിരുന്നു മോനെ, ഒരു ചീത്ത സ്വപ്നം. ഞാൻ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഗ്ലോറിയ ലാലയ്ക്ക് കാര്യം വിശദീകരിച്ചു കൊടുക്കുന്നു. അവൻ കൊലയാളി എന്ന് അലർന്നത് കേട്ടാ ഞാൻ ഉണർന്നത്. കൊല്ലുന്നു, ചതയ്ക്കുന്നു, വെട്ടിമുറിക്കുന്നു, ഇതൊക്കെ അവൻ പറഞ്ഞിരുന്നത്. എന്റെ ദൈവമേ, ഇതൊക്കെ എന്നൊന്ന് അവസാനിക്കും? പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അത് നിലച്ചു. ജീവിക്കാൻ, തുടർന്നും ജീവിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടു. ഒരു പുലരിയിൽ ജ്വലിച്ചും കൊണ്ട് ഗ്ലോറിയ ഓടി വന്നു. ജീവിതത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് ഞാൻ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. നോക്ക് സെസെ, അവളുടെ കയ്യിൽ ഒരു കുഞ്ഞ് വെള്ളപ്പൂവുണ്ടായിരുന്നു. ഇതാ പിങ്കിയുടെ ആദ്യത്തെ പൂവ്. ഇനി പെട്ടെന്ന് അവൻ വലിയ മരാവും, കായ പിടിക്കും. ഞാൻ ആ കുഞ്ഞ് വെള്ളപ്പൂവ് തഴുകിക്കൊണ്ടിരുന്നു. ഇനി ഒന്നിനെപ്പറ്റിയും ഞാൻ കരയില്ല. പിങ്കി ആ വെള്ളപ്പൂവ് കൊണ്ട് എന്നോട് വിട പറയാൻ ശ്രമിക്കുകയാണ്. എന്റെ സ്വപ്നങ്ങളുടെ ലോകത്ത് നിന്ന് പുറത്തുപോയി അവൻ എന്റെ യാഥാർത്ഥ്യങ്ങളുടെയും വേദനയുടെയും ലോകത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത്തിരി കഞ്ഞി കുടിക്കാം. ഇത്തിരി നേരം ഇന്നലെ നടന്ന പോലെ വീടിന് ചുറ്റും നടക്കാം. വേഗം വാ, ഓക്കെ അല്ലേ? അപ്പോഴാണ് കിങ് ലൂയിസ് എന്റെ കട്ടിലിൽ കയറിയിരുന്നത്. ഇപ്പോൾ അവന് ഇവിടേക്ക് വരാം.
4: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
7: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
10: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
2: കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇന്ന് രാവിലെ 10:30 മുതൽ ജില്ലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. 300 രൂപ അടച്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതമെത്തി അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 04952370176. നമ്പർ വീണ്ടും പറയാം, 04952370176. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം 5:00 അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം www.aarogyakeralam.gov.in. ഫോൺ നമ്പർ 04832730313. നമ്പർ വീണ്ടും പറയാം, 04832730313. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം ഓഫ്താൽമിക് അസിസ്റ്റന്റ് STLS സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ LHV LHI പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20 വൈകിട്ട് 5:00 അപേക്ഷിക്കണം.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7:00 കഴിഞ്ഞ് 24:29. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡിഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി

0: കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്തമാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യ

0: സഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കടകമാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കടകം, പഞ്ഞകർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35:14. ഇപ്പോൾ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
3: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999530862.
5: ഇന്നത്തെ ഗാനം.
6: മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ ജനസാഗരം തീർത്ത ഒരു പിടി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് ജെ ശശികുമാർ. ഇന്ന് July 17 അദ്ദേഹത്തിന്റെ ഓർമ്മദിനം. നടനാകാൻ കൊതിച്ച് മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ശശികുമാർ പക്ഷേ കാലം കാത്തുവെച്ചത് റെക്കോർഡുകളായിരുന്നു. 140 മലയാള ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പിറന്നത്. ഹിറ്റ് മേക്കർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് വെറുതെ ലഭിച്ചതല്ല. നിത്യഹരിത നായകൻ പ്രേം നസീറിനെ നായകനാക്കി 84 സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയത്. മലയാളത്തിന്റെ പ്രിയ താരജോഡികളായ പ്രേം നസീർ, ഷീല എന്നിവരെ വെച്ച് മാത്രം അദ്ദേഹം ഒരുക്കിയത് 76 ചിത്രങ്ങൾ. അത് ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡായി തുടരുന്നു. വെളുത്ത കത്രീന, ലങ്കാദഹനം, അന്വേഷണം, പത്മവ്യൂഹം, പിക്നിക്, പിക് പോക്കറ്റ്, ഇരുമ്പഴികൾ, അങ്ങനെ ശശികുമാർ ഒരുക്കിയ ചിത്രങ്ങളുടെ പട്ടിക നീളുന്നു. 2013 കേരള സർക്കാർ JC ഡാനിയൽ പുരസ്കാരം നൽകി.

അദ്ദേഹത്തെ ആദരിച്ചു. ശശികുമാറിന്റെ ഓർമ്മകൾക്കൊപ്പം കേൾക്കാം. 1975 തിയേറ്ററുകൾ കീഴടക്കിയ അദ്ദേഹം സംവിധാനം ചെയ്ത പിക്നിക് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനുബാലകൃഷ്ണൻ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം. സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ.
5: കർക്കിടക മാസമാവുമ്പോൾ മലയാളികൾ ഔഷധ സേവയും എണ്ണതേപ്പും അടക്കമുള്ള ശരീര സംരക്ഷണത്തിനുള്ള ആയുർവേദ ചികിത്സാക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക പതിവാണ്. ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടത് പോഷക സമ്പുഷ്ടമായ ആഹാരമാണ്. പക്ഷേ ഇന്ന് നാം ശീലിക്കുന്ന തെറ്റായ ആഹാര രീതി പലതരം രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഹിതവും മിതവും ദഹനശക്തിക്ക് അനുസരിച്ചുമുള്ള ഭക്ഷണരീതിക്കു പകരം അനവസരത്തിൽ അമിതമായി ആഹാരം ശീലിക്കുന്നവരായിട്ടുണ്ട് ഇന്നത്തെ സമൂഹം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. വൈകിയെത്തുന്ന മഴക്കാലം, ശരീരബലം കുറയ്ക്കുന്ന ഉഷ്ണകാലം, പ്രളയം എന്നിവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക മാസത്തിൽ മാത്രം സ്വീകരിക്കാവുന്ന ഒന്നല്ല ആയുർവേദ ചികിത്സ എന്നർത്ഥം. കർക്കിടകമെത്തുന്നതിൻ്റെ തലേന്ന് തന്നെ

0: ശരീരമാലിന്യങ്ങളെ അകറ്റി ആരോഗ്യമുണ്ടാവാനുള്ള ക്രിയകൾ വൈദ്യനിർദ്ദേശാനുസൃതം ചെയ്യേണ്ടതാണ്. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക, വസ്തി ചെയ്യുക എന്നിവ വൈദ്യനിർദ്ദേശപ്രകാരം കൃത്യമായി ചെയ്താൽ ശരീരത്തിൽ അലിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളി ശരീരബലത്തെ ഉണ്ടാക്കാം. കർക്കിടക മാസത്തിൽ രാവിലെ തന്നെ തൈലങ്ങൾ ദേഹത്ത് തേച്ച് മൃദുവായി തലോടി അരമണിക്കൂറിന് ശേഷം കുളിക്കണം. ചില ദേശങ്ങളിൽ ഇതിനെ കർക്കിടകപ്പൊന്ന് എന്നു തന്നെ പറയാറുണ്ട്. ശരീരബലം നിലനിർത്താനും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ശീലിക്കാവുന്ന തൈലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബലാശ്വഗന്ധാദി തൈലം, ധാന്വന്തരം തൈലം, പ്രപഞ്ചന വിവർദ്ധനം കുഴമ്പ്, ക്ഷീരബലാ തൈലം തുടങ്ങിയവ. മുകളിൽ പറഞ്ഞവയിൽ അനുയോജ്യമായത് കഴുത്തിന് കീഴ്പോട്ട് ദേഹം മുഴുവൻ പുരട്ടി സ്വല്പനേരം മിതമായ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർക്കടക എന്ന വാക്കിന് ഞണ്ട്, കൊല്ലവർഷത്തിൻ്റെ അവസാന മാസം, കർക്കടക രാശി, കൂവളം, കരിമ്പ്, കർക്കടക വൃക്ഷം, മലങ്കാര, കാട്ടുനെല്ലി, കർക്കടക ശൃംഗി, അർബുദം എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. കൂവളം ദശമൂലങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഔഷധ ദ്രവ്യമാണ്. വില്വാദി ഗുളിക, വില്വാദി ലേഹം എന്നിങ്ങനെ നിരവധി ഔഷധങ്ങളിലെ പ്രധാന ഘടകമാണ് കൂവളം. കൂവളം ഛർദി, വയറിളക്കം, ഗ്രഹണി, വിഷം, ഉദരരോഗങ്ങൾ, നീര് എന്നിവയിലെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. കൂവളവേര്, ഇല, ഫലമജ്ജ എന്നിവയ്ക്ക് ഔഷധ മൂല്യമുണ്ട്. കഫവാദ ശമനമാണ്. കരിമ്പിൻ നീരാകട്ടെ ശരീരത്തെ തടിപ്പിക്കുന്നതാണ്, പിത്ത ശമനവുമാണ്. മലങ്കാര ഛർദി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. മലങ്കാര ഫലമാണ് ഔഷധ മൂല്യമുള്ളത്. കർക്കടക ശൃംഗി ചേരുന്ന ചില ഔഷധങ്ങളാണ് ഗന്ധതൈലം, മഹാരാജ പ്രസാരണീ തൈലം തുടങ്ങിയവ. വാദവ്യാധികൾ, നീര്, ഉദരരോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ എന്നിങ്ങനെ നിരവധി രോഗങ്ങളിൽ രോഗശമനത്തെ ഉണ്ടാക്കുന്ന ഔഷധമാണ് കർക്കടക ശൃംഗി.
1: കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണം. ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946820.
4: ഐക്യോ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
8: ഈ മാസം 31 വരെ.
7: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
8: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
7: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്.
8: ഫോൺ 7025131199.
9: കാവ്യധാര.
10: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
11: വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃഭൂമിയോട് എന്ന കവിതയാണ് ഇന്ന് ആലാപനം. ശരി കൃഷ്ണ.

ഞങ്ങൾ അയച്ചുകൊള്ളുകിതു ആപത്തിൽ പതിച്ച നിൻ പ്രിയ സോദരിമാർക്കങ്ങായതായെന്നേ വേണ്ടു ഞങ്ങൾ.

പെരും കുന്നും ഒരടിക്കമർക്കില്ലേ, പട്ടണപ്രാസാദവും പാഴ്കൊടും.

0: ഒരിക്കലും പറ്റലർപ്പടയ്ക്കു നിൻ പള്ളിവാളിടിവാൾ താൻ.
1: വള്ളത്തോൾ രചിച്ച മാതൃഭൂമിയോട് എന്ന കവിതയാണ് കേട്ടത്. ആലപിച്ചത് ശാരി കൃഷ്ണ.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
6: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
7: സമകാലികം. പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
6: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
7: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം
6: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് നേതൃവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
7: ഫോൺ 7510141215.

0: ബഹിരാകാശത്തേക്ക് പ്രതീക്ഷകളുടെ ഒരു ചുവടുകൂടി.
1: സമകാലികം.
0: മുത്തുകൾ വാരിയെറിഞ്ഞതുപോലെ കോടാനുകോടി നക്ഷത്രങ്ങളും അതിനിടയിൽ എവിടെയോ നിലാവിന്റെ കുളിർമയുമായി ചന്ദ്രനും നിറയുന്ന ആകാശം, മനുഷ്യനെ എന്നും വിഭ്രമിപ്പിച്ച സുന്ദരമായ കാഴ്ച. പറന്നുയർന്ന് അമ്പിളിയമ്മാവനെ ഒന്ന് തൊടാനും നക്ഷത്രകുഞ്ഞുങ്ങളെ അടുത്തു കാണാനും മോഹിച്ച ബാല്യം നമുക്കുമില്ലേ? മനുഷ്യന്റെ ശാസ്ത്രവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിലും ഈ വാനനിരീക്ഷണവും അതിൽ നിന്ന് നാം കണ്ടെത്തിയ വസ്തുതകളും ഏറെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നതും സയൻസ് ഫിക്ഷൻ എന്നതിലുപരി ഒരു യാഥാർത്ഥ്യമായിട്ട് ഇന്ന് 7 ദശകത്തോളമാകുന്നു. ആദ്യം കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയച്ച മനുഷ്യൻ 1957 ലെയ്ക്ക എന്ന ജീവനുള്ള ഒരു നായ്ക്കുട്ടിയെ ശൂന്യാകാശത്തേക്ക് അയച്ചു. സോവിയറ്റ് യൂണിയന്റെ ആ പ്രതാപകാലത്ത് അവരാണ് ഈ രണ്ട് നേട്ടങ്ങളും കൈവരിച്ചത്. ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഇക്കാലഘട്ടത്തിൽ ബഹിരാകാശത്തെ മേധാവിത്വത്തിനായി സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ മത്സരം തന്നെയായിരുന്നു എന്ന് പറയാം. തുടർന്ന്

1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ വീണ്ടും ചരിത്രം കുറിച്ചു. വോസ്തോക് സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി യൂറി ഗഗാറിൻ ആദ്യത്തെ കോസ്മോനോട്ട് അഥവാ ബഹിരാകാശ സഞ്ചാരിയാകുന്ന ആദ്യ മനുഷ്യനായി. തൊട്ടുപിന്നാലെ തന്നെ US അയൻ ഷെപ്പേർഡ് എന്ന തങ്ങളുടെ ആദ്യ സഞ്ചാരിയെ ബഹിരാകാശത്തേക്ക് അയച്ചു. 1963 ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതയായി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള വാലന്റീന തെരഷ്കോവ ചരിത്രം കുറിച്ചു. 1969 ജൂലൈ 20 US നിന്നുള്ള നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യ മനുഷ്യരായി. പരസ്പര മത്സരത്തിന്റെ ഘട്ടത്തിന് ശേഷം ബഹിരാകാശ രംഗത്ത് മനുഷ്യരാശിയുടെ സഹകരണത്തിന്റെ സാധ്യതകളാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ സ്ഥാപനത്തോടെ സാധ്യമായത്. ഭൂമിയെ വലം വെച്ചുകൊണ്ട് സ്ഥിരമായി ബഹിരാകാശത്ത് സ്ഥിതി

0: ഇക്കഴിഞ്ഞ ദിവസം പുതുതായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ക്രൂവിൽ നമ്മൾ മലയാളികളുടെയും അഭിമാനം മാനോളം ഉയർത്തുന്ന ഒരു പേരുണ്ടായിരുന്നു. യു എസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ മലയാളിയായി. അനിലും റഷ്യയിൽ നിന്നുള്ള സഹയാത്രികരായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരും സോയൂസ് 29 ദൌത്യ പേടകത്തിലാണ് യാത്ര നടത്തിയത്. നിലവിൽ നിലയത്തിൽ ഉണ്ടായിരുന്ന യാത്രികർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തെ സ്വാഗതം ചെയ്തു. എക്സ്പെഡീഷൻ 75 ക്രൂ സംഘത്തിലായിരിക്കും അനിലും മറ്റുള്ളവരും. ബഹിരാകാശത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം, ഓഗ്മെന്റഡ് റിയാലിറ്റി, AI തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വൈദ്യ ഗവേഷണം, ഞരമ്പിലേക്ക് നൽകുന്ന ദ്രവമരുന്നിന്റെ വികാസം തുടങ്ങിയ ഗവേഷണങ്ങളിൽ അനിൽ പങ്കാളിയാകും. നിലയത്തിന്റെ ഫ്ളൈറ്റ് എഞ്ചിനീയർ എന്ന ചുമതലയും വഹിക്കും. അടുത്ത വർഷം ഏപ്രിലിലാണ് അനിലിന്റെ മടക്കയാത്ര. ഇന്ത്യയിൽ നിന്ന് തന്നെ മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് എത്തിക്കുവാൻ ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഗഗൻയാൻ പരിപാടിയും വിജയകരമായി മുന്നോട്ടു പോകുന്നു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അടങ്ങുന്നതാണ് നിലവിൽ ഗഗൻയാൻ ക്രൂ എന്നതിലും നമുക്ക് അഭിമാനിക്കാം. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരെ 3 അംഗങ്ങളുള്ള സ്പേസ് ഫ്ളൈറ്റ് എത്തിച്ച് അവരെ തിരികെ എത്തിക്കുന്ന 3 ദിന ദൌത്യമാണ് ഗഗൻയാനിന്റെ ആദ്യപടിയായി ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് വളരെ വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യക്കാരെന്ന നിലയിൽ മാത്രമല്ല, ശാസ്ത്രവികാസത്തിന്റെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും മനുഷ്യരാശിക്ക് ഗഗൻയാൻ. ബഹിരാകാശത്തേക്കുള്ള വാതിലുകൾ നമുക്കായി തുറക്കുന്ന ഗഗൻയാനിന്റെ വിജയത്തിനായി ഇനി നമുക്ക് കാത്തിരിക്കാം.
1: ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
2: സമകാലികം, പ്രായോജികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം IQ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജികർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
6: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
7: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
10: ഇപ്പോൾ വട്ടപ്പാട്ട് കേൾക്കാം. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ പഴയകാലത്ത് കല്യാണ വീടുകളിൽ അവതരിപ്പിച്ചിരുന്ന ഒപ്പനയ്ക്കു സമാനമായ നാടൻ കലാരൂപമാണ് വട്ടപ്പാട്ട്. ആളുകൾ വട്ടം കൂടിയിരുന്ന് നടുവിൽ ഒരു കോളാമ്പി വെച്ച് അതിൽ പാളവിശറി കൊണ്ട് അടിച്ച് താളമിട്ട് കൈകൊട്ടിപ്പാടിയിരുന്ന വട്ടപ്പാട്ടിന് കോളാമ്പിപ്പാട്ട് എന്നും പേരുണ്ട്. ഇന്ന് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കിഴിശ്ശേരി K. കുഞ്ഞാലൻ ഹാജിയും സംഘവും.

0: കിഴിശ്ശേരി കെ കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി.
3: FM പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡീഗഡിൽ 4,700 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വീണ്ടും ഇറാനെതിരെ US വ്യോമാക്രമണം. തുടർച്ചയായ 6-ാം ദിവസമാണ് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നത്. വന്യജീവി ആക്രമണം തടയാൻ ശാസ്ത്രീയ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സുവർണ ജൂബിലി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി 20 മാസം വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കടക മാസാചരണം തുടങ്ങിയതോടെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാണ് കൂടുതലായും എത്തുന്നത്. പൂജകൾ പൂർത്തിയാക്കി 21 മാസം രാത്രി 10 നടയടയ്ക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഇന്ന് രാവിലെ 9 ആരംഭിക്കുന്ന ചടങ്ങിൽ 50-ലധികം ആനകൾ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമെന്ന് വൈറ്റ് ഹൌസ്. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം.
3: FM പ്രധാന വാർത്തകൾ.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
5: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
6: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
5: ഫോൺ 9895357069.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ,
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: ഒരറിയിപ്പ്, ഇന്ന് രാവിലെ 8:25 കേൾക്കാം മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 04-83-295-0300,

0: 0 നമ്പറുകൾ വീണ്ടും പറയാം. 0 4 8 3 29 50 300 0 4 8 3 29 50 800
1: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46. ട്രെയിൻ നമ്പർ 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: ആ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
9: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
10: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
11: സുപ്ന ബാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
12: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
11: സുപ്ന ബാം.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
14: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
14: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
1: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
14: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: ഫോൺ 9495777174.
15: കരിയർ ടിപ്സ്.
16: ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ കേന്ദ്ര സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അഥവാ ബി എച്ച് യു. ഇവിടെ പഠിക്കാവുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുകളെക്കുറിച്ച് സംസാരിക്കുന്നു കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ മുൻ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ.
17: 100-ലധികം വർഷങ്ങളുടെ അക്കാദമിക പാരമ്പര്യമുള്ള ഈ സർവകലാശാല ഉയർന്ന നിലവാരമുള്ള അധ്യാപനം, ആധുനിക ഗവേഷണ സൗകര്യങ്ങൾ, വിശാലമായ താമസ സൗകര്യമുള്ള ക്യാമ്പസ്, മികച്ച ലൈബ്രറികൾ, ദേശീയ അന്തർദേശീയ അംഗീകാരം, ശക്തമായ പ്ലേസ്മെന്റ് സംവിധാനം എന്നിവ കൊണ്ട് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പഠന കേന്ദ്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിവിധ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ ഇവിടെ വിജയകരമായി നടത്തിവരുന്നു. ബി എച്ച് യുവിലെ ഭൂരിഭാഗം ബിരുദ കോഴ്സുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നത് സി യു ഇ ടി യു ജി സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ സി യു ഇ ടി എഴുതിയ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളിലൊന്നിൽ പഠിക്കാനുള്ള മികച്ച

0: അവസരമാണിത്. ആർട്സ് വിഷയത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ചരിത്രം, ഭൂമിശാസ്ത്രം, തത്വശാസ്ത്രം, സംസ്കൃതം, ഉറുദു വിദ്യാഭ്യാസം, ഹോം സയൻസ്, സംഗീതം, ഭരതനാട്യം, കഥക്, ഫ്രഞ്ച്, ജർമ്മൻ, അറബിക്, പേർഷ്യൻ, ജപ്പാനീസ്, ചൈനീസ്, ലിംഗ്വിസ്റ്റിക്സ്, പുരാവസ്തുശാസ്ത്രം തുടങ്ങിയ 4 വർഷ BA ഹോണേഴ്സ് പ്രോഗ്രാമുകൾ ലഭ്യമാണ്. സയൻസ് വിഭാഗത്തിൽ BSc ഹോണേഴ്സ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എർത്ത് സയൻസ്, ജിയോഗ്രഫി എന്നിവയ്ക്ക് പുറമെ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോ തെറാപ്പി തുടങ്ങിയ തൊഴിൽ കേന്ദ്രീകൃത കോഴ്സുകൾ ലഭ്യമാണ്. കൊമേഴ്സ് മേഖലയിൽ BCom ഹോണേഴ്സ് കലാരംഗത്ത് ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ്, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസമായി ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ഇൻ റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ഇൻ ഫാഷൻ ടെക്നോളജി ആൻഡ് അപ്പാരൽ ഡിസൈനിംഗ് എന്നീ പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. യോഗ്യത കോഴ്സുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ആർട്സ്, കൊമേഴ്സ്, പെർഫോമിംഗ് ആർട്സ്, ഫൈൻ ആർട്സ്, BWOC പ്രോഗ്രാമുകൾക്ക് അംഗീകൃത ബോർഡിൽ നിന്ന് +2 വിജയിച്ചിരിക്കണം. സയൻസ് കോഴ്സുകൾക്ക് +2 ബന്ധപ്പെട്ട സയൻസ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം. മെഡിക്കൽ ടെക്നോളജി കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ആവശ്യമാണ്. ഓരോ കോഴ്സിനും ആവശ്യമായ CUET വിഷയ കോമ്പിനേഷനും യോഗ്യതാ മാനദണ്ഡങ്ങളും സർവകലാശാലയുടെ പ്രവേശന വിജ്ഞാപനത്തിൽ വിശദമായി നൽകിയിട്ടുള്ളതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് അവ പരിശോധിക്കേണ്ടതാണ്. പ്രവേശന നടപടികൾ സാധാരണയായി CUET ഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ രജിസ്ട്രേഷനും www.bhu.ac.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. രാജ്യത്തെ മികച്ച കേന്ദ്ര സർവകലാശാലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടി മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ മുൻ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15
2: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 8:25 മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04-83-29-50-300, 04-83-29-50-800. നമ്പറുകൾ വീണ്ടും പറയാം, 04-83-29-50-300, 04-83-29-50-800. അറിയിപ്പ് കഴിഞ്ഞു.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം, ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
5: മിലിക്സ് ഡിഷ് വാഷ്,
7: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
5: ലോവ വാഷിംഗ് സോപ്പ്,
7: പിങ്ക് വാഷിംഗ് പൗഡർ,
5: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
7: ഫോൺ 807-807-8540.
5: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.

0: സൈബർ ജാലകം. ക്രീപ്പർ എന്ന പേര് കേട്ടിട്ടുണ്ടോ?
1: ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിന്റെ പേരാണ് ക്രീപ്പർ. പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വയം പെരുകുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഉണ്ടാക്കപ്പെട്ടത് തന്നെയായിരുന്നു ആ വൈറസ് പ്രോഗ്രാം, ക്രീപ്പർ. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടറിഞ്ഞതോടെ പലരും ഇതിനെ പല വഴിക്ക് ഡാറ്റ മോഷ്ടിക്കുവാനും കമ്പ്യൂട്ടറിൽ കടന്നുകയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഉപയോഗപ്പെടുത്തി തുടങ്ങി. സാധാരണഗതിയിൽ സ്വയം പെരുകുന്ന, സ്വയം അനേകം കോപ്പികൾ എടുക്കുന്ന, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പകരുന്ന, സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിലൂടെ തന്നെ, ഈ രൂപത്തിൽ പകരുന്ന പ്രോഗ്രാമുകളെയാണ് വൈറസുകൾ എന്ന് പറയുന്നത്. ഈ വൈറസുകളെ തീർച്ചയായും കരുതിയിരിക്കേണ്ടതാണ്. കാരണം ഇവയ്ക്ക് സ്വയം ഒരുപാട് കോപ്പികൾ എടുക്കുവാൻ കഴിയും. നിങ്ങളുടെ കമ്പ്യൂട്ടറിനെയും മറ്റ് കമ്പ്യൂട്ടറുകളെയും നെഗറ്റീവായി ബാധിക്കുവാൻ സാധിക്കും. കമ്പ്യൂട്ടറിൻ്റെ വേഗത കുറക്കാം. നിങ്ങളുടെ ഡാറ്റകളെ രഹസ്യമായി ചോർത്തി ചോർത്തി എടുക്കാം. ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, പെൻ ഡ്രൈവ്, നെറ്റ്വർക്ക് ഷെയർ തുടങ്ങിയ അനേകം മാർഗങ്ങളിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസുകൾ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫയർവോൾ ഓണാക്കിയിടണം, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിടണം. മാത്രമല്ല, നിങ്ങൾക്ക് സംശയകരമാകുന്ന തരത്തിൽ കമ്പ്യൂട്ടർ പെരുമാറുന്നു എന്ന് തോന്നിയാൽ അത് വൈറസ് മൂലമാകാം. വിദഗ്ധ സഹായം തേടണം. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിന്റെ പേര് മറക്കേണ്ട, ക്രീപ്പർ.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം, റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
8: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
9: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
9: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രതിരോധശേഷിയും ഊർജവും നൽകാൻ നല്ലൊരു വിഭവമാണ് ഔഷധക്കഞ്ഞി. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി സന്ധിവേദനയും ക്ഷീണവും മാറ്റി ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ 7 ദിവസം തുടർച്ചയായി ഔഷധക്കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉണക്കലരി, റാഗി എന്നിവ 1/2 കപ്പ് വീതമെടുക്കാം. മുതിര, ഉലുവ എന്നിവ 3 ടേബിൾസ്പൂൺ വീതം. ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, വൻപയർ, തൊലി കളയാത്ത ഉഴുന്നുപരിപ്പ് ഓരോന്നും 2 ടേബിൾസ്പൂൺ വീതമെടുക്കാം. എള്ള്, ജീരകം എന്നിവ 1 ടീസ്പൂൺ വീതം ആവശ്യമാണ്. ചതച്ച ഫ്ലാക്സീഡ് അഥവാ ചെറുചണവിത്ത് 2 ടീസ്പൂൺ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ അരച്ച തേങ്ങ, അരമുറി തേങ്ങയുടേത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നെയ്യ്. പാകത്തിന് ഉപ്പ്. നവര അരി, ഏലക്കപ്പൊടി, ചുക്കുപൊടി എന്നിവയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഉണക്കലരി, റാഗി, മുതിര, ഉലുവ, ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, വൻപയർ, ഉഴുന്നുപരിപ്പ് എന്നിവ നന്നായി കഴുകി

0: വൃത്തിയാക്കാം. ഇവയെല്ലാം വേവാൻ അല്പസമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് എള്ള്, ജീരകം എന്നിവയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ചേരുവകളെല്ലാം നല്ല പോലെ വെന്ത് വരണം. കഞ്ഞി നന്നായി വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നന്നായി അരച്ച തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കാം. അവസാനമായി ഇതിലേക്ക് ചതച്ച ഫ്ളാക്സ് സീഡും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ദാ ചൂടോടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കർക്കിടകത്തിലെ തണുത്ത വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഉത്തമമാണ്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: ഇന്ന് രാവിലെ 8:25 മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04-83-295-0300, 04-83-295-0800. നമ്പറുകൾ ആവർത്തിക്കാം. 04-83-29-50-300, 04-83-29-50-800. മൈൻഡ് റീചാർജ് ഇന്ന് രാവിലെ 8:25.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
9: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
10: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
12: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
11: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
12: ശ്രീകാന്ത് നേത്രാലയ.
5: ഇന്ന് FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം പറയാം: ധനകാര്യ മന്ത്രാലയം. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന ചുമതല കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ വകുപ്പിനാണ്. ഫിനാൻസ് സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപ ഒഴികെയുള്ള ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം: ധനകാര്യ മന്ത്രാലയം. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന ചുമതല കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ വകുപ്പിനാണ്. ഫിനാൻസ് സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപ ഒഴികെയുള്ള ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്.
12: ഇതുവരെ കേട്ടത്
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
12: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
11: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.

പ്രിയപ്പെട്ടവരെ, ഇതോടെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് FM ശുഭദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ BP രേഷ്മ, കൂടെ എൻ ശൈലേഷ്. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. FM ശുഭദിനം വീണ്ടും നാളെ രാവിലെ 6:55.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: കായിക വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനവും അവാർഡ് ദാനവും. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മെറിറ്റ് ഡേ അവാർഡ് ദാനവും കായിക വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം 4 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനാകും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ കമ്പനി കോർപ്പറേഷനുകളിൽ ഓഫീസ് അറ്റൻഡന്റ്, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ പ്രിലിമിനറിയുടെ ഒന്നാം ഘട്ടം നാളെ രാവിലെ 10 മുതൽ 11:35 വരെയും ബാച്ച് 1 2 ഘട്ടം അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെയും ബാച്ച് 2 വരെയും മലപ്പുറം ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും. അഡ്മിഷൻ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡും അസൽ സഹിതം പരീക്ഷാ ഹാളിൽ ഹാജരാവണം. രാവിലെ പരീക്ഷ എഴുതുന്നവർ 9:30 മുൻപും ഉച്ചയ്ക്ക് പരീക്ഷ എഴുതുന്നവർ 1 മണിക്ക് മുൻപും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. പാലക്കാട് ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ KASEP ക്രെഡിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ പ്രധാനാധ്യാപകരും ഈ മാസം 31 സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും ക്രെഡിറ്റ് കാർഡുകൾ വെരിഫിക്കേഷൻ ഗെയിൻ PEF സൈറ്റിൽ പൂർത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അറിയിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വത്തിന് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ് പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താഴെ പറയുന്ന വില്ലേജുകളിൽ ഉൾപ്പെട്ടവർ നിശ്ചിത തീയതിയിൽ അപേക്ഷകൾ ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിക്കണം. ഓഗസ്റ്റ് 18 ആനക്കയം പന്തല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ടവരും ഓഗസ്റ്റ് 20 എടവണ്ണ പെരകമണ്ണ വില്ലേജിൽ ഉൾപ്പെട്ടവരും അപേക്ഷിക്കണം. അടുത്ത മാസം 10 മമ്പാട് പുള്ളിപ്പാടം, സെപ്റ്റംബർ 15 പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി വെട്ടിക്കാട്ടിരി, സെപ്റ്റംബർ 19 വണ്ടൂർ, സെപ്റ്റംബർ 23 പോരൂർ, സെപ്റ്റംബർ 26 തിരുവാലി എന്നീ വില്ലേജുകളിലുള്ളവർ അപേക്ഷിക്കണം. ഒക്ടോബർ 6 തുവൂർ, ഒക്ടോബർ 8 കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ്, ഒക്ടോബർ 13 കാളികാവ് വെള്ളയൂർ, ഒക്ടോബർ 15 ചോക്കാട്, ഒക്ടോബർ 24 കരുളായി, ഒക്ടോബർ 27 അമരമ്പലം എന്നീ വില്ലേജുകളിൽ ഉള്ളവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാൻ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 04-83-273-2001.

0: ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273001. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ നിന്നും 2024-25 വർഷങ്ങളിൽ കോഴ്സ് പൂർത്തീകരിച്ച ഏകവത്സര ട്രേഡുകളിലെയും ദ്വിവർഷ ട്രേഡുകളിലെയും ട്രെയിനികൾക്ക് ക്യാഷ് ഡിപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകുന്നതിന് ട്രെയിനിയുടെ പേരുള്ള ആക്റ്റീവ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഓഫീസിൽ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് നടത്തും. ഈ മാസം 21-22 തീയതികളിൽ തൃശൂർ ഗവൺമെന്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 23-ന് മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 24-ന് കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. രാവിലെ 10:30 സിറ്റിംഗ്. നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികളും ക്യാമ്പുകളിൽ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0471-23-00-362. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു, 0471-23-00-362.
1: ആശാ പവർ MPP ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: മൈൻഡ് റീചാർജ്.
2: ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇപ്പോൾ സമയം എത്രയായി? വാച്ചിലേക്ക് ഒന്ന് നോക്കൂ. 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 18 സെക്കൻഡുമായി. നല്ല മഴയാണല്ലേ ഇന്ന് രാവിലെ മുതൽ തന്നെ. നല്ല സുഖമാണ് ഈ മഴയത്ത് ഇങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ പിടിച്ച് റേഡിയോ ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ അല്ലേ. മഴയത്ത് ഒരു യാത്ര കൂടി ആയാലോ, അതെങ്ങനെയുണ്ടാകും? യാത്രകൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ ഉള്ളു തുറക്കുവാൻ, പുതിയ പുതിയ അനുഭവങ്ങളിലേക്കുള്ള ജാലകങ്ങൾ തുറക്കുവാൻ നമ്മെ സഹായിക്കുന്നു അല്ലേ ഓരോ യാത്രയും. നിങ്ങൾ അവസാനമായി ചെയ്ത യാത്ര എന്നാണ്? യാത്ര എന്ന് പറയുമ്പോൾ ഒന്ന് ആസ്വദിച്ച് ചെയ്ത ഒരു യാത്രയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തിനാണ് ആ യാത്ര ചെയ്തത്? ആ യാത്രയിൽ കൂടെയുണ്ടായിരുന്നവർ ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത്? ചില അനുഭവങ്ങൾ നമ്മെ നവീകരിക്കും, ചില കാഴ്ചകൾ നമ്മെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കും, ചില വാക്കുകൾ ഹൃദയത്തോട് നേരിട്ട് സംവദിക്കും അല്ലേ. ഒരു റീചാർജിങ് എക്സ്പീരിയൻസ് തന്നെയാണല്ലേ ഓരോ യാത്രയും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഒരുമിച്ച് റീചാർജ് ചെയ്യുവാനുള്ള സമയം. വെൽക്കം ടു മൈൻഡ് റീചാർജ്. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, നമുക്ക് അനുഭവങ്ങൾ പങ്കിടാം, ഹൃദയം തുറന്ന് സംസാരിക്കാം. ചിലപ്പോൾ ചില യാത്രാനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ടാകും അല്ലേ. അവയെക്കുറിച്ചൊക്കെ ഹൃദയം തുറന്ന് സംവദിക്കാം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ട് ഞാൻ മുനിരാമയൂർ. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു ശൈലേഷ് മൊറയൂർ. സാങ്കേതിക സഹായം ഒരുക്കുന്നത് ലിജേഷ്, റോബിൻ വർഗീസ് കൽപ്പറ്റ എന്നിവർ. പരിപാടിയിലേക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പറുകൾക്കായാണോ കാത്തിരിക്കുന്നത്? എങ്കിൽ ദാ വേഗം സേവ് ചെയ്തോളൂ. 0483 കോഡ്, 2950300 ഇതാണ് ഒരു നമ്പർ. 2950300 മറ്റൊരു നമ്പർ. കോഡ് 0483 തന്നെയാണ്, 2950800. പിന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വേഗം വാട്സ്

0: വാട്സാപ്പിൽ അയക്കാം. വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തോളൂ കേട്ടോ, 9494 0 50 600, 9495050600. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യത്തെ ശ്രോതാവിലേക്ക് പോയാലോ. ആരായിരിക്കും ഇത്? ഹലോ.
1: ഹലോ.
0: ആ ഹലോ, സ്വാഗതം. ഇത് ആരാണ്?
1: ആ സർ, എന്റെ പേര് ഷബീറാണ്. ഞാൻ മഞ്ചേരി മോങ്ങത്താണ് വിളിക്കുന്നത്.
0: മഞ്ചേരി മോങ്ങം, അത് ശരി. എന്ത് ചെയ്യുന്നു ഷബീർ?
1: ഞാൻ മഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്.
0: ആഹാ, പോസ്റ്റ് ഓഫീസിൽ എന്തായിട്ടാണ്?
1: മഞ്ചേരി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട്.
0: ആഹാ, അത് ശരി. ശരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, യാത്രകളെ കുറിച്ചായിരുന്നു ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്.
1: ഓക്കെ.
0: അപ്പോൾ യാത്ര ഒരു കണക്കിന് ഏറ്റവും കൂടുതൽ ആളുകളെ ബന്ധിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആളാണല്ലോ ഇപ്പൊ വിളിച്ചത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ശരിയാണോ?
1: അതെ സർ, ലോകത്തിലെ എല്ലാ സ്ഥലത്തും വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് കിടക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ്.
0: നമ്മുടെ ഇന്ത്യ പോസ്റ്റിന്റെ ഈ പോസ്റ്റ് ഓഫീസുകൾ അങ്ങനെ ഏതൊക്കെ ഈ ഇങ്ങനെ പ്രസിദ്ധമായ ഇടങ്ങൾ എവിടെയൊക്കെ ഉണ്ട്?
1: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹിക്കീമിലാണ്.
0: ഹിക്കീമിൽ പോയിട്ടുണ്ടോ?
1: പോയിട്ടില്ല.
0: പോകണമെന്ന് ആഗ്രഹമുണ്ടോ?
1: സമയത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ കൂടിയാണ്.
0: അത് ശരി, അത് ശരി. പിന്നെ അപ്പൊ ഹിക്കീമിലാണ് ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ്
1: ലോകത്തിൽ? അതെ അതെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിക്കീമിലാണ്.
0: ആണല്ലേ. പിന്നെ ഇന്ത്യക്ക് പുറത്തും ഉണ്ടല്ലോ അല്ലെ? ഇന്ത്യക്ക് ഒരു പോസ്റ്റ് ഓഫീസ് ഇല്ലേ അന്റാർട്ടിക്കയില്? ഇല്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരി. അപ്പൊ അവിടെയൊക്കെ പോണ്ടേ?
1: പോണം പോണം, യാത്ര ചെയ്യാറുണ്ട്.
0: ആണോ? യാത്രികനാണ്.
1: യാത്രയിലുപരി ട്രക്കിംഗാണ് ഇഷ്ടം കൂടുതൽ.
0: ഓ, അത് ശരി. കാട്ടുവഴികളിലൂടെ ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കുന്നു അല്ലേ?
1: നമുക്ക് പ്രകൃതിയെ കൂടുതൽ അറിയാൻ പറ്റുന്ന നമ്മൾ ട്രക്ക് ചെയ്യുമ്പോഴാണ്.
0: അത് ശരി. എങ്ങനെയാണ്, സോളോ ട്രാവലർ ആണോ അതോ ഗ്രൂപ്പ് ആണോ?
1: സോളോ ആണ്. പിന്നെ എന്താ പറയാ, ഗ്രൂപ്പായിട്ടും പോവാറുണ്ട്, രണ്ടു രീതിയും പോവാറുണ്ട്.
0: ഓ, കൊള്ളാലോ. അത് ശരി. അല്ല, ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ട്രക്കിംഗ് പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെ ടൈപ്പ് യാത്രകൾ ചെയ്യും?
1: യാത്ര മീൻസ് നമുക്ക് ഒന്നും മീൻസ് നമുക്ക് ഹൈക്കിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, സൈറ്റ് സീയിങ് ഉണ്ട്. ഒരു ഈ രീതി നമ്മള് എന്താ പറയാ യാത്രകൾ പോകുന്നത്. പലപ്പോഴും എന്റെ ഒരു പെർസ്പെക്ടീവില് എനിക്ക് ഏറ്റവും ഇഷ്ടം വരുന്നത് ട്രക്കിംഗ് ആണ്. മലകളെ കാണാനും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ട്രക്കിംഗ് ആണ്. അതാണ് എന്റെ ഒരു പെർസ്പെക്ടീവില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം.
0: അപ്പേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഷബീറിനെ കാണുന്ന ഒരാൾ ചോദിക്കാണ്, അല്ല ഷബീറെ, ആ പോസ്റ്റ് ഓഫീസിൽ അങ്ങ് അടങ്ങിയിരുന്ന പോലെ എന്തിനാണ് ഇങ്ങനെ വലിഞ്ഞു കയറുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
1: സാർ, അതെന്താ അറിയോ, അത് നമുക്ക് എല്ലാ ആളുകൾക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ എന്റെ ഒരു പാഷൻ കൂടിയാണ് യാത്രകള്. പലപ്പോഴും നമുക്ക് എന്താ പറയുക, മൗണ്ടെയിനിൽ പോകുമ്പോൾ നമുക്ക് പല മീൻസ് നമ്മൾ ഒരേ മൗണ്ടെയിനിൽ തന്നെ പല സമയത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് പലതരമാണ്. കാര്യം മൗണ്ടെയിൻ പലപ്പോഴും നമുക്കായി കാത്തു വെച്ചിരിക്കുന്നത് പല പല കാഴ്ചകളാണ്. ചിലപ്പോൾ നല്ല സ്നോ ആയിരിക്കാം, നല്ല ഫോഗ് ആയിരിക്കാം, ചിലപ്പോൾ ക്ലിയർ കാലാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ നല്ല കാറ്റായിരിക്കാം. എന്താ പറയാ, എന്തായാലും പോയി അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ക്ലേശിച്ച് ബുദ്ധിമുട്ടി ട്രക്ക് ചെയ്ത് അതിന് ഏറ്റവും മുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ആത്മനിർവൃതി ഉണ്ടല്ലോ, അത് വല്ലാത്ത നമുക്കത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ.
0: അത് ശരി. അല്ല, ഷബീർ കയറിയ ഏറ്റവും വലിയ മല അല്ലെങ്കിൽ പർവ്വതം ഏതാണ്?
1: വലിയ മല എന്നൊരു എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ വലിയൊരു പാഷൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം പോലെ നമ്മൾ പോയി പലപ്പോഴും നമ്മളിത് പറയാം. നമ്മളെ മുൻ എന്താ പറയാ, നമ്മളെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ പറയും, എപ്പോഴും നിങ്ങൾ ഡ്രീം ചെയ്യണം, ഡ്രീം ചെയ്യണം എന്ന് പറയുമല്ലോ. അങ്ങനെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ലൈഫിൽ പഠിച്ചു വരുന്ന കാലഘട്ടത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മൗണ്ടൻ വെച്ചാൽ നമ്മൾ എപ്പോഴും
0: എവറസ്റ്റ്.
1: നമ്മൾ യാത്രകൾ നമ്മളെ പാഷനായി വന്നപ്പോ അത് വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ആ എവറസ്റ്റിനൊന്ന് നമ്മളെ കൺമുന്നിൽ നേരിട്ട് കാണണം എന്നുള്ളത്. അങ്ങനെ 2025 എന്താ പറയുക, ദൈവാനുഗ്രഹം സ്ഥലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എവറസ്റ്റ് ബേസ് ക്യാമ്പ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി.
0: കൊള്ളാലോ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയ യാത്രികനാണ് വിളിക്കുന്നത് അല്ലേ? കൊള്ളാം.
1: മീൻസ് നമ്മളെ എവറസ്റ്റ് സബ്മിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്.
0: അല്ല, എന്നാലും
1: എന്നിരുന്നാൽ പോലും നമുക്ക് അതിന്റെ ഒരു താഴെ എത്തിയിട്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മീൻസ് നമ്മുടെ ടോട്ടല് 8800 സംതിങ് ആണ് നമ്മുടെ എവറസ്റ്റിന്റെ ഹൈറ്റ് വരുന്നത്. ടോട്ടൽ മീൻ സി ലെവലിൽ നിന്ന് ടോട്ടൽ നമുക്ക് 8848 മീറ്റർ ആണ് വരുന്നത്. നമ്മൾ അവിടെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ നമുക്ക് 5364 മീറ്റർ നമ്മൾ എത്തുന്നുണ്ട്.
0: അപ്പൊ ഇനി ഒരു 3000 മീറ്റർ കഷ്ടി.
1: അതെ അതെ, വളരെ ജസ്റ്റ് കഷ്ടി. കഷ്ടി എന്ന് പറഞ്ഞാല്
0: അല്ല, ഏറ്റവും ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് അതാണെന്ന് അറിയാം.
1: അതായത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ചാല്, നമ്മൾ പലപ്പോഴും നമ്മൾ ആളുകൾ എന്താ വെച്ചാൽ ഓരോ മൗണ്ടേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ ഞാനത് കീഴടക്കുന്ന പറയാം. പക്ഷെ അത് ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1953 May 29 നമ്മൾ ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യ കാൽസ്പർശം ഏൽക്കുന്നത്. അതെ അതെ, നമ്മളെ എഡ്മണ്ട് ഹില്ലരിയും ടെൻസിങ് നോർഗയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആത്മ

0: കഥയിൽ പറയുന്ന വെച്ചാല് 1953 മെയ് 29 ദ ഗ്രേറ്റ് മൗണ്ട് എവറസ്റ്റ് ഹാസ് അലൗഡ് മീ ടു സബ്മിറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഐ കോൺക്വേർഡ് മൗണ്ട് എവറസ്റ്റ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഗ്രേറ്റ് മൗണ്ട് എവറസ്റ്റ് ഹാസ് അലൗഡ് മീ ടു സബ്മിറ്റ്. ഈ മഹത്തായ ആ ഒരു പർവ്വതം എന്നെ അതിന്റെ നെറുകയിലേക്ക് എത്തിപ്പെടാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് സാറ് പറഞ്ഞത്. അത് ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വലിയ കാര്യമാണ്.
1: അതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഉയരം കൂടുന്തോറും വിനയം കൂടും എന്നാണ്.
0: സത്യമാണ് സാർ, നമ്മൾ എത്രമാത്രം നമ്മൾ യാത്ര ചെയ്യുന്നു, എത്രമാത്രം ട്രക്ക് ചെയ്യുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവിലും നമ്മളെ കാഴ്ചപ്പാടിലും നമ്മളെ ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഒന്നുമല്ല, നമ്മൾ ചെറിയൊരാളാണ്, നമ്മൾ ചെറുതാണ് എന്ന് പലപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്താനും നമുക്ക് എന്താ പറയാ, ചിലതൊക്കെ വിട്ടുകൊടുത്താൽ നമുക്ക് തോന്നും. പണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വാശി പിടിച്ചതൊക്കെ അതൊക്കെ പോട്ടെ, അത് സില്ലിയാണ്, ഇതല്ല ലൈഫ് എന്ന രൂപത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോയി യാത്ര സഹായിക്കും.
1: എനിക്ക്
0: ഞാൻ എന്റെ യാത്ര ഞാൻ നേടിയ പഠിച്ചൊരു കാര്യം കൂടിയാണ്. കാരണം പലപ്പോഴും നമ്മളൊക്കെ ഈ സാർ സമയം നീണ്ടു
1: പോകുന്നുണ്ടോ? പറയൂ പറയൂ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഷബീറിന്റെ വാക്കുകൾ.
0: ആ എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ജോബ് ചെയ്യുമ്പോഴേ അയ്യോ നമ്മളെ ഹെക്റ്റിക് ജോബാണ്, 5 മണിക്കും തീരുന്നില്ല, 6 മണിയായി, 8 മണിയാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ അതിലേക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മള്. കാരണം മീൻസ് ആ ഒരു സമയത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ EBC പോകുന്ന സമയത്ത് നമുക്ക്
1: എവറസ്റ്റ് ബേസ് ക്യാമ്പാണോ?
0: അതിന് ഷോർട്ടാണ്
1: EBC.
0: നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യുന്ന തോറും നമുക്ക് ഒരുപാട് ഫിസിക്കൽ ബുദ്ധിമുട്ട് വരും, എസ്പെഷ്യലി AMS എന്ന് പറഞ്ഞാൽ അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. നമ്മള് കാരണം ഈ ഹൈറ്റ് കയറും തോറും ഓക്സിജൻ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, അതുപോലെ തന്നെ പ്രഷറും കുറവാണ്. അവിടെ നമുക്ക് എന്താ പറയാ, ഈ EBC എത്തുമ്പോൾ ടോട്ടൽ അവിടെ 47% അവിടെ ഓക്സിജൻ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ നമുക്ക് ഒരു എഫേർട്ടും വേണ്ടല്ലോ. ഓക്സിജൻ വരുന്നു കയറുന്നു കയറുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രീത്ത് ചെയ്യുന്നു പോകുന്നു, നമ്മൾ അറിയുന്നില്ല. പക്ഷെ അവിടെ ഈ ഓക്സിജൻ ലെവൽ കുറവായി നമ്മൾ ഇൻടേക്ക് എടുക്കണം, പറഞ്ഞ നമ്മൾ ആ രീതിയിൽ എടുക്കണം. പ്രഷർ വളരെ കുറവാണ് അവിടെ. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഈ നമ്മുടെ ലഗേജ് എല്ലാം എന്താ പറയുക, എടുക്കാൻ വേണ്ടി പോർട്ടേഴ്സ് ഉണ്ട്. സാറ് ഷെർപ്പാന്ന്
1: കേട്ടിട്ടുണ്ടോ?
0: നമ്മൾ പോകുമ്പോൾ നമ്മളെ ഫുൾ സഹായിക്കുന്ന ഷെർപ്പുകളാണ്. അപ്പം അതുപോലെ അവർ ആക്ച്വലി നമ്മൾ ഈ എന്താ പറയുക, EBC വരെ ആക്ച്വലി അവർ ഷെർപ്പ കമ്മ്യൂണിറ്റി അല്ല, അതിനേക്കാളും കുറച്ചും കൂടി താഴ്ന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാ നമ്മുടെ കൂടെ വരിക. അപ്പൊ അവര് നമുക്ക് ആക്ച്വലി 2 കിലോമീറ്റർ
1: ചെറിയൊരു ഇടപെടൽ, നമ്മൾ താഴ്ന്ന എന്ന പ്രയോഗം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്.
0: സോറി സാർ, ഓക്കെ ഓക്കെ, അത് മാറ്റി കളയാം. കാര്യം ആ രീതിയിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യാ നമ്മുടെ കൂടെ വരുന്നത്. അപ്പൊ എന്താ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ലഗേജ് എല്ലാം എന്ത് ചെയ്യും, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ആക്ച്വലി ഒരു എന്താ പറയാ, 2 കിലോ വരുന്ന ബാക്ക് പാക്ക് പോലും ചുമക്കാൻ കഴിയില്ല. ആ സമയത്താണ് ഇവര് നമ്മുടെ 10 കിലോ വരുന്ന ഡഫിൾ ബാഗ് 3 പേരത് 30 കിലോ ഒക്കെ അവര് നമ്മുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്ന കണ്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു
1: പോകും.
0: അയ്യോ, അവര് നമ്മൾ ഡബിൾ ഹാർട്ടഡ് മനുഷ്യന്മാരെന്ന് പറയുന്നത്, നമുക്ക് ഒരു ഹൃദയമല്ലുള്ളൂ, അവർക്ക് ശ്വസിക്കാൻ വേണ്ടി 2 ഹൃദയം. അത്രയും അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മള് ഭയങ്കര ഫിസിക്കാന്നൊക്കെ തോന്നി, നമ്മളിവിടെ ജിമ്മിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത് പോകുന്നു, നമുക്ക് അവിടെ ഒരു 100 മീറ്റർ നടക്കുമ്പോൾ നമ്മൾ കിതച്ചില്ലാണ്ടാവുക. അവിടെയാണ് ഇവര് എന്ത് ഇത്രയും, നമ്മുടെ ട്രക്കിംഗ് ഗിയേഴ്സുകൾ ഇല്ല, ട്രക്കിംഗ് ഷൂസ് ഇല്ല, ബൂട്ട് ഇല്ല, ഒന്നുമില്ലാതെ നമ്മുടെ 30-35 കിലോ അവർ ഏറ്റി കൊണ്ടുപോകുന്ന കാണുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവരൊക്കെ മനുഷ്യരാണോന്ന് പോലും തോന്നിപ്പോ. നമുക്കവിടെ ചിന്തിക്കാം, നമ്മളെ ചിന്തകളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം നമ്മളെ മുന്നിലൂടെ ഇവര് കൊണ്ടുപോയി വെക്കുന്നത്. അതിന് നമ്മുടെ എന്താ പറയാ ലഗേജ് മാത്രമല്ല, ആ ഒരു ട്രക്കിംഗ് പോയിന്റിലേക്ക് വേണ്ട, കാരണം അവിടേക്ക് വാഹന സൗകര്യം ഒന്നുമില്ല. ഹെലികോപ്റ്ററിൽ മാത്രം, നമുക്ക് ചോപ്പറിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അവിടേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവര് ചുമന്ന് അവന് അവിടേക്ക് വേണ്ട ഗ്ലാസുകളായിക്കോട്ടെ, പ്ലൈവുഡുകളായിക്കോട്ടെ, അങ്ങനത്തെ പല കാര്യങ്ങളും, മ്യൂള് പിന്നെ അതുപോലെ നമ്മളെ പോർട്ടേഴ്സ് മനുഷ്യന്മാർ, ഇവരാണ് എല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മൾക്ക് തിന്നിട്ട് പോകും, നമ്മളൊന്നും ഒന്നുമല്ല, നമ്മളൊന്നും എവിടെയും അല്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകും.
1: എനിക്ക് തോന്നുന്നു ഈ ഒന്ന് ഹിമാലയം കയറിയപ്പോഴേക്ക് ഷബീർ ശരിക്കും ഒരു യോഗിയായി മാറിയിട്ടുണ്ട്.
0: അങ്ങനെയൊന്നുമില്ല
1: അല്ല, ശരിക്കും അതായത്
0: ചെറുതാ
1: അല്ല അതാ അല്ല ശരിക്കും ലോകവീക്ഷണം മാറ്റും യാത്രകൾ എന്ന് പറയുന്നത് ഏറെ ശരിയാണ് എന്ന് ഞാനിപ്പോൾ അനുഭവിച്ചറിയിക്കുകയാണ്, കേട്ടറിയിക്കുകയാണ്.
0: 100% വളരെ.
1: അപ്പൊ ഷബീർ ജി, നമുക്ക് അപ്പോൾ ആ ഹിമാലയ സാനുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പാട്ട് കേട്ടോ. ഇനി അടുത്ത തവണ വിളിക്കുമ്പോ ഇതാ ഞാൻ ഫൈനൽ പുഷ് എടുത്തു, മൗണ്ട് എവറസ്റ്റ് ഹാസ് അലൗഡ് മീ ടു സബ്മിറ്റ് എന്ന് പറയാൻ പറ്റട്ടെ ഷബീറിന്.
0: ഓ
1: താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഷബീർ പറഞ്ഞത് കേട്ടില്ലേ, കൂളായിട്ട് ഒരു ജോലിക്ക് ഡെയിലി യാത്രകൾ ചെയ്യുന്നു, ട്രക്കിംഗ് ചെയ്യുന്നു, അങ്ങനെ മൗണ്ട് എവറസ്റ്റിനെ ചുംബിച്ചിരിക്കുന്നു. ഇനിയും കയറുവാനുണ്ട് ഒരുപാട്. പക്ഷേ ആ യാത്രകൾ അദ്ദേഹത്തെ മാറ്റിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അല്ലേ. നമുക്കും ആ ഹിമാലയ സാനുക്കളെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ കാതുകൾ ഹിമാലയത്തിന് കടം കൊടുക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNCAPLAY.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇത് മൈൻഡ് റീചാർജ്. നമുക്ക് പരസ്പരം റീചാർജ് ചെയ്യുവാനുള്ള സമയം. നിങ്ങൾക്കും വിളിക്കാം 0483-2950-300 എന്ന നമ്പറിൽ. ഒരു നമ്പർ കൂടി തരാം, 2950-800. സന്ദേശങ്ങൾ അയക്കുവാൻ 9495050600. പിന്നെ ഹിമാലയത്തെക്കുറിച്ചുള്ള പാട്ടൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു യാത്ര പോകുവാൻ കൊതിയാകുന്നുണ്ടോ? നേരത്തെ വിളിച്ച ശ്രോതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, 1953 ലോകത്തിലാദ്യമായി എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എവറസ്റ്റിൻ്റെ നെറുകയിൽ കാലുകുത്തുന്നതെന്ന്. അതിന് ഒരു വർഷം മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് 1952 ഇവർ എവറസ്റ്റ് കീഴടക്കുവാനുള്ള ഉദ്യമം ആരംഭിച്ചിട്ട് വർഷങ്ങളായിരുന്നു. ആരും ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചെന്ന് നേടിയെടുക്കുന്നതല്ലോ വലിയ നേട്ടങ്ങളൊക്കെയും അല്ലേ. ഹൈറ്റ്സ് റീച്ച്ഡ് ബൈ ഗ്രേറ്റ് മെൻ were not attained by a sudden flight എന്ന് ഒരു കവിതാശകലുണ്ട്. മഹാന്മാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്ന ഉയരങ്ങളൊന്നും തന്നെ ഒരൊറ്റ പറക്കലിൽ എത്തിയതല്ല എന്ന്, മറിച്ച് കൂട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്തവരായിരുന്നു അവരെന്ന്. അങ്ങനെ 1952 ശ്രമം പരാജയപ്പെട്ട് ബേസ് ക്യാമ്പിൽ മാത്രമല്ല അവർ കുറേ കയറി, പക്ഷെ ടോപ്പിലെത്താൻ ആവാതെ മടങ്ങിയിട്ടോ. അങ്ങനെ മടങ്ങിക്കഴിഞ്ഞ് ലണ്ടനിൽ വെച്ചൊരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ ഹിലരി നോക്കുന്ന സമയത്ത് അതാ വലിയൊരു ചിത്രം കാണുന്നു. ഇവർക്ക് സ്വീകരണം ഒരുക്കുന്ന ഇടത്താണ് മൗണ്ട് എവറസ്റ്റിൻ്റെ വലിയ ഒരു ചിത്രം. ആ മൗണ്ട് എവറസ്റ്റിൻ്റെ വലിയ ചിത്രത്തെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ, മൗണ്ട് എവറസ്റ്റ്, നിനക്കിനി ഒരു ഇഞ്ച് പോലും വളരുവാനാകില്ല, എന്നാൽ എനിക്ക് ഇനിയും വളരുവാനാകുമെന്ന്. അതെ, നാം നമ്മുടെ പരിധികളെ, പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ ചെറുതായി വരും അല്ലേ. എന്ത് തോന്നുന്നു, ആ ഒരു സ്പിരിറ്റോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. പിന്നെ ഇതിൽ വേറെ ഒരു തമാശയുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നത് എവറസ്റ്റും വളരുന്നുണ്ട് എന്നാണ് കേട്ടോ. ഈ ചെറിയ മില്ലിമീറ്റേഴ്സ് വെച്ച് ഓരോ വർഷവും വളരുന്നുണ്ട്. അതിന് ഭൂമിശാസ്ത്രപരമായ ചില കാരണങ്ങളാണുള്ളത്. എന്തൊക്കെയായാലും പ്രതിബന്ധങ്ങളെ നോക്കി നമുക്ക് പറയാൻ പറ്റണം, ഐ ക്യാൻ ഗ്രോ ഓവർ യു എന്ന്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം ചെറുതായി വരുന്നതായിട്ട് അനുഭവിക്കാം അല്ലേ. അതിലല്ലേ ഒരു സ്പിരിറ്റുള്ളത്. പിന്നെ അതാ ധാരാളം സന്ദേശങ്ങൾ ഒരുപാട് ശ്രോതാക്കൾ അയക്കുന്നുണ്ട്. ഇതാരാണ്? സരോജിനി മേലാറ്റൂർ ചോലക്കുളത്ത് നിന്ന് അയച്ചത്. കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ എന്നും മനസ്സിൽ മായാത്ത ഓർമ്മകളായി നിലനിൽക്കും എന്നുള്ള ഒരു സന്ദേശമാണ്. അങ്ങനെ ധാരാളം ശ്രോതാക്കൾ ഇതാ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
7: ആ
6: സ്വാഗതം. ഇതാരാണ്?
7: എന്റെ പേര് ദാസൻ സാറേ.
6: ദാസൻ, എവിടുന്നാണ് വിളിക്കുന്നത്?
7: ഞാൻ തിരൂർ മംഗലം.
6: മംഗലം, മംഗലം കഴിച്ച ആളാണോ?
7: മംഗലം കഴിച്ചിരിക്കുന്നു.
6: അത് ശരി. ഓക്കെ, എന്ത് ചെയ്യുന്നു ദാസേട്ടൻ?
7: ഞാനും സുഖമില്ലാത്ത ഒരാളാണ്.
6: ആണോ, എന്ത് പറ്റി?
7: കണ്ണിന് കാഴ്ച.
6: ആഹാ, അത് ശരി. കണ്ണിന് കാഴ്ച എന്തായിരുന്നു?
7: ഡയബറ്റിക്കിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു.
6: ആണോ, അത് എത്ര വർഷമായി?
7: അതിപ്പോ വന്നിട്ട് 5-8 വർഷമായി. 10-15 വർഷം ഗൾഫിൽ ജോലി ചെയ്ത്.
6: ഓ,
7: അവിടുന്നൊക്കെ വന്നിട്ട് കിട്ടിയ സമ്പാദ്യമാണ്.
6: അത് ശരി, അത് ശരി. അപ്പോൾ പിന്നെ ഗൾഫിൽ കുറെ കാലം ജോലി ചെയ്ത് തിരികെ വന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് തിരികെ വന്നതായിരുന്നു?
7: അല്ല, സ്വദേശിവൽക്കരണം വന്നോടൂട്ടേ.
6: ആ, അനിതാക്കാത്തും പ്രശ്നം.

0: ഒക്കെ വന്ന സമയത്ത് പോന്നു.
1: ആ
0: ഓ അത് ശരി, അത് ശരി. എന്നിട്ട് ഇപ്പോൾ എന്താണ് കാഴ്ചയുടെ അവസ്ഥ, എങ്ങനെയാണ്?
1: മാത്രമേ കാണുള്ളൂ,
0: രണ്ട് കണ്ണിനോ അല്ലേ? അത് ശരി. അപ്പോൾ എങ്ങനെയാണ് ഈ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നത്? അതായത് ഇത്രയും കാലം കാഴ്ചയുള്ള ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് കാഴ്ച നഷ്ടാവുമ്പോൾ ഉള്ള ഒരു അവസ്ഥ വേറെയാണല്ലോ.
1: കൂടെ കൂട്ടിന് ഭാര്യ ഉണ്ട്.
0: ആ ഹാ ഹാ ഹാ
1: താങ്കും നല്ലതായിട്ട്.

0: പക്ഷെ ഞങ്ങൾക്ക് ഇതാ ആകാശവാണിക്കും നിങ്ങൾ ഏറെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ. ഉൾക്കാഴ്ചയൊക്കെ കേൾക്കാറുണ്ടോ? ആ, അപ്പോൾ ഉൾക്കാഴ്ചയിലൊക്കെ ഒന്ന് വന്ന് പങ്കെടുക്കണം. ആ, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തേക്കൊക്കെ സഞ്ചരിക്കാറൊക്കെ എങ്ങനെയാണ്?
1: പുറത്തുനിന്ന് പറഞ്ഞാൽ വണ്ടി വരും, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിൻ്റെ പടിക്ക് വരും, അവിടുന്ന് കയറും. അതും നല്ല നമ്മളെ സ്നേഹിതന്മാർ, നല്ല ഡ്രൈവർമാർ, അവരെ നമ്മളെ പിടിച്ചുകൊണ്ട് കെയർ ചെയ്തിട്ട് കൊണ്ടുപോകും.
0: അത് ശരി, അത് ശരി. അങ്ങനെ കൊണ്ടുപോകും. പിന്നെ എങ്ങനെയാ മക്കളുടെ കൂടെയൊക്കെ യാത്രകളൊക്കെ പോവാറുണ്ടോ?
1: മക്കള് ഒരു മോളേ ഉള്ളൂ.
0: ആ ആ, അത് ശരി.
1: അനിയണ്ട്.
0: അത് ശരി. അല്ല, എങ്ങോട്ടെങ്കിലും പോവണം എന്നൊക്കെ തോന്നുമ്പോ അങ്ങനെയൊക്കെ പോയിട്ട് ആ സ്ഥലമൊക്കെ ആസ്വദിക്കുന്ന അങ്ങനെയുണ്ടോ?
1: ഇഷ്ടമാണ് ആസ്വദിക്കുന്ന സ്ഥലം പോണതൊക്കെ. പിന്നെ കാലിലൊരു മുറിവുണ്ടായിരുന്നു, രണ്ടുമൂന്ന് മാസേ, രണ്ടുമൂന്ന് വർഷം അത് ഉണങ്ങി കിട്ടാനൊക്കെ രണ്ടുമൂന്ന് വർഷം പിടിച്ച് ഡയബറ്റിക് ആയിട്ട്.
0: ഓ,
1: അപ്പൊ നമ്മളെ മംഗലം പാലിയേറ്റീവ് കെയർ ആണ് നമ്മളെ അതിനൊക്കെ കീഴിലാക്കിയത്.
0: അത് ശരി. ഈ പാലിയേറ്റീവ് കെയറുകൾ ഓരോ നാട്ടിലും ചെയ്യുന്ന സേവനം വളരെ വലിയ സേവനമാണ് അല്ലേ?
1: അത് മറക്കാൻ പറ്റൂല.
0: അതെ അതെ അതെ. ഓരോ നാട്ടിലും, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലും സമീപ ജില്ലകളിലും മൊത്തത്തിലുണ്ട്, കേരളത്തിലെ അങ്ങോളമുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്, ഒക്കെ ചെയ്യുന്നത് വലിയ സേവനമാണ് അല്ലേ?
1: ഭയങ്കര സേവനമാണ്, വില മതിക്കാൻ പറ്റൂല.
0: ആ അതെ അതെ അതെ. അപ്പൊ എന്തായാലും പിന്നെ ഈ നല്ല അങ്ങക്ക് പ്രത്യേകം അഭിനന്ദനം. കാരണം ഒരു പ്രത്യേക വെല്ലുവിളി വന്നിട്ട് അങ്ങ് ഇപ്പോഴും യാത്രകൾ പറ്റുന്നത് പോലെ തുടർന്ന് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് റേഡിയോയെ ചേർത്ത് പിടിച്ച് ഭാര്യയെ നല്ല സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ടല്ലോ.
1: പിന്നെ നമ്മളെ അനിയന്റെ രണ്ട് മക്കളുണ്ട്.
0: ആ,
1: അവരാണ് എപ്പോഴും തലയ്ക്കും കട്ടിലും ഒക്കെ കിടന്നിട്ട് വന്നിരുന്ന് കഥ പറച്ചിടും.
0: ഓക്കെ ഓക്കെ, അത് ശരി, അത് ശരി. ഓക്കെ, എന്തായാലും അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതാവുക അല്ലേ?
1: നല്ലൊരു അനുഭൂതിയാ.
0: ആ അത് ശരി, അത് ശരി. അപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനി ഇനിയും കാഴ്ച നഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലും യാത്രകൾ ഇനിയും ചെയ്യണം. ചെയ്തിട്ട് ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ചേച്ചി, എന്താ പേര്?
2: എന്റെ പേര് ശൈലജ.
0: ആ ശൈലജ ചേച്ചി, ദാസേട്ടൻ ഇങ്ങനെ പറയായിരുന്നു ഭയങ്കര മൊഹബത്താണ് എന്ന് അല്ലേ?
2: ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 32 വർഷമായി.
0: 32 വർഷമായി. ആ അത് ശരി.
2: 32 വർഷം
0: നല്ല എക്കോ വരുന്നുണ്ടല്ലോ ചേച്ചി സംസാരിക്കുമ്പോ. ആ റേഡിയോ അവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ? ആ അത് ശരി. അല്ല അതാണേ ശരിക്കും ആ ഈ ഒന്നും ഒന്നും കൂടുമ്പോ വലിയ ഒന്നാകണം എന്ന് പറഞ്ഞ നമ്മളെ ബഷീറില്ലേ, അതേപോലെ അല്ലേ? ഒന്നും ഒന്നും കൂടിയപ്പോ വലിയ ഒന്നായി ഇങ്ങളെ രണ്ടാളും കൂടി.
2: സ്നേഹവും പിന്നെ ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ മാത്രം ഏട്ടന്റെ കൂടെ ആയിട്ട് നിൽക്കും.
0: ഓക്കെ ഓക്കെ, അത് ശരി. അപ്പൊ ചേച്ചി അതെല്ലാം തുടരുക, ഇനി ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യൂ, അങ്ങനെ നല്ല മഴയൊക്കെ കാണിച്ചു കൊടുക്കൂ കേട്ടോ.
2: ഞാൻ പറയും, ഏത് ഹോസ്പിറ്റലിൽ വേണേ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, പലയിടത്ത് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യമല്ല, പഞ്ചാബിന്റെ ഏജൻസിയിൽ വളർന്നിരുന്നത് പഞ്ചാബിയാണ്.
0: ആണോ? ആ മലയാള സുന്ദരായിട്ട് പറയുന്നുണ്ടല്ലോ. അതെ, ഞാനൊരു സീക്രട്ട് ചോദിച്ച പറയോ?
2: ഹിന്ദിയാണ് കൂടുതല്.
0: അതല്ല, എങ്ങനെയാണ് പരിചയപ്പെട്ടത്?
2: എന്റെ വീട് തിരൂരാ.
0: അത് ശരിയോ?
2: അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ വന്നിട്ട്.
0: ഓ അത് ശരി, അത് ശരി. പഞ്ചാബിൽ വന്ന് കല്യാണം കഴിച്ചതല്ല.
2: അത് ശരി.
0: ഓ അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ. അല്ല, കേരളം ഇപ്പൊ നല്ല ഇഷ്ടായോ?
2: ഓ
0: ഇഷ്ടായി.
2: ഇഷ്ടമല്ലായിരുന്നു
0: ആദ്യം, ഇഷ്ടമല്ലായിരുന്നു പിന്നെയോ? പിന്നെ ദാസേട്ടനെ അങ്ങ് കിട്ടിയപ്പോ ഇഷ്ടായി. എങ്ങനെയാണോ? ഓ, ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. കൊറേ ട്രൈ ചെയ്യുമ്പോ ഒരിക്കലും കിട്ടുന്നു ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ഇനിയും ഇനിയും മനോഹരമായിട്ട് മുന്നോട്ട് നീങ്ങുക. സ്നേഹം ലോകമെങ്ങും. ആണോ? അത് ശരി, കൊള്ളാമല്ലോ. അപ്പൊ ആ പാട്ടും യാത്രകളൊക്കെ ആയിട്ട് മനോഹരമാവട്ടെ ജീവിതം കേട്ടോ.

0: ആണല്ലേ, അത് ശരി. ഇതാണ് ഇതാണ് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ ചേച്ചി. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ.
1: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: Volkswagen Virtus 4th anniversary ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: പ്രിയപ്പെട്ടവരെ, മൈൻഡ് റീചാർജ് തുടരുന്നു. ആരാണ് അടുത്ത ശ്രോതാവ് നോക്കാം. ഹലോ.
10: ഹലോ, നമസ്കാരം സാറേ.
9: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
10: ശ്രീധരൻ. ശിവൻ.
9: ഓക്കെ, എന്തൊക്കെയാണ് ശിവേട്ട വിശേഷം?
10: നല്ല വിശേഷങ്ങൾ.
9: എന്താ ചെയ്യുന്നത്?
10: ഞാൻ ടൈലറാണ്.
9: ആ, അത് ശരി. അപ്പൊ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ നെയ്ത് കൊടുക്കുന്ന ആളാണ്. വസ്ത്രങ്ങൾക്കൊപ്പം അല്ലെ? അവർക്ക് ഓരോരുത്തർക്കും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, ഈ വസ്ത്രം ഇട്ട് എനിക്ക് ഇങ്ങനെ തിളങ്ങണം, ഇന്ന നേട്ടം നേടണം അല്ലെ? അത് ശരി, അത് ശരി. അപ്പൊ എങ്ങനെയുണ്ട് ഈ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്? എങ്ങനെയുണ്ട്? അത് ശരി. കുടുംബമൊക്കെ സന്തോഷത്തോടെ കൂടെ ഇല്ലേ? അതാണ് അതാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എങ്ങനെയാണ്, ഈ പുതിയ മെഷീൻ ആകുമ്പോ ഇലക്ട്രോണിക് മെഷീനാണോ?
10: ഇലക്ട്രോണിക്?
9: ആ, അങ്ങനെയാണ് അല്ലേ. അപ്പോൾ പിന്നെ റേഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ആസ്വദിക്കാം.
10: ഓ, റേഡിയോ കാലത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത രാത്രി ഓഫാക്കണവരുണ്ടോ?
9: അത് ശരി, അത് ശരി. ഓക്കെ, എങ്ങനെയാണ്, അവധി എടുക്കാറുണ്ടോ ആഴ്ചയില്?
10: എങ്ങനെ? ആ, അവധി വർക്കേഴ്സ് ഒക്കെ എടുക്കും. നമ്മുടെ ഈ വർക്കിനനുസരിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ എടുക്കാറുള്ളൂ.
9: അങ്ങനെ, അല്ലാതെ ഞായറാഴ്ച അവധി അങ്ങനെയൊന്നുമില്ല?
10: അങ്ങനെയൊന്നുമില്ല,
9: അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും തുറക്കും അല്ലെ? കർമ്മം, കർമ്മം തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലെ? അല്ല, അതിന്റെ
10: എടുത്താണ്, കുഴപ്പമില്ല.
9: അത് ശരി, അത് ശരി. അല്ല, ഇതിനിടയില് ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടാനായിട്ട് എന്താണ്, ചെറിയ ട്രിപ്പൊക്കെ പോവോ? എങ്ങോട്ടാ പോവാ?
10: ഇടക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഊട്ടി പോവും.
9: അത് ശരി, ഊട്ടി ഇഷ്ടാണ് അല്ലേ?
10: പിന്നെ മൈസൂർ, ബാംഗ്ലൂർ അത് ഇഷ്ടമാണ്.
9: പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
10: എങ്ങനെ,
9: പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം?
10: പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാല് ദുബായാണ്.
9: ദുബായിൽ പോയിട്ടുണ്ട്? ആഹാ, ദുബായിൽ എങ്ങനെയാണ്? പിന്നെ എന്ന് പോയതാണ്?
10: ജോലിക്ക് വേണ്ടി പോയതാണ്.
9: അത് ശരി. അവിടെ എങ്ങനെ, ടൈലർ ആയിട്ട് തന്നെയായിരുന്നോ?
10: ഓ, ടൈലർ ആയിട്ട് തന്നെ.
9: അത് എത്ര വർഷം ഉണ്ടായിരുന്നു? ആ, പിന്നെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുന്നു. അത് ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ഒരു പ്രവാസം പഠിപ്പിച്ച ഒരു പാഠം എന്തായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ്?
10: ആ സമയത്ത് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്.
9: അതിലൊന്ന് മനസ്സിലിങ്ങനെ ഈ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ.
10: ഇടക്കല്ല, എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്.
9: അതെന്താണ്?
10: കിട്ടാതെ വിഷമിച്ചിരുന്നൊരു സമയം.
9: അതെന്തായിരുന്നു?
10: ശമ്പളം തരണ്ടേ, അവിടെയല്ലേ നമുക്ക് വല്ലതും നടക്കുള്ളൂ.
9: എങ്ങനെ,
10: ശമ്പളം കിട്ടിയെങ്കിലല്ലേ നമ്മൾ?
9: അതെ അതെ അതെ. അല്ല, അതായത് ജോലിക്ക് ചേർന്ന ഉടനെ ആദ്യ മാസങ്ങളിൽ ശമ്പളം കിട്ടിയില്ല?
10: ഇല്ല,
9: കിട്ടിയില്ല. അപ്പൊ അവിടെ താമസം എവിടെയായിരുന്നു?
10: താമസം അവിടെ തന്നെ. പക്ഷെ ഇവര് എപ്പോഴെങ്കിലൊക്കെ തരും, അപ്പൊ താമസിക്കുന്നവർക്ക് കൊടുക്കും. അവർക്ക് അറിയാം അതിന്റെ അവസ്ഥകൾ.
9: അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു?
10: ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് റൂമിൽ ഉണ്ടാക്കലാണ്.
9: അപ്പോ പിന്നെ ശമ്പളം കിട്ടാത്ത സമയത്ത് റൂംമേറ്റ്സ് ഒക്കെ?
10: റൂംമേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യും.
9: ആ, അത് ശരി. അപ്പൊ ഈ സഹനത്തിന്റെ പാഠങ്ങൾ ഒക്കെ പഠിച്ചു വന്നവിടുന്ന്. പിന്നെ മലയാളീസ് അല്ലാത്തവരൊക്കെ

0: ഉണ്ടായിട്ടുണ്ടാവുമല്ലേ റൂമില്.
1: എല്ലാ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. യു സി ഉണ്ട്,
0: ആ അപ്പൊ
1: എല്ലാ
0: ഒരേ
1: കാര്യം
0: സങ്കടത്തിൽ നിൽക്കുന്ന കുറേ ആളുകൾ ഒരു റൂമില്.
1: ഒരേ. ആ ഒരുപാട് ആളുകൾ,
0: ആ അത്
1: ഞങ്ങൾ
0: ശരി,
1: ഏഴ് ഏഴ് പേരുണ്ടായിരുന്നു.
0: അത് ശരി. പിന്നെ ചെന്ന് എത്ര മാസം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ശമ്പളം കിട്ടിയത്?
1: കിട്ടിയത് 3.5 മാസം കഴിഞ്ഞിട്ട്.
0: ആ ഓ, ആ 3.5 മാസം അങ്ങ് തള്ളി
1: അടിച്ചിട്ടുണ്ട്,
0: നീക്കി അല്ലേ?
1: തള്ളി തള്ളി നീക്കി.
0: അത് ശരി.
1: പിന്നെ ഒരു ഭാഗ്യമുണ്ടായി,
0: ആ
1: 1.5 വർഷം കഴിഞ്ഞപാട് പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം തുറന്നു.
0: ആണോ?
1: അതെ,
0: അതാണ് അതാണ് ചില അനുഭവങ്ങൾ നമ്മെ കരുത്തരാക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ?
1: അതാണ്.
0: അവിടെ ദുബായിൽ തന്നെ തുടങ്ങിയോ സ്വന്തം സ്ഥാപനം?
1: സ്വന്തം
0: ആണല്ലേ.
1: ആ വാടകയ്ക്ക്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇതിങ്ങനെ കേൾക്കുമ്പോഴില്ലേ നമ്മുടെ രോമം ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു. 3 മാസം ആ ഒരു ശമ്പളം കിട്ടാതെ കഷ്ടപ്പെട്ട് കരഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് 1.5 കൊല്ലം കൊണ്ട് സ്വന്തം സ്ഥാപനം തുടങ്ങിയെന്ന് പറയുമ്പോഴേ അഭിമാനം കേട്ടോ.
1: അതാണ് അഭിമാനം
0: അല്ല ശരിക്കും അത്. പക്ഷേ
1: ഞാനത് പിന്നെ 6 വർഷം സ്വന്തമായിട്ട് നടത്തി ഫാമിലിനെ കൊണ്ട്
0: ആണല്ലേ.
1: കൊടുത്ത്.
0: ഓ അത് ശരി. അപ്പോൾ പിന്നെ പ്രവാസം മതിയാക്കിയത് എന്തേ? നാട്ടിലേക്ക് വരാനുള്ള ഇഷ്ടം കൊണ്ട് മതിയാക്കിയതാ?
1: അല്ല ഒന്നുമില്ല, അവര് പിന്നെ ഇങ്ങനെ അവിടെ എക്സ്പെൻസ് കൂടിയതുകൊണ്ട്.
0: അത് ശരി,
1: ഭയങ്കര എക്സ്പെൻസ്. അപ്പൊ അത് എല്ലാം കൂടെ നടത്തി കൊണ്ടാ നമുക്ക് ബുദ്ധിമുട്ടാവും.
0: ഓ
1: അപ്പൊ നിർത്തി പോന്ന.
0: അത് ശരി അത് ശരി. അല്ല എന്തായാലും പിന്നെ അങ്ങയുടെ ഈ വാക്കുകളിലെല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇനി ചെറിയ ഇങ്ങനെ പറയുന്നില്ല, എന്തായാലും തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല. ആ അങ്ങ് ശരിക്കും അവിടെ ഗൾഫിൽ അങ്ങ് തീരെ മുളച്ചത് കൊണ്ട് ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പോട്ടെ എന്ന് പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ശിവേട്ടന്
1: അല്ലേ?
0: കാരണം അത്രമാത്രം കഠിനമായ അനുഭവങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് ശിവേട്ടൻ അല്ലേ? അത് ശരി. അപ്പൊ ജീവിതം കൂടുതൽ കൂടുതൽ മനോഹരമാവട്ടെ, എല്ലാ ആശംസകളും കേട്ടോ.
1: സന്തോഷം.
0: അപ്പൊ നമുക്ക് കുടുംബത്തോടൊപ്പം ഊട്ടി പോയപ്പോഴല്ലേ ഒന്ന് എല്ലാ ടെൻഷനും മറന്ന് ഒന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചത് അല്ലേ? നമുക്ക് ഊട്ടിയിലേക്ക് ഒന്നുകൂടെ പോയാലോ?
1: ഓക്കെ
0: എന്നാ അതാ ഇപ്പൊ പോവാം. ആ സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ കേട്ടോ. ഇട്ടോ സീറ്റ് ബെൽറ്റ്, ഇട്ടോ
1: സീറ്റ് ബെൽറ്റ്, ഇട്ട്
0: മുറിക്കോ
1: മുറിക്കി മുറിക്കി.
0: കൂടെയുള്ള ഫാമിലിയോടൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുക്കാൻ പറഞ്ഞോളൂ. നമ്മൾ സ്പീഡിൽ ഊട്ടിയിലേക്ക് പറക്കാൻ പോവാണ്.
1: ഓക്കെ
0: റെഡി, 1, 2, 3.

0: പലവട്ടം ഭരിക്കണ്ടേ നമുക്ക്.
1: ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി ബിറ്റാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: ബിറ്റാപ്പിലിൽ ഏജൻസീസ്.
5: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റീചാർജ്. ഇത് 102.7 മഞ്ചേരി FM. സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിനെ. ഹലോ.
6: ഹലോ,
5: ആ സ്വാഗതം. ഇതാരാണ്?
6: വണ്ടൂരിന്നാണ്, സാജിത പറയും.
5: ആണോ, എന്തൊക്കെയാണ് സാജിത വിശേഷം?
6: നല്ല വിശേഷം.
5: എന്താണ് ചെയ്യുന്നത്?
6: ഞാനെപ്പോഴും കിട്ടലില്ലേ.
5: ഇന്ന് കിട്ടിയില്ലേ?
6: കിട്ടി.
5: അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കണം. ആദ്യമായിട്ട് കിട്ടുമ്പോ ഒരു മധുരം അല്ലേ? അത് ശരി. എന്താണ് സാജിതക്ക് പരിപാടി?
6: എനിക്കോ, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ഡെയിലി വേജ് ആയിട്ട് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു.
5: ആ, ടീച്ചറായിരുന്നു അല്ലേ? അത് ശരി. എന്താണ്, ഹൈസ്കൂളിലാണോ അതോ UP?
6: LP
5: ആണല്ലേ. ഏറ്റവും ചെറിയ കുട്ടികളോട് ഇടപഴകുമ്പോ വല്ലാത്തൊരു സുഖാണ് അല്ലേ?
6: ഭയങ്കര ഇഷ്ടാ.
5: അത് ശരി. അല്ല, ഇപ്പൊ PSC നോക്കുന്നുണ്ടോ? അല്ല, അത് ജീവിതത്തിൽ ചില അനിവാര്യതകൾ വരുമ്പോ നമ്മുടെ പ്രയോറിറ്റീസ് മാറണം. അല്ല, അതാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി യാത്ര തുടരണം. ഇനി യാത്ര തുടരണം എന്ന് പറയുമ്പോ ഇനി പൂർവാധികം ശക്തിയായിട്ട് ചെയ്യണം. അതായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ, അനിയത്തിക്കും ഏറ്റവും ഇഷ്ടം അതായിരിക്കും അല്ലേ? ഇത്താത്ത ഇങ്ങനെ ഒരു ടീച്ചറായി എന്ന് അറിയുമ്പോ, ഐ മീൻ അത് അറിയാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ ഒരു തൃപ്തി നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, കിട്ടുന്നതും കിട്ടാത്തതും വേറെ കാര്യം. ഏ, കാരണം അത് നമ്മുടെ കയ്യിലല്ല. ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം
6: അല്ലേ?
5: താൻ പാതി ദൈവം പാതി അല്ലേ? അപ്പൊ സാജിത ടീച്ചറുടെ പാതി സാജിത ടീച്ചർ ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഞാൻ ടീച്ചറോട് പറയാൻ കാരണം, ടീച്ചറുടെ ഈ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോ ആ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ കിട്ടുന്ന എൻജോയ്മെന്റ് അറിയാൻ പറ്റുന്നുണ്ട്, എനർജി അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇല്ലേ ടീച്ചറെ, നന്നായിട്ട് എൻജോയ് ചെയ്യാറില്ലേ ടീച്ചർ അത്? അയ്യോ, സാജിത ടീച്ചറുടെ കോള് കട്ടായി പോയി. സാറില്ല, പക്ഷേ ടീച്ചർക്ക് നന്നായിട്ട് ജോലി ചെയ്യാനും സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ യാത്രയുടെ റൂട്ട് മാറ്റേണ്ട അവസരങ്ങൾ വരും. സ്റ്റക്ക് ആവരുത്, ഒരു അസുഖത്തിൻ്റെ രൂപത്തിൽ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ രൂപത്തിൽ, ഒട്ടുമേ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയുടെ രൂപത്തിൽ, ചില മാർഗ തടസ്സങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ വഴി മാറാം. ആവശ്യമെങ്കിൽ ലക്ഷ്യവും മാറ്റി നിർണയിക്കാം. പക്ഷേ യാത്ര തുടർന്നേ പറ്റൂ. തോൽക്കാൻ ശ്രമിപ്പിക്കാനായി ശ്രമിക്കുന്ന സാഹചര്യങ്ങളോട്

വെട്ടി മുന്നേറുമ്പോൾ ലഭിക്കുന്ന വല്ലാത്തൊരാനന്ദമുണ്ട്. ആനന്ദധാര നമുക്ക് ആസ്വദിക്കുവാനാവട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ എന്ത് ചെയ്യും, അടുത്ത ട്രെയിനിന് പോകാൻ പറ്റുമെങ്കിൽ ട്രെയിനിന് പോകും, അല്ല ബസ്സാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ ബസ്സിന് പോകും, അല്ലേ? അതല്ല അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെച്ച് അങ്ങനെ പോകാൻ പറ്റുമെങ്കിലോ അങ്ങനെ പോകും, അല്ലേ? യാത്ര നമുക്ക് തുടർന്നേ പറ്റൂ. നമ്മെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമുക്കൊരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിനായി മുന്നോട്ട് നീങ്ങിയല്ലേ പറ്റൂ. ഒരുപാട് സന്ദേശങ്ങളും ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് ഡോക്ടർ മേജർ നാരായണൻകുട്ടി, റിട്ടയേർഡ്, പാലക്കാട്. ഷബീറിൻ്റെ യാത്രാനുഭവം കേട്ടു, എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ളത്. അവിടുത്തെ ജനതയ്ക്ക്, അതായത് ഷേർപ്പ പോലുള്ള പ്രാദേശിക ജനതയ്ക്ക്, കുറഞ്ഞ ഓക്സിജൻ അളവിൽ ജീവിക്കുവാൻ ആവശ്യമായ ശരീരഘടനയാണ് ഉള്ളത്. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്. രക്താണുക്കളുടെ, അതായത് RBC വലിപ്പം, ശ്വാസകോശങ്ങളുടെ ഘടനയിലെ വ്യത്യാസം, അങ്ങനെ പല അനുകൂല ഘടകങ്ങളും ആ ജനതയ്ക്കുണ്ട്. കുറേ നാളുകൾ അത്തരം പ്രദേശത്ത് താമസിക്കുമ്പോഴേ, അതല്ലെങ്കിൽ അവിടെ ജനിച്ചു വളരുമ്പോഴേ, ജീനുകളുടെ വ്യത്യാസം അവരെ ഈ മാറ്റങ്ങൾക്ക് പ്രാപ്തരാക്കുന്നു. വലിയ വിഷയമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ജീവിതം. ഞാൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 25,000 ഉയരത്തിൽ സിയാച്ചിനിൽ ജീവിച്ച ഓർമ്മകൾ ഈ അനുഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നു എന്നാണ് ഇദ്ദേഹം പങ്കിട്ടത്. സിയാച്ചിനിലൊക്കെ രാജ്യം കാക്കാനായിട്ട് കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികർക്ക് ഈ അവസരത്തിൽ ഒരു ബിഗ് സല്യൂട്ട്. അത്രമാത്രം ദുർഘടമായ സാഹചര്യങ്ങളിലും ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും അവരുടെ കണ്ണുകൾ ഉണർന്നിരിക്കുന്നു നമുക്കായി, അല്ലേ? വേറെയും ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം തൽക്കാലം ഇന്ന് വിട ചൊല്ലട്ടെ. നമുക്ക് യാത്ര തുടരാം ഐശ്വര്യത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ, ഓരോ ചുവടും മുന്നോട്ട്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനി രാമയൂർ, സ്റ്റുഡിയോ സഹായമൊരുക്കിയത് ശൈലേഷ് മൊറയൂർ, സാങ്കേതിക സഹായമൊരുക്കിയത് ലിജേഷ്, റോബിൻ വർഗീസ് കൽപ്പറ്റ എന്നിവർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. 2015 19% ഈ വർഷം 68.4% വർദ്ധിച്ചെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്തമായ പുരി ജഗന്നാഥ രഥഘോഷയാത്ര അല്പസമയത്തിനകം പുനരാരംഭിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ രഥയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പുരിയിലെത്തി. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ എന്നേക്കുമായി തടയുന്നതിനും ലോകരാജ്യങ്ങൾ കൈകോർക്കുന്നതിന്റെ ഓർമ്മയ്ക്കായാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ആചരിക്കുന്നത്. ഹജ്ജ് അപേക്ഷാ തീയതി അടുത്ത

0: മാസം 15 വരെയെങ്കിലും നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ ഹാജിമാരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം. കോഴിക്കോട് ഫറൂഖ് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാലാണ് ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ണൂർ അഴീക്കൽ സ്വദേശി ശാരദ മരിച്ചു. ഈ മാസം 5 അഴീക്കൽ ലൈറ്റ് ഹൌസ് റോഡിൽ വെച്ചായിരുന്നു തെരുവുനായയുടെ കടിയേറ്റത്. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് നിർണയം പൂർത്തിയായി. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ഇയിലാണ് ഇന്ത്യ.
1: FM പ്രധാന വാർത്തകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം എന്നും രാവിലെ 8:15.
4: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂരിൽ എത്തിച്ചേരുന്ന ട്രെയിനിന്റെ സമയം പറയാം. ട്രെയിൻ നമ്പർ 16345. നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28. ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 6 വൈകി 11:05. ട്രെയിൻ നമ്പർ 16606 ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
10: ട്രെയിൻ സമയം.
8: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
11: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
8: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
11: ഫോൺ 9895357069.
12: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
13: ദിവസവും കാലത്ത് 6:35.
14: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
15: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ,
16: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഇന്നത്തെ ഗാനം
16: എന്നും രാവിലെ 7:35.
15: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
17: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
18: Volkswagen Virtus nodopam 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
17: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
19: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
20: എന്നും രാവിലെ 8:03.
19: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
20: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
21: വികസന വാർത്തകൾ.

0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ശൈലേഷ് മൊറയൂർ. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തെ മാലിന്യ തരംതിരിക്കൽ ബോധവൽക്കരണവുമായി സമന്വയിപ്പിച്ച് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച അടിക്കാം സെഗിഗ്രേഷൻ ഗോൾ ചലഞ്ച് മത്സരം പെരിന്തൽമണ്ണ അൽ ജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനും ഉറവിട മാലിന്യ തരംതിരിക്കലിനും യുവജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും കളിയിലൂടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരം നവീന മാതൃകകൾ മികച്ച സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല നാല് വർത്തമാനം എന്ന ആശയം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുക എന്ന ബോധവൽക്കരണ മത്സരം സംഘടിപ്പിച്ചത്. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് തവനൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VS ജോയ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനിക തൊഴിൽ മേഖലകളിൽ യുവജനങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും യുവതലമുറയെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ അസാപ് കേരള വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ അസാപ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു.
1: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 മണി കഴിഞ്ഞ 31 മിനിറ്റും 19 സെക്കൻഡും. ഇനി കേൾക്കാം
2: മൈലാഞ്ചി മുഞ്ച്.
3: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
2: മൈലാഞ്ചി മുഞ്ച്.

0: കഴിഞ്ഞ എപ്പിസോഡിൽ മൈലാഞ്ചി മുഞ്ചിൽ അതിഥി സംഗീത സംവിധായകൻ മുഹസിൻ കുരിക്കളായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എൻ്റെ സംഗീത വഴിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, മഹാനായ ബാബുരാജ് മാസ്റ്റർ. അദ്ദേഹം മഞ്ചേരിയിൽ ഒരു പരിപാടിയുമായി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ പിതാവുമായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. എങ്ങനെ സംഗീതം ചെയ്യൽ എന്നുള്ളത് പഠിച്ചത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ആളുകളുടെ സഹവാസം തന്നെയാണെന്ന് പറയാം. അദ്ദേഹം കലാനഗർ എന്ന് പറഞ്ഞിട്ട് അന്ന് മഞ്ചേരിയിൽ ഒരു പരിപാടിയിലേക്കാണ് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. അന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, മലയാളിക്ക് ഇത്രയേറെ മെലഡി ഗാനങ്ങളും എല്ലാ തരം ഗാനങ്ങളും സമ്മാനിച്ചൊരു മഹാനായ വ്യക്തി, അദ്ദേഹം അവശനായപ്പോൾ ആ സമയത്താണ് അദ്ദേഹം മഞ്ചേരിയിൽ കലാനഗറിൽ വന്നത്. അപ്പോൾ ആ ജനങ്ങൾ ആവശ്യപ്പെട്ടു പിന്നെ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് എന്നുള്ള പാട്ട് പാടാൻ. അദ്ദേഹം അപ്പം പറഞ്ഞു, ഞാനൊക്കെ അതിന് സാക്ഷിയാണ്, പിന്നെ എനിക്ക് ഇപ്പം അന്ന് പാടിയ പോലുള്ള ഊർജം ഉണ്ടാവില്ല, നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ പിച്ചെല്ലാം കുറച്ചിട്ടാണ് പാടിയത്. അന്ന് അവർക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളാണ് എൻ്റെ ജ്യേഷ്ഠൻ അഷ്റഫ് ഗുരിക്കൾ, ഞാൻ പറഞ്ഞ അക്കോർഡിയൻ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ പിച്ചെല്ലാം കുറച്ച് അദ്ദേഹം പാടി ഏറ്റവും ഹൈ പോർഷനിലെത്തിയപ്പോൾ ശബ്ദം ഇടറിപ്പോയി. മരണത്തിൻ മണിയറ തന്നിലേക്ക് അല്ലാഹു എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്, അത് നല്ല പിച്ചിലാണ് പാടുന്നത്. ആ പോർഷൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ഇടറുകയും അത് മുഴുവിക്കാൻ പറ്റിയില്ല. അത് വലിയ ആളുകൾ അല്ലാത്ത ഒരു എന്താ പറയുക, ആളുകളൊക്കെ ഒരു കൂവൽ മാതിരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം കരഞ്ഞിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. അത് സാക്ഷിയാണ് ഞാൻ. പിന്നെ അതുപോലെ ആ കാലത്ത് തന്നെ കണ്ണൂർ രാജൻ മാഷ് ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഇതുപോലെ അദ്ദേഹത്തോടൊക്കെ സംസാരിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ കമ്പോസിംഗിലേക്ക് കൂടുതൽ എന്നെ ആകർഷിച്ചത്. ആദ്യം ഗായകനായിട്ടാണ് ഞാൻ വന്നതെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ ലളിതഗാന സംഗീത വിഭാഗത്തിൽ പാസ്സായിരുന്നു, ഓഡിഷനിൽ പാസ്സായി.

ഒരു വ്യക്തിയാണ്. ഹരിപ്പാട് കെ പി എൻ പിള്ള സാറിനെ പോലുള്ള വലിയ മഹന്മാരായുള്ള ആളുകളുടെ പാട്ടുകളെല്ലാം അക്കാലത്ത് എനിക്ക് പാടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗായകനായി അറിയപ്പെടുന്ന സമയത്ത് പിന്നീട് ഞാൻ ഗൾഫ് പോക്കുണ്ടായി. ആ ഗൾഫ് പോയത് കൂടി കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും പാട്ട് പാടാനുള്ള മൂടൊക്കെ പോയി. പിന്നെ ഓർക്കസ്ട്രയിലേക്ക് കടന്നു. അപ്പോൾ അന്നത്തെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഇന്നത്തെ പോലെ സ്വിച്ച് ഇട്ട് അമർത്തിയിട്ടുള്ള പാടുന്ന എല്ലാവരും വായിക്കണം, പ്ലേ ചെയ്ത് അങ്ങനെ പഠിച്ച ഓരോ ഗാനങ്ങളും അതൊക്കെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളാണ് പഠിച്ചത്. സലീൽ ചൗധരി പോലുള്ള ആളുകളുടേത്, അതുപോലെ ബാബുക്ക, പിന്നെ എ ടി ഉമ്മർ സാഹിബ്, അതുപോലെ കണ്ണൂരാജൻ മാഷ്, ദേവരാജൻ മാഷ്, രാഘവ മാഷ്, ഇങ്ങനെയുള്ള വലിയ ആളുകളുടെ എല്ലാ നല്ല പാട്ടുകളും പിന്നെ ഹിന്ദി പാട്ടുകളെല്ലാം അന്ന് ഓർക്കസ്ട്ര ചെയ്യണമായിരുന്നു. അന്ന് ഈ ലൈവായതുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്സ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് പിന്നീട് വന്ന കമ്പോസിങ്ങിലെല്ലാം എന്നെ അത് വളരെ സ്വാധീനിച്ചത് കൊണ്ട് എനിക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ബാബുക്ക് ചെയ്ത ഒരു പാട്ട്, അദ്ദേഹം എല്ലാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും സിനിമയിലെ പാട്ടുകളൊക്കെ ചെയ്ത എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഉദാഹരണം പറയാപ്പോൾ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, കുട്ടിക്കുപ്പായം പോലുള്ള സിനിമകളിലെ പാട്ടുകൾ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിമാനല്ല മയിലല്ല എന്ന ഗാനം നമുക്കിന്ന് കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, എൻ്റെ സംഗീത ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മണവാട്ടി എന്ന് കേസ് ചിത്ര പാടിയ കാസറ്റിലെ, അതിനകത്ത് 8 ഗാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് എഴുതിയത് നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ OM കരുവാരക്കുണ്ട് മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനയിൽ ഉള്ള ആ ഗാനങ്ങളെല്ലാം അന്ന് കൃഷ്ണ ഡിജിറ്റൽസ് ശ്രീമതി ചിത്രയുടെ തന്നെ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അന്നത്തെ റെക്കോർഡിംഗ്, ചെന്നൈയിൽ വെച്ചിട്ടുള്ളത്. അവർ തന്ന സ്നേഹം, അവരുടെ ഫാമിലി തന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാലിന് അന്ന് ചെറിയൊരു ഫ്രാക്ചർ എന്തോ പറ്റിയിട്ട് അന്ന് എൻ്റെ ഓർമ്മ അത് ശരിയാണ്. അപ്പോൾ അന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു വിഷുവിന് ആ വിഷുവിന് അത് പാടും എന്ന് പറഞ്ഞു. അന്ന് തന്നെ ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു.

കാപ്പി താട്ടില് ചെയ്തിട്ടുള്ള വൈദ്യരുടെ ഒരു പാട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് മാപ്പിളപ്പാട്ട്, വിഷയം നബി തങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയമാണ്. പ്രണയം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നബിയോടുള്ള സ്നേഹം, മുഹബത്ത്, അത് സംസ്കൃതത്തില ജഗദര ഗണ്ണന പുരാബീജം ജനരണ്യാധരനാം സൃഷ്ടി നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ജഗദര ഗണ്ണനാം എന്നുള്ള ഈ ഒരു സംസ്കൃത പാട്ട് പാടിയിട്ടുള്ളത് പിന്നെ അമാനി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അതിനു മുമ്പും ഈ ഗാനം ഒരു കുട്ടി പാടിയിട്ടുണ്ട്. ഏതായാലും ആ പാട്ടിന് സംഗീതം ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.

0: മൈലാഞ്ചി മുഞ്ചിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് സംഗീത സംവിധായകൻ മൊഹസിൻ കുരിക്കൽ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633349030. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9633349030.
1: നിർവഹണം കെ പ്രതാപ് പോൾ, മുനീർ ആമയൂർ. സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: ആനന്ദപൂർണമായ ആരോഗ്യ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു വല്ലാരിച്ച് ലേഹ്യം.
1: ബദാമിന്റെയും ഈത്തപ്പഴത്തിന്റെയും പോഷക സമൃദ്ധിക്കൊപ്പം അമുക്കരം, പാൽമുതുക്ക്, നെല്ലിക്ക, നിലപ്പന തുടങ്ങി 13-ലധികം വിശിഷ്ട ഔഷധികളുടെ നന്മകളാലും സമ്പുഷ്ടമാക്കപ്പെട്ടത് വല്ലാരിച്ച് ലേഹ്യം.
0: പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, എല്ലുകളെ ബലപ്പെടുത്തുന്നു, മെറ്റബോളിസം ശക്തമാക്കുന്നു. കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായക്കാർക്കും ശ്രേഷ്ഠമായത്.
1: വല്ലാഞ്ചിറ ആയുർവേദയുടെ വല്ലാരിച്ച് ലേഹ്യം നിങ്ങളും ശീലമാക്കൂ. ജീവിതം ആനന്ദപൂർണമാകട്ടെ. വല്ലാഞ്ചിറ നാൽപ്പാമര സോപ്പ്, മൈലാഞ്ചി മുഞ്ച്.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിതപാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന

0: കോപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ

0: ഇംസൽഷിഫെന്നു.
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: Volkswagen Virtus nala varshikam aakarshikkukayanu.
4: Volkswagen Virtus nodopam 1.3 lakhs rupaya vare vilamadikkunna pratheka aanukoolyangalum.
3: Phoenix Volkswagen showroom sandarshikku.
5: Kelku vyaazhaazhcha raavile 8:20 ne
6: vaakkum
5: porulum prayojagar
6: peripheral vascular disease nerathe kandathaam.
5: Maulana Hospital Perinthalmanna.
7: FM പ്രധാന വാർത്തകൾ.
8: നമസ്കാരം. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളും ഇതിലുൾപ്പെടും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സലീം കുമാർ അനുസ്മരണം ഇന്ന് കോഴിക്കോട്ട്. ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ചടങ്ങിൽ ആദാമിന്റെ മകൻ അബു സിനിമ പ്രദർശിപ്പിക്കും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിൽ. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ കാശ്മീരി പ്രവാസികളുടെ പ്രതിഷേധം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം.
7: FM പ്രധാന വാർത്തകൾ.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
10: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
11: ആയിഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
13: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
11: തന്നെയോ? അതേതായാലും നന്നായി.
13: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
11: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
14: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ട്രെയിൻ സമയം.
8: തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 11:05. ട്രെയിൻ നമ്പർ 1660 എറണാകുളം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
17: എന്നും രാവിലെ 8:30.
16: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
17: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9 മണി കഴിഞ്ഞ 59:52. അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
18: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
2: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികൾ ഒരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോഴത്തേനും രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ്, അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അത് എല്ലാ കാര്യത്തിലും, ഇപ്പൊ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിനേക്ക് വേണ്ടിയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒ പിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യന്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒ പിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക. കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പം അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട, മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വെട്ടു നിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിന്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് ഇഫക്റ്റ് ഉള്ളൂ എന്നല്ല അതിന്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
2: അതെ, അതായത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സുഖ ചികിത്സ, അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം, സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവെന്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ള, അപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യകരമായി സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന്, അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെന്റ് നൽകണം. പൊതുവെ, അതായത് മഴക്കാല പൂർവമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ചീരിച്ചു വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാല പൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്, ഒരു മൈൽഡ് ആയിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പൊ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിംഗിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
2: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ചു വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിൽ ഒഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ കർക്കിടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
2: അതായത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചെലവുകളൊന്നുമില്ല ല്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിന്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി, ആ കർക്കിടക മാസത്തിൽ മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പൊ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറ് നിറച്ച് ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ മൂന്ന് നേരത്തെ ആഹാരവും കഴിച്ച് അതിന്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു, നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു.

0: മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷെ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം അതിന്റെ പ്രധാന അതിന്റെ സയന്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ചികിത്സയും രണ്ട് തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് മൺസൂൺ സമയത്ത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കാം. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞു പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സ് ഒക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത് അത് ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ അതായത് ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ് അതുപോലെ തന്നെ സന്ധിവേദന പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്. പക്ഷെ കർക്കിടക മാസം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ് പ്രമേഹ രോഗികൾ. അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചില് ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് അതായത് മൺസൂൺ കർക്കിടക മാസം ആകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെ കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക അത് എന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിൽ ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ അതായത് ഇപ്പോൾ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളും ഒക്കെ എന്തായാലും നമ്മൾ ഈ രണ്ടൊരു മാസം മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: നിങ്ങൾ കേട്ടത് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ 15 മിനിറ്റും 23 സെക്കൻഡും. ഇനി ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് തത്സമയ ഫോൺ ഇൻ പരിപാടി. വിളിക്കേണ്ട നമ്പർ 0483-2950-00 2950-8000. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് പ്രിയതര ഗീതങ്ങൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടതാണ്.

1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. രണ്ട് 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടക ഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മൊഞ്ച് പുനഃപ്രക്ഷേപണം. മൈലാഞ്ചി മൊഞ്ചിന് ശേഷം 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ചു മണിക്ക് തിരുവനന്തപുരം റിലേ ചെയ്യുന്ന പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
11: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
8: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ,

0: സമയം 10 മണി കഴിഞ്ഞ് 22:37.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready. We are ready.
0: രേഷ്മ, നമ്മുടെ സമയമാണ്.
5: ഓക്കേ,
0: ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം.

0: പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിക്കേണ്ട സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0483 2950 300, മറ്റൊരു നമ്പർ 2950 800. അതെ, STD കോഡിൽ. രേഷ്മ, നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: സഹായിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് സ്റ്റുഡിയോ സഹായവുമായിട്ട് ശൈലേഷ് ഉണ്ട്, സാങ്കേതിക സഹായം റോബിൻ വർഗീസ്, പി സെയ്തലവി എന്നിവർ.
0: കളിക്കാരുടെ സമർപ്പണവും കഴിവും ഒത്തൊരുമയും ഇതൊക്കെയാണ് അല്ലേ രേഷ്മ ഓരോ കളിയുടെ ജയത്തിന് മുന്നിലുമുള്ളത്?
1: അതെ അതെ,
0: മുന്നിലും പിന്നിലും.
1: അതെ,
0: നിരന്തരമായ അധ്വാനം, കഠിനാധ്വാനം ഇത് മാത്രം പോരാ എന്നാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കളികളൊക്കെ നമ്മളെ
1: ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വർഷമാണ് അല്ലേ.
0: ഏത് ആ സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കണം, കളിച്ച കളികൾ എങ്ങനെ, പഠിച്ച കളികൾ എങ്ങനെ, തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അവിടെയാണ് ഒരു കളിയുടെ ഗതിയും ജയവും പരാജയവും ഒക്കെ നിർണയിക്കുന്നത്. അപ്പോ ആരോ വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം.
1: ഓക്കേ,
0: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കണേ?
2: എന്റെ പേര് നിധി.
1: നിധി, എവിടെന്നാ വിളിക്കണേ?
2: ഞാൻ പെരിന്തൽമണ്ണ.
1: പെരിന്തൽമണ്ണ,
2: പെരിന്തൽമണ്ണ വടപ്പറമ്പൊക്കെ.
1: ആ ഓക്കെ, എന്ത് ചെയ്യണോ?

0: ട്വൽത്ത്. ഇനി രണ്ടു ദിവസം സുഖമായിട്ട് ഉറങ്ങാല്ലേ, ഇന്നും നാളെയും കൂടെ. അത് കഴിഞ്ഞാ പിന്നെ തുടങ്ങല്ലേ നമ്മുടെ പൂരം.
1: അതിരിക്കട്ടെ. ഏതാ ടീം?
2: അർജന്റീന.
1: അതെല്ലേ, ഓക്കെ.
0: വിളിച്ചപ്പോഴേ ഉറപ്പിക്കാലോ അല്ലേ കുപ്പായിട്ടിരിക്കണത് ഏതാണെന്ന്. അടുത്ത് മാറിയതൊന്നും അല്ലല്ലോ.
1: ആദ്യമേ അർജന്റീന ആണ് അല്ലേ.
0: എങ്ങനെയുണ്ടായിരുന്നു അർജന്റീനയുടെ ലാസ്റ്റ് കളി?
2: ഓ സൂപ്പർ.
0: അതിൽ ആരാണ് നന്നായി കളിച്ചത്, അർജന്റീനയാണോ അതോ ഇംഗ്ലണ്ടാണോ?
2: അങ്ങനെ രണ്ടും കുഴപ്പമില്ല, ഇംഗ്ലണ്ട് അങ്ങനെ കളിച്ചിട്ടില്ല എന്നാണ്.
1: അങ്ങനെ ടീമായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളല്ലോ അല്ലേ, അതാണ്.
0: അപ്പോ ലാസ്റ്റ് ഒരു ഹാഫ് ടൈം കഴിഞ്ഞതിന് ശേഷം അതുവരെ എങ്ങനെ ഇരുന്നു, ഉറക്കം തൂങ്ങിയിരുന്നു അതോ അതിനു ശേഷം ഇവര് വരും വരും എന്ന പ്രതീക്ഷയില്?
2: തോറ്റു എന്ന് വിചാരിച്ച കളിയായിരുന്നു.
0: അതാണല്ലോ വീടും എന്ന് വിചാരിച്ചിടത്തുനിന്നല്ലേ ഉയർത്തെഴുന്നേറ്റത്. എന്നാ ജയിക്കും, അതാണ് എത്ര പറഞ്ഞാലും തീരില്ല അല്ലേ, രോമാഞ്ചം കൊള്ളുന്ന ഒരു കളിയായിരുന്നു അല്ലേ.
2: ഇപ്പോഴും ലാസ്റ്റ് ടൈം ആണ് കൊറേ ഗോൾ അടിക്കലും
0: അർജന്റീന ഗോളടികളും അതിന്റെ ഒരു വിശേഷങ്ങളും ഒന്നും പറഞ്ഞാൽ തീരാത്ത, പറഞ്ഞാൽ കൊതി തീരാത്ത ഓരോ വിശേഷാണല്ലേ.
1: തോറ്റു ഉറപ്പിച്ചെടുത്തുന്നാണ് ജയിച്ചു വന്നതല്ലേ, അതാണ് അത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠം കൂടി അതിൽ ഉണ്ട് അല്ലേ.
0: അതും കൂടെയാണ് അതിലെ അർജന്റീനയുടെ. അപ്പോ എന്നിട്ട് എന്താണ് അടുത്തൊക്കെ ഉണ്ടോ, ടീമുണ്ടോ കൂടെ കാണാൻ?
1: അല്ല വീട്ടിലിരുന്നാണോ കാണാതോ വലിയ സ്ക്രീനിൽ പുറത്ത് എവിടെയും പോയിരുന്നിട്ട് കാണോ?
2: അങ്ങനെ
1: വീട്ടിൽ നിന്ന് തന്നെ കാണും അല്ലേ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ?
2: അർജന്റീനയിലോ?
1: അങ്ങനെയല്ല, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട ആളാരാ?
0: അതാണ് ചോദ്യത്തിൽ വീണ്ടും ഒരു ചോദ്യം വന്നത് അല്ലേ, ചോദ്യത്തിന്റെ ഉള്ളിലൂടെ ഒരു ചോദ്യം.
1: അത് മാറ്റിയൊരു കളിയില്ല അല്ലേ.
0: അപ്പൊ ഇനിയിപ്പോ മെസ്സി പോവല്ലേ ഈ വർഷത്തോട് കൂടി, അപ്പൊ എന്താ ചെയ്യാ? ടീം മാറുന്നില്ല. അപ്പൊ ഇഷ്ടപ്പെടാൻ വേറൊരു കളിക്കാരൻ കൂടെ വേണ്ടേ? ഇപ്പഴേ കണ്ടുവെക്കണ്ടേ, ഈ ടീമിൽ തന്നെ കണ്ടുവെക്കണ്ടേ, വെച്ചോ?
1: ഹലോ,
2: എല്ലാരും ഇഷ്ടാണ്. ഏറ്റവും കൂടുതലും മെസ്സി കഴിഞ്ഞപ്പോ റൊമേറോന്ന് ഇഷ്ടം.
1: എന്തായാലും അർജന്റീന വിട്ടൊരു കളി ഇല്ല അല്ലേ. ഇല്ല, ഓക്കെ.
0: അതായാലും സന്തോഷം വിളിച്ചതില്.
1: അപ്പൊ ഇനി ഫൈനലിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണല്ലേ. അതെ, പേടിണ്ടോ?
2: പേടൊന്നുമില്ല,
1: നമ്മളെന്നെ ജയിക്കൂല്ലേ.
0: അങ്ങനെയാണെങ്കിൽ
1: ആത്മവിശ്വാസം.
0: അതാണ് ആത്മവിശ്വാസം, നന്നായി ഉണ്ട് അല്ലേ. ഏതായാലും അപകടത്തിലേക്ക് എത്താതിരിക്കട്ടെ.
1: ശുഭാപ്തി വിശ്വാസാണല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടതല്ലേ. അതാണ്.
0: അപ്പോ ശരി,
1: ഓക്കേ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഈ ലോകകപ്പിട്ട് അർജന്റീനയുടെ കളി അധികവും ഒരു അതിജീവന കളിയാണ് എന്ന് പറയാം അല്ലേ. ആദ്യ ഘട്ടങ്ങളിലൊക്കെ അർജന്റീന നമ്മെ ആകെ കൺഫ്യൂഷൻ അടുപ്പിച്ച്, ആകെ ടെൻഷൻ അടുപ്പിച്ച്, പിന്നീട് ഓരോ വിസ്മയം പിന്നെ പിന്നെ ഇങ്ങനെ വിസ്മയങ്ങൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരികയാണ് ചെയ്തത്. ഏറ്റവും ആ 8 മിനിറ്റിനിടയ്ക്കാണ് 2 ഗോളെടുത്തിട്ട് അർജന്റീന ഇംഗ്ലണ്ടിനെ അവരെ ആകെ അങ്ങോട്ട്
1: എന്താ പറയാ,
0: കപ്പൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. കപ്പൊക്കെ പിടിച്ച് ഗാലറിയിലെ ആളുകൾ ഇങ്ങനെ ആ സിംബോളിക് കപ്പൊക്കെ പിടിച്ച് ഉയർത്തി പിടിച്ചിരിക്കുന്ന സമയത്താണ് അർജന്റീന ഉയർത്തെഴുന്നേറ്റ്.
1: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലേ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു.
0: അവിടെ
1: അത്ര ലാസ്റ്റ് മൊമെന്റിൽ
0: അതാണ്
1: കളിയുടെ ഗതി മാറ്റിയത്
0: അതായിരിക്കും ഒരു പക്ഷേ. ഈ കളിയിൽ എന്ന് പറഞ്ഞാല് കളിക്ക മാത്രല്ല കാര്യം, എതിരാളികളെ മാനസികമായിട്ട് അവര് വാനോളം ഉയർത്തിയിട്ടാണ് അത്രയും ഉയരത്തിൽ നിന്നാണ് ഇംഗ്ലണ്ടിനെ താഴേക്ക് ഇട്ടത്. ആ സമയത്തുള്ള ഒരു ഷോക്ക് ഉണ്ടല്ലോ, മാനസികമായ ഒരു തകർച്ച.
1: അത് ഒരു ടീമിന്റെ തകർച്ച, അതേസമയം അപ്പുറത്തെ ടീമിന്റെ അതിയായ സന്തോഷം കൂടിയാണ്.
0: അതെ, അതാ കോച്ച് ലയണേഴ്സ് കലോണിസിന്റെ ഒരു സ്കലോണിസം മാന്ത്രികത എന്ന് പറയുന്ന, അതെ അല്ലേ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിരുന്നു അവരവിടെ ചെയ്തത്. അധികവും ഒരാളി അപ്പൊ ഇനിയിപ്പോ ഫൈനലിലേക്ക് എത്തുന്ന അർജന്റീനയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ആ കളിക്കാരെ ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അർജന്റീനിയൻ കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ലയണൽ സ്കലോണി. ഈ സ്കലോണി ആ സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ക്ലോക്കിലേക്ക് നോക്കി മാത്രം ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ സ്റ്റേഡിയത്തില്, സ്കലോണി. അദ്ദേഹത്തിന് അറിയാം ആ സമയം മതി നമ്മൾക്ക് ഉയർന്ന് പൊങ്ങാൻ എന്നുള്ള. ആ ഒരു സമയം കൊണ്ട് അദ്ദേഹം അത് പിടിച്ചെടുത്ത് കളിക്കാരെ വേണ്ട രീതിയിൽ ട്രാക്കിലേക്ക് എത്തിച്ച് അത് കൈയടക്കി. അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, കളിക്കാരായിട്ട് ക്യാപ്റ്റൻ പിന്നെ പറയണ്ടല്ലോ, മെസ്സി. പിന്നെ ഫൂക്കുണ്ടോ മെറിമെറീന, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്റ്റ്യൻ റൊമേറോ, നാഹ്വൽ മൊളീന, ലിയാൻഡ്രോ പെരദേസ്, റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസിലൂടെയാണ് അലക്സിസ് മക്കലിസ്റ്റർ, ജൂലിയർ അൽവാരസ് തുടങ്ങി ഈ കളിക്കാരെല്ലാം കൂടെ അന്ന് ഫൈനലിൽ ഇറങ്ങും. കാഴ്ച കാണാൻ നമ്മളൊക്കെ
1: ഹലോ ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: എവിടെയാണ് വിളിക്കുന്നത്?

0: ശബ്ദല്ലേമ്മ ഉണ്ടോ?
1: അതെ.
0: ഒരു ശബ്ദക്കുറവുണ്ടോ?
2: ശബ്ദക്കുറവ്, ജലദോഷം, പനിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്ന് ശരിയായി വന്നിട്ടുള്ളൂ.
1: ജലദോഷമുള്ള കാര്യം തോന്നുന്നില്ല കേട്ടോ.
0: ദൂരെ സംസാരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്.
1: പേരൊന്ന് പറയൂ.
2: പേര് ഫസ്ന.
1: ഫസ്ന, ഫസ്ന എവിടുന്നാ വിളിക്കണേ?
2: ഞാന് മലപ്പുറം.
1: മലപ്പുറം എവിടെയാ?
2: കൂട്ടിലങ്ങാടി.
1: കൂട്ടിലങ്ങാടി. എന്ത് ചെയ്യണു ഫസ്ന?
2: ഹൗസ് വൈഫ് ആണ്.
1: ആ, അപ്പൊ വീട്ടിലിരുന്ന് കളി കാണുകയാണ്.
0: കളി എല്ലാ കളിയും കണ്ടോ?
2: അതോ
0: ഫേവറേറ്റ് ആയിട്ടുള്ള കളികൾ മാത്രമാണെന്നോ?
2: അതെ, അങ്ങനെയുള്ള ലാസ്റ്റ് വെച്ചിട്ടുള്ള കളികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
1: ഏത് ടീമിനോടാണ് ഇഷ്ടം?
2: നമ്മളെ ടീം ബ്രസീലായിരുന്നു. അതൊക്കെ പോയി
1: പോയില്ല, ശക്തരായി തിരിച്ചു വരുന്നു പറയൂ.
2: അതല്ല, ഇപ്പൊ പോയി,
1: ഇപ്പൊ പോയി,
2: തിരിച്ചു വരും. തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്.
1: പിന്നെ
2: ഇപ്പൊ അർജന്റീന, അങ്ങനെ കളികളൊക്കെ കാണാറുണ്ട്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ?
2: അങ്ങനെ പറയുമ്പോ നെയ്മർ ആയിരുന്നു.
1: ഞാൻ വിചാരിച്ചു ബ്രസീൽ എന്ന് പറഞ്ഞപ്പോ എന്തായാലും പേര് അതിന്റെ മുമ്പ് വരും.
0: അല്ല, നെയ്മർ ആയിരുന്നു എന്ന് പറഞ്ഞു, ഇപ്പൊ ആയിരുന്നില്ലേ?
2: ഇപ്പോഴും ആണ്.
1: ആ, ഒരു തോൽവി എന്ന് പറയുന്ന ഇഷ്ട താരത്തിനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അതോടെ അതായത് മീൻസ് നമുക്ക് അവരോടുള്ള ആ ഇഷ്ടം പോകുന്നില്ലല്ലോ. ഇനിയുള്ളതില് കുറച്ച് ഇനി ഇഷ്ടമുള്ള ആൾക്കാർ, മീൻസ് ഏറ്റവും ഇഷ്ടമുള്ള ആളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഉള്ളതിൽ ഇഷ്ടമുള്ള ഉള്ളത് ആരോടാണ്?
2: ഇപ്പൊ നമ്മള് അർജന്റീനന്റെ മെയിൻ താരല്ലേ?
1: ആ, മെസ്സീനെ തന്നെയാണ് ഇഷ്ടം. അല്ല, പൊതുവെ പൊതുവെ ബ്രസീലാണ് ടീം എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറയാറില്ല. അതെ അതെ,
0: അതാണ്.
1: അങ്ങനെയല്ല, ടീം വൈസ് ഒരു മത്സരം ഉണ്ടാവുമല്ലോ നമ്മളുടെ ഉള്ളില്. ആ, അപ്പൊ ഇങ്ങനെ ബ്രസീൽ പറയുന്ന ആൾക്കാർ ഒരിക്കലും മെസ്സിയുടെ പേര് പറഞ്ഞ് കേട്ടിട്ടില്ല.
2: നമുക്ക് അങ്ങനെയൊന്നുമില്ല, കളിക്കാരെല്ലാരും.
1: അതാണ്,
0: പൊതുവെ അതിന് ടീമുകളല്ലല്ലോ അല്ലെ, ആരാധകരല്ലേ ഇങ്ങനെ ട്രോളുകളും വാഗ്വാദങ്ങളും പന്തയങ്ങളൊക്കെ വെക്കുന്നത്. അവര് കളിക്കുക എന്നുള്ളതാണ്.
2: അവര് കളിയില് അവരിപ്പോഴൊന്നും അറിയുന്നില്ലല്ലോ നമ്മള് ഡ്രോണിനെ ഒന്നും.
0: അതൊക്കെ നോക്കാൻ ഇവിടെ സമയമല്ലേ.
2: അതെ.
0: ഇനിയിപ്പോ ഏതായാലും ഫൈനലിലേക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലല്ലോ, കാരണം നമ്മുടെ ആളുകളൊന്നും അതിലില്ലല്ലോ.
2: ഇല്ല, എന്നാലും നമ്മള് വീട്ടിലുള്ളവരൊക്കെ അർജന്റീനന്റെ ആൾക്കാരാട്ടോ.
1: ശരി, പിന്നെ നമ്മളെങ്ങനെ മാറിപ്പോയി?
2: നമ്മള് ഞാനല്ല, എന്റെ ഹസ്ബൻഡും കുട്ടികളെ അവരൊക്കെ അർജന്റീനയാണ്.
1: ശരി,
2: എന്റെ വീട്ടിലെ ബ്രദേഴ്സ് അവരൊക്കെ ബ്രസീൽസ് ആണ്.
0: അപ്പൊ വന്ന് വീട്ടിൽ നിന്നുള്ള പാരമ്പര്യമാണ്.
2: അതെ അതെ,
0: അതാണ് അല്ലേ. അപ്പൊ ശരിക്കും അതൊരു പൊതുവെ രശ്മിക്ക് തോന്നുന്നു അതൊരു രാഷ്ട്രീയം പോലെയാണ്. വീട്ടുകാരേതാണോ പാർട്ടി, അല്ലെങ്കിൽ വീട്ടുകാരേതാണോ ഫാൻസ്,
1: പക്ഷെ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്.
2: അങ്ങനെ അങ്ങനെ, അതായത് ചെറുപ്പത്തിലെ ബ്രദേഴ്സിന്റെ കൂടെ ഇരുന്നിട്ടാണ് കളികളൊക്കെ കാണാം. അപ്പൊ അവര് ടീം ഗോൾ അടിക്കുമ്പോഴത്തേക്ക് ആഹ്ലാദിക്കുന്നതാണ് നമ്മൾ അറിയില്ല,
0: അറിയാതെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചേർന്നു.
2: അങ്ങനെ ചേർന്നു പോയതാണ്.
0: അങ്ങനെ ഏതായാലും അത് രക്തത്തിൽ അലിഞ്ഞു, അതുകൊണ്ടാണല്ലോ. വന്നിട്ടും കാര്യം അറിയില്ലല്ലോ.
2: ഇല്ല ഇല്ല,
0: ഇപ്പൊ ഇവരുടേതായ ഒരു ഫാൻ ഉണ്ടാക്കിയാലും നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് അവിടെ പൊരുതുന്നുണ്ടല്ലോ, ഗോൾ കീപ്പറായി നിൽക്കുന്നു അല്ലേ. അതും ഒരു എന്തായാലും ആ ഒരു ഇഷ്ടം
2: ഇഷ്ടമാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന കളികളൊക്കെ ഭയങ്കരമായിട്ടുള്ള, ഇനിയിപ്പോ സ്പെയിനും അർജന്റീന ഭയങ്കര കളിക്കാരാണല്ലോ. സ്പെയിനൊക്കെ
1: നമുക്ക് നോക്കാം, കപ്പ് ആരുടെ കയ്യിൽ ഇരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞായറാഴ്ച
0: ഫസ്റ്റിനായിട്ട് ചെറിയൊരു ചോദ്യം, ബ്രസീലായിരുന്നു ഇഷ്ട ടീം എന്ന് പറഞ്ഞു, ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പില് ബ്രസീൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എത്തേണ്ടത്?
2: നമ്മള് പ്രതീക്ഷിക്കുക, എന്താ വേൾഡ് കപ്പ് എടുത്ത് പോണം തന്നെയല്ലേ,
0: തിരിച്ചു വരണം എന്ന് തന്നെ അല്ലേ.
2: അതെ അതെ,
0: അതിപ്പോ ഏതായാലും ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. ഏതായാലും സന്തോഷം കേട്ടോ,
1: ഇനിയിപ്പോ സന്തോഷം,
0: ഇനിയിപ്പോ ഫൈനലൊക്കെ കണ്ട്
1: നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം.
0: ഫൈനലൊക്കെ കണ്ട്
1: ജയുടെ കയ്യിലിരിക്കും കപ്പ്.
0: ഓക്കെ,
2: താങ്ക് യു.

0: ഹലോ
1: ഹലോ
0: ഹലോ,
1: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം. നമസ്കാരം. ഹലോ.
1: ഹലോ, മഞ്ചേരി എഫ് എമ്മിൻ്റെ ഫുട്ബോൾ ബീറ്റ്സ് പരിപാടിയാണ്.
0: ഓക്കെ ഓക്കെ.
2: നമ്മുടെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ജോപ്പോൾ അഞ്ചേരി സാറാണ്. അദ്ദേഹം നമ്മുടെ മുൻ കളിക്കാരനും പരിശീലകനും ഒക്കെയാണ്. സാർ, സ്വാഗതം സാർ ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
0: താങ്ക് യു.
2: ആ ആ എന്താണ് സാർ കളിയെക്കുറിച്ച് പറയാനുള്ളത്?
0: എന്ത് പറയാൻ, അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി. ഒരു മാസം നീണ്ടുന്ന ഒരു വേൾഡ് കപ്പ്, 48 ടീമുകൾ പങ്കെടുക്കുന്നു. ഒരുപാട് ടീമുകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചു. ഒരിക്കലും ഗൾഫ് അതർ രാജ്യങ്ങൾ വരുന്നു, അവരൊക്കെ നല്ലപോലെ പെർഫോം ചെയ്തു ചെയ്യുന്നു.
2: അതൊരു പ്രത്യേകതയായിരുന്നു അല്ലേ ഈ പ്രാവശ്യത്തെ ലോകകപ്പില്?
0: പിന്നെന്താ, ആർക്കും അറിയാത്ത രാജ്യങ്ങളാണ് വന്നത്.
2: അതെ, ധാരാളം ടീമുകൾ വന്നു.
0: പിന്നെ അവസാനം നമ്മൾ രണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ അർജന്റീന
2: അതിലേക്ക് തന്നെ.
0: അതെ അതെ, യൂറോപ്യൻ ടീം, ഒരു യൂറോപ്യനും ഒരു സൗത്ത് അമേരിക്കൻ,
2: അതെ, ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യവും യൂറോപ്യൻ ടീമും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് എത്തി.
1: പിന്നെ സാർ, ഈ വാറിന്റെ ഇടപെടലിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്ന് പറയോ.
0: അതെ, ഞാനൊന്നും പറയാൻ പറ്റില്ല. വാളുടെ ഒരുപാട് സ്ഥലത്ത് വാറ് നടക്കുന്നുണ്ട്. കാരണം അത് അവരുടേതായ തീരുമാനങ്ങളാണ്. നമുക്ക് അതില് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാണ്ട് നമുക്ക് ആ ഒരാളെയും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ട്. എന്റെ ഫുള്ള് ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ആണോ അതാണോ എന്താന്നുള്ളത് വേറെ കാര്യങ്ങള്, അതൊക്കെ വേറെ. അത് അവർക്ക് ഒരു അവരിൽ ഒരു ഇതുണ്ടാവും, പോയിന്റ്സ് ഉണ്ടാവും, അതാണ് അവര് ഫോളോ ചെയ്യുക. അതുകൊണ്ട് അത് വാറിൽ എന്താണോ അത് നമ്മള്, അതായത് ഫുട്ബോളിന്റെ

0: അതെ, ഫുട്ബോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു ഈ വാറ് കൊണ്ട് തന്നെ. അതൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും.
1: എന്നാലും ഒരുപാട് ഡിഫക്റ്റുകൾ കുറയ്ക്കാനായി അല്ലേ, ഇപ്പൊ കളിയിൽ തന്നെ ഉള്ള ഒരുപാട് പോരായ്മകൾ നികത്താൻ ഇതുകൊണ്ട് നമുക്ക്
0: ഗെയിമിന്റെ സ്പീഡ് കൂട്ടാനും സാധിച്ചു. സെക്കൻഡ് കൊണ്ട് ത്രോയും അതുപോലെ തന്നെ കോർണർ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് തന്നെ ഒരുപാട് ടൈമുകൾ നമ്മൾ വേസ്റ്റ് ചെയ്തു. ലീഡിംഗ് ടീംസ് ലേറ്റ്. അപ്പൊ അത്
1: പിന്നെ അതിപ്പോ സാറ് ഇപ്പോ അതുപോലെ അർജന്റീനയാണ് ഇപ്പൊ എല്ലാവരുടെ സംസാര വിഷയവും, അർജന്റീനയുടെ ലാസ്റ്റ് കളിയും അതിലെ ലാസ്റ്റ് രണ്ട് ഗോളുകളും ഒക്കെയാണ്.
0: അർജന്റീന നല്ല കളിയാണ്.
1: ഇപ്പൊ ഈജിപ്തിന്റെ കൂടെയുള്ള അവരുടെ കളിയിലും ഇതേ തന്ത്രം തന്നെയാണ് അവരെടുത്തത്.
0: അതന്നെ ഞാൻ പറഞ്ഞു, ഒപ്പോസിഷൻ അതിനനുസരിച്ചുള്ള അവരുടെ ടാക്ടിക്സ് അനുസരിച്ച് ഒപ്പോസിഷൻ അതുപോലെയുള്ള ടാക്ടിക്സ് ഉപയോഗിക്കണമായിരുന്നു. അതാണ് ഞാൻ അർജന്റീന എന്തുകൊണ്ട് തിരിച്ചു എന്നുള്ളത് അതാദ്യം അവരുടെ അതവരുടെ ഒരു മെയിൻ പോയിന്റ് ആണ്. കാരണം ഈഗർ ടു വിൻ.
1: അപ്പൊ സാർ ഒരു സംശയം, ഇനിയിപ്പം എന്താണെങ്കിലും കളിക്കാരെപ്പോഴും എതിരാളികളുടെ വീക്ക്നെസ്സിലാണല്ലോ, വീക്ക്നെസ് എന്ത് എന്ന് കണ്ടുപിടിക്കുന്നിടത്താണ് കളിക്കാരുടെ മികവ് നിൽക്കുന്നത്. ഇപ്പൊ സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും കളിയിൽ സ്പെയിൻ ഉപയോഗിച്ചൊരു തന്ത്രം എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ വീക്ക്നെസ്സിൽ അവർ ദൗർബല്യങ്ങൾ കയറി പിടിച്ചു
0: എന്നതാണ്.
1: അതെ അതെ. അപ്പൊ ഇനിയിപ്പോ ഫൈനലിൽ അർജന്റീന ഇതേ തന്ത്രം വെച്ച് തന്നെയാണ് കളിക്കുന്നത് എങ്കിൽ സ്പെയിൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?
0: ഇല്ലല്ല, സ്പെയിനിന്റെ അടുത്ത് പാസിംഗ് ഇവർക്കധികം പാസിംഗ് അല്ല, അത് മൊബിലിറ്റി കുറവാണ് ആർക്ക്, അർജന്റീനക്ക്. സ്പാനിഷ് പ്ലേയേഴ്സ് തമ്മിലുള്ള റൊട്ടേഷൻസ് ഉണ്ട്, അതാണ് അവിടെ, അതാണ് അവർക്ക് പിടിക്കാൻ പറ്റണ്ടാവുക.
1: അതുകൊണ്ട് സാറ് ഒരു ഏതായാലും ഒരു ശുഭപ്രതീക്ഷയിലാണ്.
0: അല്ല ഞാൻ പറഞ്ഞ സ്പെയിനെ, അതായത് സ്പെയിൻ മെല്ലെ മെല്ലെ കാര്യങ്ങൾ ചെയ്യും, അർജന്റീന കുറച്ചുകൊണ്ട് അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ നേടാൻ നോക്കും. അതാണ് സ്പെയിൻ, അതായത് എത്രത്തോളം ഇവരെ ബോളിൽ കൊടുക്കാതെ നമുക്ക് കളിപ്പിക്കാം ഒരു തന്ത്രമായിരിക്കും. കാരണം അവര് അഗ്രസീവ്നെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ബൈപാസിംഗ് ആണ്.
2: പിന്നെ സർ, ഈ പുതിയ രാജ്യങ്ങൾ വന്നല്ലോ കുറച്ച്, ഈ പുതിയ രാജ്യങ്ങളിൽ സാറിന് ഏത് ടീമിനെയാണ് കൂടുതൽ ഇഷ്ടം?
0: ഇല്ല, ക്യാബ് വേർത്ത് തന്നെ, ആരെടുത്ത് പറഞ്ഞാലും ക്യാബ് വേർത്ത് തന്നെ, അതിലൊരു മാറ്റമില്ല.
1: സാർ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഇനിയിപ്പോ ലൂസേഴ്സും വരുന്നുണ്ടല്ലോ, സാറിന് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ?
0: പ്രെഡിക്റ്റ് രണ്ടുപേരെയും ഒരേപോലെ ശൈലിയാ, ഒരിക്കലും അത് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ
1: ശൈലിയാണ്,
0: യൂറോപ്യൻസ് തമ്മിലുള്ള കളികളാണ്. എനിക്ക് കുറച്ചുകൂടെ ആരാണോ ഡോമിനേറ്റ് ചെയ്യാൻ കഴിവുള്ളത് മിഡ്ഫീൽഡില്, അവര്
2: പിന്നെ സാർ, സാറിന് ഫുട്ബോളുമായിട്ട് ഇത്രയും ബന്ധമുള്ളതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ വേൾഡ്, അതായത് എന്നെങ്കിലും ഇന്ത്യൻ വേൾഡ് കപ്പ് നമുക്ക്? സാർ ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് വന്നോന്നിരിക്കട്ടെ.
0: ഇല്ല, അതിന് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സ് പോർച്ചുഗീസ് കൾച്ചറൽ എക്സ്പീരിയൻസ് കൊണ്ടുവരണം.
1: സാറിന് അനുഭവം ഉണ്ട് അല്ലെ, ഒരിക്കൽ യോഗ്യത റൗണ്ടിൽ കളിച്ചതാണ് സാർ അല്ലേ?
0: അതെ, ഞാൻ കളിച്ചതാണ്. 2001 2004 കഴിഞ്ഞ കളിച്ചതാണ് യോഗ്യത റൗണ്ടൊക്കെ. പക്ഷേ എന്താ, നമ്മുടെ പ്ലേയേഴ്സ് പുറത്ത് അവസരങ്ങൾ കിട്ടി ക്ലബ് ലെവലുകൾ കളിക്കാൻ മാത്രമേ നമ്മുടെ പ്ലേയേഴ്സിനൊരു കോൺഫിഡൻസ് വരുള്ളൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയറും പുറത്തുപോയി കളിക്കില്ല. മറ്റുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പുറത്ത് കളിച്ചു വരണവരാണ്. അവർക്ക് അതിന്റേതായ
1: കോൺഫിഡൻസ് കിട്ടും, പിന്നെ എല്ലാം കൊണ്ടും പൊരുത്തപ്പെട്ടു പോകാൻ, അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു പോകാൻ.
2: അങ്ങനെ അതുവരെ എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
0: മാറ്റങ്ങൾ നമുക്ക് വരുത്തുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പരമാവധി എത്രത്തോളം ചുമെന്നുള്ളതാണ് നോക്കണ്ടത്, നമ്മൾ ഏത് ലെവലിലേക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളത്.
1: ഏതായാലും ഇത് നമ്മുടെ ഒരു വിദൂര സ്വപ്നമാണ്.
0: പിന്നെ
1: അതെ, ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന
0: ഈവൻ ജപ്പാൻ, നമ്മള് പറയുന്നത് ഏഷ്യയിലെ രാജ്യങ്ങൾ തന്നെ നോക്കാം, ആകെ ഒരു രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് റൗണ്ട് ഓഫ് 32 വന്നത്, അതായത് ജപ്പാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും.

0: അതെ, അവര് ജപ്പാന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ 50 കൊല്ലത്തേക്കാണ്. 2050 അവര് വേൾഡ് കപ്പ് നേടാൻ ശ്രമിക്കുന്നുള്ളൂ.
1: അതാണ്,
0: അത് അതുപോലെയുള്ള വിഷൻസ് നമുക്ക് ഉണ്ടാവണം. പക്ഷെ നമ്മളെപ്പോഴും പെട്ടെന്നുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള പരിപാടികൾ നമ്മൾ ചെയ്യേണ്ടത്.
1: അതെ അതെ, അതിനുവേണ്ടി താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്.
0: എന്നാ മാത്രമേ ഞാൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. നമ്മുടെ അണ്ടർ 70 ഫുട്ബോൾ വന്നു, അത് കഴിഞ്ഞ ആ പ്ലേസ് ഒക്കെ അവിടെ പോയി. ഒരു 10 വർഷമായിട്ടുള്ളൂ, 2017 വന്നതാണ്. എനിക്ക് അവര് പറഞ്ഞ അണ്ടർ 17 10 വർഷം ആകും, 27 വയസ്സുള്ളൂ. ആ പ്ലേയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പോ IS പോലും കളിക്കുന്നില്ല ചില പ്ലേയേഴ്സ്. അതുപോലെ ആക്കിയിട്ട് കാര്യമില്ല. നമുക്കത് അതിന്റേതായ ഒരു കഴിഞ്ഞൊരു ഇതുണ്ട്.
1: കൃത്യമായി താഴെ തട്ടിൽ നിന്ന് തന്നെ ഒരു ഉടച്ചുവാർക്കലോട് കൂടി തുടങ്ങിയാലേ.
0: താഴെ തട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്ത് കളിച്ചുള്ള എക്സ്പീരിയൻസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനിയും നമ്മള് കുറച്ച് മുന്നിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജപ്പാന്റെ പ്ലേയേഴ്സിന് പറയുകയാണെങ്കിൽ അവര് കളിക്കുന്നവരെല്ലാരും പുറത്താണ്. അറ്റ്ലീസ്റ്റ് യൂറോപ്പിലെ സെക്കൻഡ് ഡിവിഷൻ വരെ കളിക്കുന്നവരുണ്ട്. 10 ഡിവിഷൻ കളിക്കുന്ന 8-9 പേരുണ്ട്.
1: അപ്പൊ
0: അതിന്റേതായ എക്സ്പീരിയൻസ് അവർക്ക് എക്സ്പോസർ അവർക്കുണ്ട്.
1: സാർ, നമ്മളെപ്പോഴും ഈ കളിക്കാരെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇനിയിപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു നല്ലൊരു ഗോൾ കീപ്പറെ സെലക്ട് ചെയ്യാൻ സാറിനോട് പറഞ്ഞാൽ, സാർ ഏത് ടീമിന്റെ
0: അതെ
1: അതെ അതെ, അത് ഇറങ്ങി കളിച്ചു അല്ലേ? മറ്റൊരു ഗോളി കളിക്കുന്നു.
0: അതായത് ഇപ്പോഴത്തെ പുതിയ ടെൻഡൻസിന് ഗോൾ കീപ്പർ സൂപ്പർ എന്നാണ് പറയാം.
1: ഉനായ് സിമോൺ, സിമോൺ
0: സൂപ്പർ കീപ്പർ എന്നാ പറയാം.
1: അതെ അതെ, സൂപ്പർ കീപ്പർ.
0: സൂപ്പർ അല്ല, സൂപ്പർ. അതായത് നമ്മളറിയ ഏറ്റവും അവസാനം വരുന്ന എല്ലാ പോലുള്ള വരാണ്ടല്ലേ, അതാണ് ഏറ്റവും അവസാനം അടിച്ചു ഒരു
1: ഇറക്കില്ലേ,
0: സൂപ്പർ കീപ്പറാണ്.
1: ഏതായാലും അത് മറ്റേത് ഗോൾ കീപ്പറെ പോലെയും ആയിരുന്നില്ല സ്പെയിനിന്റെ ആ കീപ്പറുടെ കളിയും. അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അപ്പൊ ഏതായാലും നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് മുൻ പരിശീലകനും ഫുട്ബോൾ നിരീക്ഷകനും ഒക്കെ ആയിരുന്ന ജോപ്പോൾ അഞ്ചേരി സാറായിരുന്നു. സാറിന് ഒരുപാട് നന്ദി, സന്തോഷം. നമ്മുടെ സമയവും ഇവിടെ രേഷ്മ തീർന്നിരിക്കുന്നു, 10:52.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: 10 lakh ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: അപ്പോൾ ഇന്നത്തെ പ്രിയ ഫുട്ബോൾ ബീറ്റ്സ് ഇവിടെ സമാപിക്കുകയാണ് രേഷ്മ. സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റുമായിട്ട്
1: 14 സെക്കൻഡുമായി. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ ബീറ്റ്സിൽ നമുക്ക് സാങ്കേതിക സഹായവുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് റോബിൻ വർഗീസ്, പി സേതലവി എന്നിവരും,
0: സ്റ്റുഡിയോ
1: സഹായമായി കൂടെ ഉണ്ടായത്
0: ശൈലേഷ് മുറയൂർ,
1: ശൈലേഷും
0: പിന്നെ കൂടെ വർത്തമാനിക്കാനുണ്ടായിരുന്നത് സിന്ധു നെച്ചിക്കാടനും
1: ബി പി രേഷ്മ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നൂതനാശയങ്ങൾ, പരിസ്ഥിതി, സൗഹൃദ ഗതാഗതം തുടങ്ങിയവയോട് ഇന്ത്യയുടെ അഗാധമായ പ്രതിബദ്ധത വെളിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോലിയുടെ വലിപ്പച്ചെറുപ്പത്തിന് അപ്പുറം ആത്മാർത്ഥമാണ് ലക്ഷ്യം സാധൂകരിക്കാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്തെ ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച് 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചു. സ്കൂൾ ബസ് ആളില്ല ലെവൽ ക്രോസ് കടക്കവെയായിരുന്നു അപകടം. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറി ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് പകരം വിമുക്ത ഭടന്മാരെ നിയമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. പൂഴി വിൽപ്പന അനുമതിക്കായി 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. കണ്ണൂർ ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിലെ ഇൻസ്പെക്ടർ പി പി ശ്രീധരനാണ് പിടിയിലായത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മൊബൈൽ ഷോപ്പിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട കത്തിനശിച്ചു.
2: ൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പുരൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
11: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജ്

0: പേജുകളും ലഭ്യമാണ്.
1: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 1661 ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 1660 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38. ട്രെയിൻ നമ്പർ 1632 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:48 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1660 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 11:16 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
11: കാർഷിക വൃത്താന്തം
10: എന്നും രാവിലെ 6:30.
11: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
10: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് ശൈലേഷ് മൊറിയൂർ. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള NCD സ്ക്രീനിംഗ്, രക്തപരിശോധന, കഫപരിശോധന, മലേറിയ പരിശോധന എന്നിവയുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂക്കോട്ടൂർ അത്താണിക്കലിൽ നടന്ന പഞ്ചായത്ത് തല മൈഗ്രൻറ്റ് സ്ക്രീനിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM ജംഷാദ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലുഫ്ത ബീഗം അധ്യക്ഷയായി. പൂക്കോട്ടൂർ പഞ്ചായത്തിലെ അതിഥി തൊഴിലാളികളുടെ 42 താമസ സ്ഥലങ്ങളിൽ നിന്നും 515 പേരുടെ സ്ക്രീനിംഗ് ഈ ക്യാമ്പയിൻ കാലയളവിൽ പൂർത്തീകരിക്കും. സെൻസസ് 2027 ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യുസ് മത്സരത്തിലെ വിജയികൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിഭകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. വിദ്യാർത്ഥികളിൽ സെൻസസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനസംഖ്യാപരമായ വിവരശേഖരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ക്യുസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ വിജയികൾക്ക് ആശംസകൾ നേരുകയും പുരസ്കാരങ്ങൾ കൈമാറുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും വനിതകളുടെ സമഗ്ര പുരോഗതിയിൽ രാജ്യം ഏറെ മുന്നോട്ടു പോകുന്നതിൽ ജില്ലയുടെ പങ്ക് വലുതാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക നൈപുണ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക ജനസംഖ്യാ വാരാചരണത്തിന്റെ ഭാഗമായി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാറും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കുടുവായൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് പി രാജലക്ഷ്മി ദിനാചരണ സന്ദേശം നൽകി.
12: നാട്ടുവൃത്തം വികസന വാർത്തകൾ.

പ്രിയമുള്ളവരെ, ഇന്ന് 1 മണിക്ക് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സപ്പ് നമ്പർ പറയാം, 9495050600. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള വാട്സപ്പ് ഇഷ്ടഗാനങ്ങളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 9495050600 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തോളൂ.

0: മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ നിന്നും 2024-25 വർഷങ്ങളിൽ കോഴ്സ് പൂർത്തീകരിച്ച ഏകവത്സര ട്രേഡുകളിലെയും ദ്വിവർഷ ട്രേഡുകളിലെയും ട്രെയിനികൾക്ക് കോഷൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകുന്നതിന് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-281-5181. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491-281-5181. '25-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ അഗ്രിഗേറ്റ് 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെയും വിമുക്ത ഭട വിധവകളുടെയും മക്കൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡിന് സർവീസ് പ്ലസ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0483-273-4932. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0483-273-4932. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: പ്രിയതര ഗീതങ്ങൾ.

കവിതയും ഈണവും ആലാപനവും ഉരുകിച്ചേർന്ന് പാട്ട് ഒരു നീരൊഴുക്കാവുന്ന മനോഹര നിമിഷത്തിലാണ് പ്രിയതര ഗാനങ്ങൾ പിറവികൊള്ളുക. കാട് ഒരു വസന്തത്തെ എതിരേൽക്കും പോലെ ശ്രോതാക്കൾ അവയെ നെഞ്ചേറ്റുന്നു. സന്തോഷമോ ദുഃഖമോ തിരതല്ലുന്ന നിമിഷങ്ങളിൽ ഒരു നിശ്വാസം പോലെ അറിയാതെ ഈ പാട്ടുകൾ മൂളിപ്പോകുന്നു. എങ്ങനെയാണിവ ഇത്രയും ആഴത്തിൽ എത്തുന്നത്? ഇന്ന് പ്രിയതര ഗീതങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനാണ് പ്രശാന്തി. ഭാസ്കരൻ മാഷുടെ ഗ്രാമീണ ബിംബങ്ങൾ

ഗാനങ്ങളുടെ തെളിമയും ബാബുരാജിന്റെ മൃദുസംഗീതവും യേശുദാസിന്റെയും ജാനകിയുടെയും ശബ്ദസൗകുമാര്യവും ചേർന്നൊഴുകുന്ന ഒരു ഗാനമാവട്ടെ ആദ്യം. ചിത്രം മനസ്വിനി.

ഓ എൻ വിയും ദേവരാജനും ഒരുക്കിയ സിനിമാ ഗാന വസന്തം മലയാളത്തിന്റെ മായാത്ത സുഗന്ധമാണ്. എത്രയെത്ര ഗാനങ്ങളാണ് ഇവരുടെ കൂട്ടുകെട്ടിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി നിൽക്കുന്നത്. ഇരുവരുടെയും സംഗീതലോകം നൈസർഗികമായ ഒരൊഴുക്ക് തന്നെയാണ്. യേശുദാസ് പാടിയ ഈ ഗാനം നീയെത്ര ധന്യ എന്ന ചിത്രത്തിലേത്.

ചില ദിവസം ചില പാട്ടുകൾ നാവിൽ കയറിക്കൂടാറില്ലേ? എത്ര മറന്നാലും ആ ദിവസം മുഴുവൻ അത് അനവസരത്തിൽ പോലും മൂളിപ്പോവും. കവിതയോ ഈണമോ ആലാപനമോ എന്താണ് ഉപബോധ മനസ്സിൽ പോലും അവക്ഷിപ്തപ്പെട്ടു കിടക്കാൻ മാത്രം ഘനമേറിയതാവുന്നത്? അടുത്ത പാട്ട് അങ്ങനെയൊന്നാണ്. ജയചന്ദ്രനും സുജാതയും ചേർന്ന് ആലപിച്ച ഈ ഗാനം രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കവി സച്ചിദാനന്ദൻ പുഴങ്കരയുടെ രചനയിൽ വിദ്യാസാഗർ എന്ന പ്രതിഭയുടെ ഈണത്തിൽ ഒരു പാട്ടുണ്ട്. വരമഞ്ഞളാടി മനോഹരമായ ഈ പാട്ടിന്റെ വരികൾ ഒറ്റ കേൾവിയിൽ തന്നെ ഹൃദയത്തിലേക്ക് കയറുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കവിതയിൽ പറയും പോലെ, പറഞ്ഞിരുന്നു നീ, പകർന്നിരുന്നു നീ പലതും ഗ്രാമീക സ്വകാര്യ ഭാഷയിൽ. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഈ പാട്ട് കേൾക്കൂ.

മലയാളികൾക്ക് സുപരിചിതയായ ബംഗാളി എഴുത്തുകാരി മഹാശ്വേത ദേവിയുടെ കഥയെ ആസ്പദമാക്കി കൽപ്പന ലാജ്മി എന്ന സിനിമാ സംവിധായിക 1993 ഒരുക്കിയ സിനിമയാണ് രുദാലി. അതിലെ ശനിചാരി എന്ന നായികയുടെ അഭിശപ്ത ജീവിതത്തിലെ ദുഃഖങ്ങളും സംഘർഷങ്ങളും പ്രണയവും ചേർന്ന വ്യഥിത ഹൃദയത്തിൽ നിന്ന് ഉറപൊട്ടിയതാണ് ഈ ഗാനം. ഒരു ആസാമീസ് നാടോടി ഗാനത്തിൽ നിന്നും ഭൂപേൻ ഹസാരിക ചിട്ടപ്പെടുത്തിയ ഈ ഗാനം പാടിയത് ലതാ മങ്കേഷ്കർ.

പ്രണയത്തിന്റെ ആശയക്കുഴപ്പങ്ങൾ മനോഹരമാണ്. കവിതയാൽ അതിനെ അനുവാചകന്റെ കൂടിയാക്കാൻ നല്ല എഴുത്തുകാർക്കേ കഴിയൂ. ഓ വി ഉഷ എന്ന കവയിത്രിയിൽ നിന്നും മഴ എന്ന സിനിമയ്ക്കു വേണ്ടി മലയാളത്തിന് ലഭിച്ച ഈ വരികൾ മലയാള സിനിമാഗാനരംഗത്തെ മഹാപ്രതിഭയായ രവീന്ദ്രൻ മാഷുടെ സംഗീതത്തിൽ കേൾക്കുക ഒരു സുകൃതമാണ്. ഈ ഗാനം പാടിയത് ആശാ ജി മേനോൻ.

റഫീഖ് അഹമ്മദിന്റെ വരികൾ സ്പർശിക്കാത്ത മലയാളികളുണ്ടോ? മരണമെത്തുന്ന നേരത്ത് എന്ന ഗാനം എത്ര ദുഃഖാർദ്രമായാണ് മലയാളി ശ്രോതാക്കളെ തൊട്ടത്. തൂലികയിൽ നിന്നൂർന്നു വീഴുന്ന വാക്കുകളുടെ സൗന്ദര്യത്താൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഗാനപ്രപഞ്ചം വിസ്മയകരമാണ്. ലാപ്ടോപ്പ് എന്ന സിനിമയ്ക്കു വേണ്ടി എത്ര സൂക്ഷ്മമായ വാക്കുകൾ കൊണ്ടാണ് അസാധാരണമായ ഒരു സാഹചര്യത്തെ കവി ചിത്രീകരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനാലോകം വിസ്മയകരമാണ്. അദ്ദേഹത്തിന്റെ തൂലികയിൽ വാക്കുകൾ തിക്കിത്തിരക്കി നിരന്നു നിൽക്കുന്നു. ഈണവുമായി വിളക്കിച്ചേർത്താൽ മതി, മനോജ്ഞമായ ഒരു ഗാനം പിറവിയെടുക്കുകയായി.

സംഗീതത്തിന്റെ സമസ്ത മേഖലകളെയും സിനിമാ ഗാനശാഖയിലേക്ക് സമർത്ഥമായി സന്നിവേശിപ്പിച്ച മഹാപ്രതിഭയാണ് എ ആർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നവ്യമായ അനുഭൂതിയാണ് ശ്രോതാക്കളിൽ നിറയ്ക്കുന്നത്. പുതിയ പുതിയ ശബ്ദങ്ങളെ പരീക്ഷിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണ് അടുത്തത്. ശോഭ എന്ന ഗായികയുടെ വ്യത്യസ്തമായ ശബ്ദത്തെ വൈരമുത്തുരചിച്ച പ്രഭാതത്തിന്റെ പ്രസരിപ്പ് നിറഞ്ഞ ഈ ഗാനത്തിൽ മനോഹരമായി ലയിപ്പിച്ചു ചേർത്തിരിക്കുകയാണ് എ ആർ റഹ്മാൻ.

ഷഹബാസ് അമൻ പാട്ടുകാരനും സംഗീത സംവിധായകനുമാണ്. പാട്ടിന്റെ അകം തൊട്ട് പാടുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഈ ഗാനം വെള്ളം എന്ന ചിത്രത്തിൽ നിന്ന്. നിധീഷ് നടേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ബിജി ബാൽ. കേൾക്കാം ഈ ഗാനം.

സൂഫിയും സുജാതയും എന്ന സിനിമയിലെ ഒരു ഗാനം എനിക്ക് പ്രിയതരമായി തോന്നിയിട്ടുണ്ട്. സിനിമയുടെ സവിശേഷമായ കഥാപരിസരത്തെ കാവ്യാത്മകമായി പിന്തുടരുന്ന വാതിൽക്കലെ വെള്ളരിപ്രാവ്. ഗായകർ അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാ ഉൽ ഹക്ക്. സംഗീതം എം ജയചന്ദ്രൻ.

ഇത്രയും നേരം പ്രിയതരമായ പാട്ടുകളുടെ സുഗന്ധത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ അനൽപമായ സന്തോഷമുണ്ട്. മനസ്സുടക്കിയ ഒരുപാട് ഗാനങ്ങൾ ഇനിയുമുണ്ട്. സമയപരിമിതി മൂലം നിർത്തുന്നു. നന്ദി.

ആകാശവാണി മഞ്ചേരി FM അവതാരക പ്രശാന്തി ചന്തു അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം S. അശോക്, സഹായം ജയൻ.

0: സമയം 11 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 1 സെക്കൻഡ്. ഒരു സേവന വാർത്ത കേൾക്കാം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20-നകം ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം MLPDCKSBB@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് 9633109013 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്ത കഴിഞ്ഞു.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. FM പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം നാളെ. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കും എന്ന് ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ. അഗത്തി, കൽപ്പേനി, കടമത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സർവീസ്. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് CPIMമായി CPIക്ക് യാതൊരു തർക്കവും ഇല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPIക്ക് വാശിയില്ല എന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് തുഫാൻ ബോധവൽക്കരണ പരിപാടി പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.
3: FM പ്രധാന വാർത്തകൾ.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി.

0: ബിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: ബിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
7: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
9: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ട്രെയിൻ സമയം.
15: ട്രെയിൻ നമ്പർ 16605 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 6:08 വൈകി 12:14. 16159 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ മെയിൽ എക്സ്പ്രസ് 1:08. 126/17 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48 തിരൂർ സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
14: ട്രെയിൻ സമയം.
16: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
17: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
16: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
15: സമയം 12 കഴിഞ്ഞ് 4:44. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: worth over 5,470 crore rupees. Our correspondent reports that these projects are aimed at strengthening connectivity, improving passenger convenience, and accelerating economic development in the region.
1: Prime Minister will inaugurate 74 redeveloped railway stations across 20 states virtually from Jalandhar, including SAS Nagar Mohali Railway Station, Shri Muktsar Sahib Railway Station and Shri Anandpur Sahib Railway Station. After personally inaugurating the Jalandhar Kent Station, these stations have been transformed under one of the world's largest station redevelopment programs, Amrit Bharat Station Scheme. He will also flag off Sant Ravidas Express train from Jalandhar Kent Railway Station. It is a first direct twice-a-week train connecting two of India's most revered spiritual and cultural centers, Amritsar and Varanasi. Sir Govardhanpur in Varanasi is the birthplace of Guru Ravidas Ji. Prime Minister will also inaugurate the Daulatpur Chowk Kartoli new rail line as part of the Nangal Dam Talwara Mukeria new rail line project and flag off the Kartoli Ambala train service. It will significantly strengthen rail connectivity between Punjab, Haryana and Himachal Pradesh. Rajesh Bali, Akashwani News, Jalandhar.
0: The Directorate General of Maritime Administration, DGMA, has directed ship owners, ship managers, and recruitment and placement service license companies to avoid deploying Indian seafarers on vessels undertaking voyages through the Strait of Hormuz until further orders. The Maritime Administration has issued an advisory on precautionary measures for the safety and security of Indian seafarers in view of the heightened security situation in the Gulf region. Senior IPS officer of 1994 batch Anurag Kumar has been appointed as the new police commissioner of Delhi. According to the order issued by the Union Home Ministry, his appointment will come into effect from the date of assumption of charge and until further orders. Union Home Minister Amit Shah will arrive in West Bengal today on a three-day visit. Mr. Shah will visit the BSF's 18th Battalion at Seema Chowki in Jumagach tomorrow, where he will address a Prahari Sammelan, participate in a plantation drive, lay foundation stones, inaugurate several development projects and interact with BSF personnel. The Gujarat Anti-Terrorist Squad, ATS, has arrested five persons in connection with its probe into a terror module of the Pakistan-based Jaish-e-Mohammed JEM outfit. The arrested persons were identified as Bilal Abid Bhai Shera, Mohammed Ayub Kadiwala, Mohammed Palanpuri alias Khali Ayub Sansara, Shafia Rais Mukti and Mohammed Hassan Kardia. Benchmark domestic equity indices were trading around 1% up in forenoon trade today. The Sensex climbed 766 points to 77,953, while the Nifty jumped 196 points to 24,269 when reports last came in. On the sectoral front, private banks, IT and realty stocks were rising the most. And with that, we end this news bulletin.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 7 സെക്കൻഡും. ഒരു സേവന വാർത്ത. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായിട്ട് നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുണ്ട്: 0491-29-71633. സേവന വാർത്ത കഴിഞ്ഞു.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
6: നേടാം.
7: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

ഈശലിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഫ്രാങ്കോ പാടിയ ഗാനത്തോടെ ആരംഭിക്കാം.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23
3: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 അധികം നേടാം.
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: ഇശൽ തുടരുന്നു. ഗായകൻ KG മാർക്കോസ്.

0: ഈ ഗാനത്തോടെ ഇശൽ സമാപിച്ചു.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റവ് വേണോ?
6: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
5: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
6: അത് കൊള്ളാലോ. July 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
10: സാന്ത്വനത്തിന്റെ കരസ്പർശം.
11: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
12: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
11: ഉണ്ടല്ലോ.
12: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
11: മൈജി ഹോം ഫെസ്റ്റ് July 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
14: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
15: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
11: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
15: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
11: മൈജി ഹോം ഫെസ്റ്റ്
15: July 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
16: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
17: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
18: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
17: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
19: ഫോക്സ് വാഗൻ പർച്ചേസ് 4th വാർഷികം ആഘോഷിക്കുകയാണ്.

0: സൂപ്പർ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
0: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്.
3: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
6: സമയം 12 കഴിഞ്ഞ് 27:22. കേൾക്കാം ജാലകം. കേരള സംസ്ഥാന സംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കായി വാർഷിക മസ്റ്ററിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചു. 30 September വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി. പെൻഷൻ ഗുണഭോക്താക്കൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനായുള്ള നിശ്ചിത സർവീസ് ചാർജ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് നൽകണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0483273400. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന സംയോജിത ആധുനിക മാതൃക മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി താനൂരിൽ കോൾഡ് സ്റ്റോറേജ് നടപ്പിലാക്കുന്നതിന് 5 ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താനൂർ മത്സ്യഭവൻ പരിധിയിലെ ചീരാൻ കടപ്പുറം, ഒസ്സാൻ കടപ്പുറം, എളാരൻ കടപ്പുറം മത്സ്യഗ്രാമങ്ങളിലെ സ്ഥിരതാമസക്കാർക്കും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷകർ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും ഫിംസിൽ രജിസ്റ്റർ ചെയ്തവരും ആയിരിക്കണം. കഴിഞ്ഞ 5 ഫിഷറീസ് വകുപ്പിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചവർ ആകരുത്. താൽപര്യമുള്ള ഗ്രൂപ്പുകൾ ഈ മാസം 22 താനൂർ മത്സ്യഭവനിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8891685674. നമ്പർ ആവർത്തിക്കാം, 8891685674. 8891685674. ഇതുവരെ കേട്ടത് ജാലകം. സമയം 12:29:30. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു.

0: നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. കോട്ടയം കടുത്തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്ത് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന്. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യു ടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരിവിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞ കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10:00 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടകരാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ

0: രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശനപുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠമെന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൌകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977-ലും നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
4: ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് ചരകാചാര്യൻ ആയുർവേദത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത്, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗികളുടെ രോഗശമനവുമാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ ലക്ഷ്യം. ഇതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഋതുചര്യ. ഋതു എന്നാൽ കാലാവസ്ഥയും ചര്യ എന്നാൽ ജീവിതശൈലിയുമാണ്. അതിനാൽ ഓരോ കാലാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആഹാരത്തിലും ദൈനംദിന ചര്യകളിലും വരുത്തുന്ന ക്രമീകരണത്തെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദം ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇവയിൽ ഇന്ന് നാം വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് വർഷ ഋതുചര്യയെക്കുറിച്ചാണ്. കാരണം സാധാരണയായി മലയാള മാസങ്ങളായ കർക്കിടകവും ചിങ്ങവും ഉൾപ്പെടുന്ന മഴക്കാലമാണ് വർഷ ഋതു.

വർഷഋതു ചര്യയിൽ പറയുന്ന ക്രമീകരണങ്ങളാണ് കർക്കടക ചികിത്സയായി ചെയ്തുവരുന്നത്. കേരളത്തിൽ കർക്കടകമാസം എന്നത് മഴയുടെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് പ്രകൃതിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു. ശരീരത്തിന്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാവുകയും പല പഴയ രോഗങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ കർക്കടക മാസം രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തെ ബലപ്പെടുത്തുവാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യങ്ങളും കർക്കിടക ചികിത്സയിലൂടെ സാധ്യമാകുന്നു. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതിനാൽ ശരീരത്തിലെ വാതദോഷം പ്രബലമാവുകയും അഗ്നി, അതായത് ദഹനശക്തി, ക്ഷയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ അഥവാ ആമം വർദ്ധിക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർക്കടക ചികിത്സയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. കർക്കടക ചികിത്സ എന്നത് വെറും ഒരു മരുന്നു കഴിക്കുന്ന പരിപാടി മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിപാലന രീതി കൂടിയാണ്. ഇതിൽ ആഹാരക്രമം, ഔഷധസേവ, പഞ്ചകർമ്മ ചികിത്സകൾ, ജീവിതശൈലി ക്രമീകരണം, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രമേൽ പ്രചാരമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി സേവ. ഔഷധ സസ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുവാനും സഹായിക്കുന്നു. പോഷകസമൃദ്ധമായ അരി, ഔഷധഗുണങ്ങളുള്ള വിവിധ ഇലകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന്റെ ചേരുവകളിൽ വ്യത്യാസമുണ്ടാകാം. ചിലർ ജീരകം, കുരുമുളക്, ചുക്ക്, ഉലുവ, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, കർക്കിടക കഞ്ഞിയെ സർവ്വരോഗ സംഹാരിയായി കണക്കാക്കേണ്ടതില്ല. ഇതൊരു പാരമ്പര്യ ഭക്ഷണരീതിയുടെ ഭാഗമാണ്. ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെയും ചേരുവകളെയും ആശ്രയിച്ചിരിക്കും ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങളും. പ്രമേഹം, വൃക്കരോഗം, പ്രത്യേക ഭക്ഷണ നിയന്ത്രണമുള്ള രോഗികൾ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പലരും അഭ്യംഗം, അതായത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ വാതദോഷം കുറയ്ക്കുവാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകുവാനും ശരീരത്തിന്റെ ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. മൃദുവായ മസാജാണ് അഭ്യംഗത്തിൽ ചെയ്യുവാനായി വിധിച്ചിരിക്കുന്നത്. ശക്തിയായോ അമൃത്തിയോ ഉള്ള മസാജിംഗ് പലപ്പോഴും ശരീരത്തിൽ കൂടുതൽ ദോഷമുണ്ടാക്കുന്നു. ധന്വന്തരം തൈലം, ബലാതൈലം, പഞ്ചസ്നേഹം, മഹാമാഷാദി തൈലം തുടങ്ങിയവ അഭ്യംഗത്തിന് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ ബലവർദ്ധനത്തിനായി ഔഷധസേവയും പറയുന്നുണ്ട്. ദഹനക്കുറവ്, ക്ഷീണം, ശരീരവേദനകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ രോഗികളിൽ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസത്തിൽ ചെയ്യാം. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം, വസ്തി എന്നീ പഞ്ചകർമ്മ ചികിത്സകൾ രോഗാവസ്ഥയും ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് രോഗപ്രതിരോധമാണ് ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തുന്നതിനേക്കാൾ വൈദ്യനിർദ്ദേശം

0: പ്രകാരം മാത്രം കർക്കിടക ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കർക്കിടക ചികിത്സയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആഹാരക്രമം. മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ സമയം ശീലിക്കുക. അമിതമായ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾക്ക് മുൻഗണന നൽകുക. പഴകിയതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും തിളപ്പിച്ചാറിയ വെള്ളം 15 ഗ്ലാസ്സെങ്കിലും ഈ സമയത്ത് കുടിക്കുവാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി കൂടി ഉറപ്പാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിനോടൊപ്പം മതിയായ വിശ്രമത്തിനും ഉറക്കത്തിനും കർക്കിടക മാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പകലുറക്കം മഴക്കാലത്ത് വർജിക്കണമെന്ന് വർഷ ഋതുചര്യയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമിതമായ കായികാധ്വാനം ഈ സമയത്തൊഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൃദു വ്യായാമ മുറകൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും നിരപ്പുള്ള പാതയിലൂടെ നടക്കുക. ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മാനസികാരോഗ്യമാണ്. അതിനാൽ കർക്കിടക മാസം മാനസിക സമ്മർദ്ദത്തെ അകറ്റി നിർത്തുവാനുള്ള ഒരു തുടക്കമായി കരുതാം. ദിവസവും രാവിലെ എണീറ്റതിനു ശേഷം ഒരു 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. കാഠിന്യം കുറഞ്ഞ യോഗമുറകളും പ്രാണായാമവും ഈ സമയത്ത് ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മുന്നേറുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ശ്രദ്ധിക്കുന്നത് വഴി ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വെല്ലുവിളി ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ആഹാര രീതി പിന്തുടരാം. ആവശ്യമായ വിശ്രമം ഉറപ്പാക്കാം. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ ആയുർവേദ പരിചരണം സ്വീകരിക്കാം. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആശയമല്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉന്നമനത്തിന് കാരണമാകുന്നു.
1: കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണ്.

0: ണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആ ജിന്ദ് കാ ഹരിയാണ കാ നാം ഇതിഹാസ് കേ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ. ആജ് യഹാ സേ ദേശ് കോ പഹലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ. ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാണ കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു.

ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യം

ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

സമയം 1 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. തുടർന്ന് 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

0: അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം.
3: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
4: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ഈ ശനിയാഴ്ച LED TVകൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
6: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ്

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
4: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

വാട്സപ്പ് ഇഷ്ടഗാനങ്ങൾ. പരിപാടിയിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600, 9495050600. അസ്മ കരീം ആവശ്യപ്പെടുന്ന ഗാനവുമായിട്ട് നമ്മുടെ വാട്സപ്പ് ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുകയാണ്. ചിത്രം ഹൗ ഓൾഡ് ആർ യു. ശ്രേയ ഘോഷാലാണ് പാടിയത് ഗോപി സുന്ദറിൻ്റെ ഈണത്തിൽ. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പന്തലിങ്ങിൽ നിന്ന് അസ്മ കരീം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഇനി കേൾക്കാം പുല്ലൂരാം പാറയിൽ നിന്ന് ഷിതയുടെ ഇഷ്ടഗാനം. ചിത്രം കൽക്കട്ട ന്യൂസ്.

0: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. പാടിയത് ചിത്ര, മധു ബാലകൃഷ്ണൻ, ദേവ്ജ്യോത് മിശ്ര തുടങ്ങിയവർ. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവ്ജ്യോതി മിശ്ര.
1: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
2: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
1: ഉണ്ടല്ലോ.
3: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ഇനി കേൾക്കാം. കുറ്റിപ്പുറത്ത് നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം സർപ്പം. യേശുദാസ്, SPB, സുശീല തുടങ്ങിയവരാണ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയിയുടെ സംഗീതം.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
4: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വെള്ളിയാമ്പുറത്ത് നിന്ന് ബാലൻ, രാധ, രോഹിത് എന്നിവർ കാത്തിരിക്കുന്നു ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് S. ബാലകൃഷ്ണൻ. പാടിയത് MG ശ്രീകുമാർ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അഷിത മുക്കത്ത് നിന്നും അയച്ച സന്ദേശമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചിത്രം പാടിയത് യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: മഞ്ചേരി FM 102.7.
5: സമയം 1:34 ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി ഗിരീഷ്, അനിത എന്നിവർ മരുത മുണ്ടപ്പൊട്ടിയിൽ നിന്നും പ്രിയഗാനത്തിനായി കാത്തിരിക്കുന്നു. ചന്ദ്രലേഖയിലെ താമരപ്പൂവിൽ വാഴും ദേവിയല്ലൂ എന്ന ഗാനമാണ് അവരുടെ പ്രിയപ്പെട്ട പാട്ട്. പാടിയത് MG ശ്രീകുമാറാണ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരിയും ബേണി ഇഗ്നീഷ്യസും.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംവാരമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
4: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
3: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
4: ഫോൺ 9895357069.
1: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
0: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: മഞ്ചേരിയിൽ നിന്നും ഓമന കൃഷ്ണദാസ്, ദിവ്യദാസ്, ദിനൂബ്, ദിജിൻദാസ്, പാർവണേന്ദു, ആദികൃഷ്ണ, ധൻവി, ദീക്ഷ എന്നിവർ ഒരുമിച്ചിരുന്ന് കേൾക്കാനായി.

0: ഞാനല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.

0: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മംഗളം നേരുന്നു. പാട്ടിനായി സന്ദേശമയച്ചത് കമറുനിസ അൻവർ, വടക്കാഞ്ചേരി.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: കെ പി അബൂബക്കർ മണ്ണാർക്കാട് നാട്ടുകളിൽ നിന്നും ആവശ്യപ്പെട്ടത് ഒരാൾ മാത്രം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇതുവരെ കേട്ടത് വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ 2:30 തുടർന്ന് കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 6 സെക്കൻഡും.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെ പങ്കുവയ്ക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ അധിഷ്ഠിത ട്രെയിനിന്റെ വരവിനെ സ്വാഗതം ചെയ്ത് UNEP മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോർവേയിലെ പരിസ്ഥിതി മന്ത്രിയും ആയ എറിക് സോൾഹെയിം. നേട്ടത്തെ ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മലബാറിലെ ആദ്യത്തെ വനിതാ കോളേജായ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്ലാറ്റിനം ജൂബിലിയും ബിരുദദാന ചടങ്ങും മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി വാങ്ങുന്നതിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില.
0: പ്രധാന വാർത്തകൾ.
2: സിയറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിയറ്റ് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?

0: ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
1: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
0: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജ്

0: ദിവസം 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
2: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
3: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
2: ഉണ്ടല്ലോ.
3: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 163-24 മംഗളൂർ കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34, 166-50 കന്യാകുമാരി മംഗളൂർ പരശുറാം എക്സ്പ്രസ് 2:55, 22-690 മംഗളൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് 2:59 തിരൂർ സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56-650 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16-325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
5: സമയം 1:59:25. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: Manipur, Mizoram and Tripura, Uttarakhand, Vidarbh, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. A report.
1: The weather department also predicted thunderstorms and lightning today over Gangetic, West Bengal, Jammu and Kashmir, Ladakh, Muzaffarabad, Jharkhand, Madhya Pradesh, Maharashtra, Rayalaseema and Telangana. Similar weather conditions are also expected at places over parts of Northeast India, Andaman and Nicobar Islands, Bihar and Tamil Nadu, Puducherry and Karaikal. Meanwhile, heat wave conditions are likely to persist today over Tamil Nadu, Puducherry and Karaikal. The Met department said that Andhra Pradesh, Haryana, Chandigarh, Delhi, Punjab, Tamil Nadu, Puducherry and Karaikal are expected to experience a hot and humid day today. With Priya, this is Anuja Kumar for Akashwani News, Delhi.
0: In badminton, two-time Olympic medalist PV Sindhu has advanced to the semi-finals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from their women's singles quarterfinal, giving the Indian shuttler a walkover. World number 10 Sindhu will now face China's world number 4 Chen Yufei in the semi-finals tomorrow. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi flags off India's first hydrogen train in Jind, Haryana, also lays foundation stone and dedicates various development projects worth over 14,000 crore rupees. DGMA directs ship owners to avoid deploying Indian seafarers undertaking voyages through Strait of Hormuz. European Union expresses serious concern over human rights situation in Pakistan, asks Islamabad to comply with international commitments to access trade benefits. IMD forecasts heavy rainfall over parts of Arunachal Pradesh, Assam, Meghalaya and Odisha today. And in badminton, Indian ace shuttler PV Sindhu enters semi-finals of Japan Open in Tokyo. With that, we end the midday news.
2: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14 ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
3: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
4: കൊള്ളാം, അന്ന് എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
3: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
4: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
3: ഏ, ദേഷ്യമൊന്നുമില്ല.
4: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ? നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
3: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ ആം സോറി.
4: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ. ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.
3: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
4: എന്താണ് ആ കാര്യം?
3: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തീരുമെന്ന് അറിയില്ല, ഒരല്പം നീണ്ടതാ.
4: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
3: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
4: ഉവ ചോദിച്ചിരുന്നു.
3: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: Yes, madam. How can I help you?
1: Can we meet David Aregisamy, RJ?
0: Regarding?
1: We won a gift prize by participating in the contest. So...
0: Please wait.
1: Thank you.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർജെ ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes, for a Shivraj Kumar movie. Heard it is a nice one.
1: Maybe, but you know, we are Mallus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry. How is that possible?
2: Anna, നീ ഇനി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റിത്തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ, ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേരുടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കിൽ വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ, കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയൂ.
1: ഷുവർ.

0: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം അടക്കായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്ററിലെത്തി.

0: ഹാവു, ഒരുവിധ ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോൺ ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിൻ ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന, സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരി ഇങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ?
1: ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെ നിന്ന് വന്നെന്ന്?
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണലായിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിലെത്താൻ എത്ര മണിയാവോ എന്തോ.
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം 99.9 ജോളി എഫ്എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: പറഞ്ഞു വെച്ചത് പോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
0: Chitra? ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫ് ആക്ക.
0: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ്എം സ്റ്റേഷൻ.
0: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 26:24.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചമയം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
5: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
4: ഉണ്ടല്ലോ.
6: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: Volkswagen Virtus, Nala Varshikam Aghoshikkukayanu.
3: Volkswagen Virtus nodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukooliyangalum.
2: Phoenix Volkswagen Showroom sandarshikkuu.
0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നക്ഷത്ര താര

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 2 മണി കഴിഞ്ഞ് 47 മിനിറ്റും 32 സെക്കൻഡും.

ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാടകഗാനങ്ങൾ, തുടർന്ന് മൈലാഞ്ചി മുഞ്ച്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. പ്രമേഹവും ദന്താരോഗ്യവും ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ KA ഹാഷ്മി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗറോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം ഡോക്ടർ CV ജിഷാമേരി. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. തുടർന്ന് മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3-ാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശിനി സി സുഹറയുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 ചലച്ചിത്രഗാനങ്ങൾ.

10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. ഗായകനും സംഗീത സംവിധായകനുമായ ഇർഷാദ് മുടിക്കോടുമായി KP നജീബ് നടത്തുന്ന അഭിമുഖം. 11:30 ഹലോ യൂത്ത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രം.

ഗാനങ്ങൾ 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് ഉൾക്കാഴ്ച, ഷരീഫ് അഷ്റഫി കാളികാവുമായുള്ള അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
0: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: Volkswagen Virtus 4th anniversary ആഘോഷിക്കുകയാണ്.
12: Volkswagen Virtusനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
11: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സമയം 2 മണി കഴിഞ്ഞ് 57 മിനിറ്റും 17 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യവുമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇത് എന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ്

കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണം എന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കും ആണ് നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. വയനാട് കള്ളാടിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് ഡോട്ട് HSE ഡോട്ട് കേരള ഡോട്ട് GOV ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: പ്രധാന വാർത്തകൾ.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
6: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
5: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
6: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
11: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
12: ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
13: ട്രെയിൻ സമയം.
14: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
15: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
14: ഉണ്ടല്ലോ.
15: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
14: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
16: നേടാം.
17: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
18: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
17: രാവിലെ 8:23.
18: പ്രായോജകർ
17: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
18: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
15: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
14: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
15: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
14: മൈജി ഹോം ഫെസ്റ്റ്
15: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
18: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
10: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
14: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
19: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
14: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
12: സമയം 3:02:51. ഇനി കേൾക്കാം നാടകഗാനങ്ങൾ.

അരപ്പിരി ഇളകിയ ലോകം എന്ന നാടകത്തിനു വേണ്ടി മച്ചാട് വാസന്തി, ചന്ദ്രമതി തുടങ്ങിയവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

0: എൻ രേണുക പാടിയ ഗാനമാണ് കേട്ടത്. നാടകം ചലനം, അരവിന്ദന്റെ രചനയ്ക്ക് വിദക്ഷിണമൂർത്തിയുടെ ഈണം.
1: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈ ജി ഹോം ഫെസ്റ്റ്. നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: നാടകഗാനങ്ങൾ തുടരുന്നു. കാക്കപ്പൊന്ന് എന്ന നാടകത്തിനു വേണ്ടി ജി ദേവരാജൻ പാടിയ ഗാനം. ONV യുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ

0: അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: വയലാറിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. കെ സുലോചന പാടിയത് നാടകം മൂലധനം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈ ജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
5: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
4: ഉണ്ടല്ലോ.
6: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
2: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
1: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
2: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: നാടകഗാനങ്ങൾ തുടരുന്നു. കോഴിക്കോട് അബ്ദുൽ ഖാദർ, ജയ എന്നിവരാണ് ഗായകർ. പി ജെ ആന്റണിയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. നാടകം നീലക്കുരുവി.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
5: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
4: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
5: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

0: ഡിമാ ജ്വല്ലേഴ്സ് ടിഎൻസി അപ്ലൈ.
1: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്.

0: രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ഫോസ്റ്റിൻ കപ്പൂച്ചിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം കെ അർജുനൻ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
7: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ്
7: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
11: സാന്ത്വനത്തിന്റെ കരസ്പർശം.
12: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
14: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: കടൽപ്പാലം എന്ന നാടകത്തിനു വേണ്ടി സി ഒ ആൻഡ്രോ പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. നാടകഗാനങ്ങൾ സമാപിച്ചു.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി, ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റും 27 സെക്കൻഡും.
2: മൈലാഞ്ചി മുഞ്ച്,
3: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
2: മൈലാഞ്ചി മുഞ്ച്.

0: കഴിഞ്ഞ എപ്പിസോഡിൽ മൈലാഞ്ചി മുഞ്ചിൽ അതിഥി സംഗീത സംവിധായകൻ മുഹസിൻ കുരിക്കളായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എൻ്റെ സംഗീത വഴിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, മഹാനായ ബാബുരാജ് മാസ്റ്റർ. അദ്ദേഹം മഞ്ചേരിയിൽ ഒരു പരിപാടിയുമായി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ പിതാവുമായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. എങ്ങനെ സംഗീതം ചെയ്യൽ എന്നുള്ളത് പഠിച്ചത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ആളുകളുടെ സഹവാസം തന്നെയാണെന്ന് പറയാം. അദ്ദേഹം കലാനഗർ എന്ന് പറഞ്ഞിട്ട് അന്ന് മഞ്ചേരിയിൽ ഒരു പരിപാടിയിലേക്കാണ് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. അന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, മലയാളിക്ക് ഇത്രയേറെ മെലഡി ഗാനങ്ങളും എല്ലാത്തരം ഗാനങ്ങളും സമ്മാനിച്ച ഒരു മഹാനായ വ്യക്തി, അദ്ദേഹം അവശനായപ്പോൾ ആ സമയത്താണ് അദ്ദേഹം മഞ്ചേരിയിൽ കലാനഗറിൽ വന്നത്. അപ്പോൾ ആ ജനങ്ങൾ ആവശ്യപ്പെട്ടു പിന്നെ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് എന്നുള്ള പാട്ട് പാടാൻ. അദ്ദേഹം അപ്പം പറഞ്ഞു, ഞാനൊക്കെ അതിന് സാക്ഷിയാണ്, പിന്നെ എനിക്ക് ഇപ്പം അന്ന് പാടിയ പോലുള്ള ഊർജം ഉണ്ടാവില്ല, നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ പിച്ചെല്ലാം കുറച്ചിട്ടാണ് പാടിയത്. അന്ന് അവർക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളാണ് എൻ്റെ ജ്യേഷ്ഠൻ അഷ്റഫ് ഗുരിക്കൾ, ഞാൻ പറഞ്ഞ അക്കോർഡിയൻ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ പിച്ചെല്ലാം കുറച്ച് അദ്ദേഹം പാടി ഏറ്റവും ഹൈ പോർഷനിലെത്തിയപ്പോൾ ശബ്ദം ഇടറിപ്പോയി. മരണത്തിൻ മണിയറ തന്നിലേക്ക് അല്ലാഹു എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്, അത് നല്ല പിച്ചിലാണ് പാടുന്നത്. ആ പോർഷൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം ഇടറുകയും അത് മുഴുവിക്കാൻ പറ്റിയില്ല. അത് വലിയ ആളുകൾ അല്ലാത്ത ഒരു എന്താ പറയുക, ആളുകളൊക്കെ ഒരു കൂവൽ മാതിരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം കരഞ്ഞിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. അത് സാക്ഷിയാണ് ഞാൻ. പിന്നെ അത്

അതുപോലെ ആ കാലത്ത് തന്നെ കണ്ണൂർ രാജൻ മാഷി ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഇതുപോലെ അദ്ദേഹത്തോടൊക്കെ സംസാരിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ കമ്പോസിങ്ങിലേക്ക് കൂടുതൽ എന്നെ ആകർഷിച്ചത്. ആദ്യം ഗായകനായിട്ടാണ് ഞാൻ വന്നതെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ ലളിതഗാന സംഗീത വിഭാഗത്തിൽ പാസ്സായിരുന്നു. ഓഡിഷനിൽ പാസ്സായ ഒരു വ്യക്തിയാണ്. ഹരിപ്പാട് കെ പി എൻ പിള്ള സാറിനെ പോലുള്ള വലിയ മഹാന്മാരായുള്ള ആളുകളുടെ പാട്ടുകളെല്ലാം അക്കാലത്ത് എനിക്ക് പാടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗായകനായി അറിയപ്പെടുന്ന സമയത്ത് പിന്നീട് ഞാൻ ഗൾഫ് പോക്കുണ്ടായി. ആ ഗൾഫ് പോയത് കൂടി കഴിഞ്ഞ 5-6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും പാട്ട് പാടാനുള്ള മൂടൊക്കെ പോയി. പിന്നെ ഓർക്കസ്ട്രയിലേക്ക് കടന്നു. അപ്പോൾ അന്നത്തെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഇന്നത്തെ പോലെ സ്വിച്ചിട്ട് അമർത്തിയിട്ടുള്ള പാടുന്നതല്ല, എല്ലാവരും വായിക്കണം, പ്ലേ ചെയ്ത് അങ്ങനെ പഠിച്ച ഓരോ ഗാനങ്ങളും അതൊക്കെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളാണ് പഠിച്ചത്. സലീൽ ചൗധരി പോലുള്ള ആളുകളുടേത്, അതുപോലെ ബാബുക്ക, പിന്നെ എ ടി ഉമ്മർ സാഹിബ്, അതുപോലെ കണ്ണൂർ രാജൻ മാഷ്, ദേവരാജൻ മാഷ്, രാഘവ മാഷ്, ഇങ്ങനെയുള്ള വലിയ ആളുകളുടെ എല്ലാ നല്ല പാട്ടുകളും പിന്നെ ഹിന്ദി പാട്ടുകളെല്ലാം അന്ന് ഓർക്കസ്ട്ര ചെയ്യണമായിരുന്നു. അന്ന് ഈ ലൈവായതുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്സ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് പിന്നീട് വന്ന കമ്പോസിങ്ങിലെല്ലാം എന്നെ അത് വളരെ സ്വാധീനിച്ചത് കൊണ്ട് എനിക്ക് അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റി. ബാബുക്ക് ചെയ്ത ഒരു പാട്ട്, അദ്ദേഹം എല്ലാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും സിനിമയിലെ പാട്ടുകളൊക്കെ ചെയ്ത എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഉദാഹരണം പറയാപ്പോൾ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, കുട്ടിക്കുപ്പായം പോലുള്ള സിനിമകളിലെ പാട്ടുകൾ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിമാനല്ല മയിലല്ല എന്ന ഗാനം നമുക്കിന്ന് കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, എൻ്റെ സംഗീത ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മണവാട്ടി എന്ന് കേസ് ചിത്ര പാടിയ കാസറ്റിലെ, അതിനകത്ത് 8 ഗാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് എഴുതിയത് നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ OM കരുവാരക്കുണ്ട് മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനയിൽ ഉള്ള ആ ഗാനങ്ങളെല്ലാം അന്ന് കൃഷ്ണ ഡിജിറ്റൽസ് ശ്രീമതി ചിത്രയുടെ തന്നെ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അന്നത്തെ റെക്കോർഡിംഗ്, ചെന്നൈയിൽ വെച്ചിട്ടുള്ളത്. അവർ തന്ന സ്നേഹം, അവരുടെ ഫാമിലി തന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാലിന് അന്ന് ചെറിയൊരു ഫ്രാക്ചർ എന്തോ പറ്റിയിട്ട് അന്ന് എൻ്റെ ഓർമ്മ അത് ശരിയാണ്. അപ്പോൾ അന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു വിഷുവിന് ആ വിഷുവിന് അത് പാടും എന്ന് പറഞ്ഞു അന്ന് തന്നെ ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു.

കാപ്പി താട്ടില് ചെയ്തിട്ടുള്ള വൈദ്യരുടെ ഒരു പാട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് മാപ്പിളപ്പാട്ട്, വിഷയം നബി തങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയമാണ്. പ്രണയം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നബിയോടുള്ള സ്നേഹം, മുഹബത്ത്, അത് സംസ്കൃതത്തിലെ ജഗദരഗണ്ണന പുരബീജം ജനരണ്യാധരനാം സൃഷ്ടി നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ജഗദരഗണ്ണനാം എന്നുള്ള ഈ ഒരു സംസ്കൃത പാട്ട് പാടിയിട്ടുള്ളത് പിന്നെ അമാനി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അതിനു മുമ്പും ഈ ഗാനം ഒരു കുട്ടി പാടിയിട്ടുണ്ട്. ഏതായാലും ആ പാട്ടിന് സംഗീതം ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.

0: മൈലാഞ്ച് മുഞ്ചിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് സംഗീത സംവിധായകൻ മൊഹസിൻ കുരിക്കൽ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9633349030. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9633349030.
1: നിർവഹണം കെ പ്രതാപ് പോൾ, മുനീർ ആമയൂർ. സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.
2: ആനന്ദപൂർണമായ ആരോഗ്യ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു വല്ലാറിച്ച് ലേഹ്യം.
3: ബദാമിന്റെയും ഈത്തപ്പഴത്തിന്റെയും പോഷക സമൃദ്ധിക്കൊപ്പം.

സമയം 3 മണി കഴിഞ്ഞ് 55 മിനിറ്റും 54 മിനിറ്റും 13 സെക്കൻഡും. ഒരു സേവന വാർത്ത കേൾക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് നടത്തും. ഈ മാസം 21-22 തീയതികളിൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 23-ന് മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 24-ന് കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. രാവിലെ 10:30 സിറ്റിംഗ്. നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികളും ക്യാമ്പുകളിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2300-3662 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 0471-2300-3662. സേവന വാർത്ത കഴിഞ്ഞു.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യവുമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇത് എന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകും എന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കണമെന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നും മന്ത്രി കെ മുരളീധരൻ. പൊതുജനങ്ങളിലും കുട്ടികളിലും ശുചിത്വബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഗ്രീൻ ക്ലീൻ കേരള ബിൻ ബിൻ ഗോൾ ചലഞ്ചിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണം എന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. കീം പരീക്ഷയിൽ അടുത്ത വർഷം കാലോചിതമായ മാറ്റം വരുത്തും എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് മുണ്ടൂർ 9 ലോറിയിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. ജാപ്പനീസ് താരം നൊസോമി ഒകുഹാര പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമി ഫൈനൽ പ്രവേശം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം മെയിൽ 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
4: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
3: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
4: അത് കൊള്ളാലോ. ജൂലൈ 19 എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
7: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
6: ഉണ്ടല്ലോ.
7: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
5: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
4: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ്

0: വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
3: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

സമയം 4 മണി കഴിഞ്ഞ് 49 സെക്കൻഡ്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം.

ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ യാത്ര. റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിരിനൊപ്പം ഉണ്ട്. ഇന്ത്യയിൽ ഒട്ടേറെ പേരെ ഈ യാത്ര പ്രചോദിപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ 4 മണിപ്പൂക്കൾ ആരംഭിക്കുകയാണ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സിപ്പിംഗ് ഓർ കംപ്രസിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ട വിധം, അതിന്റെ സൗകര്യം എന്തെല്ലാം എന്നൊക്കെയാണ് ഇന്ന് മുനീർ ഓമയൂർ പറയുന്ന സൈബർ ട്രിക്കുകൾ.
1: ഫയലുകളെയോ ഫോൾഡറുകളെയോ കംപ്രസ് ചെയ്യുന്നതിനെയാണ് സിപ്പിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് കംപ്രസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ മനസ്സിൽ വരുന്നില്ലേ? പറഞ്ഞു തരാം. ചിലപ്പോൾ ഒരു ഫയൽ കുറച്ച് വലുതായിരിക്കും, 1 GB യോ 2 GB യോ ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്യുവാൻ ആവശ്യമായ സ്ഥലം ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. അങ്ങനെയെങ്കിൽ ആ ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡറിനെ സിപ്പ് ചെയ്താൽ ചിലപ്പോൾ 500 MB മാത്രമേ അത് സേവ് ചെയ്യുവാനായി നിങ്ങൾക്ക് ആവശ്യം വരൂ. ഇതാണ് സിപ്പിംഗ് അല്ലെങ്കിൽ കംപ്രസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറയാം. Windows 8 അതിന് ശേഷവുമുള്ള പതിപ്പുകളിൽ വളരെ എളുപ്പമാണ് ഈ പ്രക്രിയ. ആദ്യം എങ്ങനെയാണ് സിപ്പ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഏത് ഫയൽ അല്ലെങ്കിൽ ഏത് ഫോൾഡറിനെയാണ് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. ആ ഫയലിൽ അല്ലെങ്കിൽ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ശേഷം കംപ്രസ്ഡ് അല്ലെങ്കിൽ സിപ്ഡ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ അവിടെ അപ്പോൾ തന്നെ പുതിയൊരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അത് സിപ്ഡ് ഫയലാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒറിജിനൽ ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ആവശ്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ചുരുക്കി വെച്ച ഈ ഫയൽ ഉണ്ടല്ലോ, കുറച്ച് സ്റ്റോറേജ് മാത്രം ഉപയോഗിക്കുന്ന ഈ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ, ഇതിന് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് അൺസിപ്പ് ചെയ്ത് ഉപയോഗിക്കുവാൻ പറ്റും. അൺസിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. സിപ്പ് ചെയ്ത ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിനെ തിരഞ്ഞെടുക്കുക. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.

0: ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ഓൾ എന്നുള്ളത് കൊടുത്താൽ അതിനകത്തുള്ള മുഴുവൻ ഫയലും അല്ലെങ്കിൽ ഫോൾഡറുകളും അൺസിപ്ഡ് ആയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിൽ മാറും. ഇനി മുഴുവൻ ഫയലുകളും നിങ്ങൾക്ക് ഒറ്റയടിക്ക് അൺസിപ്പ് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിലോ, ഈ സിപ്ഡ് ഫോൾഡർ തുറന്ന് അതിൽ നിന്ന് ഏത് ഫയലാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഫയലിനെ മാത്രം കോപ്പി ചെയ്ത് പുറത്തേക്കിട്ടാൽ മതി. അപ്പോൾ ആ ഫയൽ മാത്രം അൺസിപ്പാവും, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കുവാനും പറ്റും. സിപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റോറേജ് സ്പേസ് കുറച്ച് ഉപയോഗിക്കുന്ന തരത്തിൽ ഫയലുകളെ അല്ലെങ്കിൽ ഫോൾഡറുകളെ കംപ്രസ് ചെയ്യുന്നതാണ് സിപ്പിംഗ്. സിപ്പ് ചെയ്ത ഫയലിനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അൺസിപ്പ് ചെയ്യുവാനും പറ്റും. സിപ്പ് ചെയ്യുവാനുള്ളത് രണ്ട് സ്റ്റെപ്പ്: ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡറിനെ സെലക്ട് ചെയ്യുന്നു, ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു അടിച്ച് സിപ്ഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫോൾഡർ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. അൺസിപ്പ് ചെയ്യുവാനോ നേരെ തിരിച്ച്, ആ സിപ്പ് ചെയ്ത ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
4: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
5: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
4: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
5: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
12: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
11: ഉണ്ടല്ലോ.
12: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
11: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഡോക്ടർ അനിൽ മേനോന്റെ ബഹിരാകാശ യാത്രാവേളയിൽ ചില ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. മനുഷ്യന്റെ ശാസ്ത്രജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിൽ വാനനിരീക്ഷണവും അതിൽ നിന്ന് നാം കണ്ടെത്തിയ വസ്തുതകളും ഏറെ സഹായിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് 7 ദശകത്തോളം ആകുന്നു. ആദ്യം കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയച്ച മനുഷ്യൻ 1957 ലൈക്ക എന്ന ജീവനുള്ള ഒരു നായ്ക്കുട്ടിയെ ശൂന്യാകാശത്തേക്ക് അയച്ചു. സോവിയറ്റ് യൂണിയന്റെ ആ പ്രതാപകാലത്ത് അവരാണ് ഈ രണ്ടു നേട്ടങ്ങളും കൈവരിച്ചത്. ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ബഹിരാകാശത്തെ മേധാവിത്വത്തിനായി സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ മത്സരം തന്നെയായിരുന്നു. തുടർന്ന് 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ വീണ്ടും ചരിത്രം കുറിച്ചു. വോസ്തോക് സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി യൂറി ഗഗാറിൻ ആദ്യത്തെ കോസ്മോനട്ട് അഥവാ ബഹിരാകാശ സഞ്ചാരിയാകുന്ന മനുഷ്യൻ ആയി. തൊട്ടു പിന്നാലെ തന്നെ യു

അലൻ ഷെപ്പേർഡ് എന്ന തങ്ങളുടെ ആദ്യ സഞ്ചാരിയെ ബഹിരാകാശത്തേക്ക് അയച്ചു. 1963 ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതയായി സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള വാലന്റീന തെരഷ്കോവ ചരിത്രം കുറിച്ചു. 1969 ജൂലൈ 20 യു എസിൽ നിന്നുള്ള നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യ മനുഷ്യരായി. പരസ്പര മത്സരത്തിന്റെ ഘട്ടത്തിന് ശേഷം ബഹിരാകാശ രംഗത്ത് മനുഷ്യരാശിയുടെ സഹകരണത്തിന്റെ സാധ്യതകളാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ സ്ഥാപനത്തോടെ സാധ്യമായത്. ഭൂമിയെ വലം വെച്ചുകൊണ്ട് സ്ഥിരമായി ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ യു എസ് എ, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായി 27 വർഷം മുന്നേ വിക്ഷേപണം ചെയ്തു. തുടർന്ന് വിവിധ രാജ്യങ്ങളിലുള്ള ബഹിരാകാശ സഞ്ചാരികൾ സ്ഥിരം എത്തുകയും താമസിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന സംവിധാനമായി ISRO നിലനിൽക്കുന്നു.

ഇക്കഴിഞ്ഞ ദിവസം പുതുതായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ക്രൂവിൽ നമ്മൾ മലയാളികളുടെയും അഭിമാനം വാനോളം ഉയർത്തുന്ന ഒരു പേരുണ്ടായിരുന്നു. US സ്പേസ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ മലയാളി. അനിലും റഷ്യയിൽ നിന്നുള്ള സഹയാത്രികരായ പ്യോട്ടർ ഡുബ്രോവ് എന്ന കിക്കിന എന്നിവരും സോയൂസ് 29 ദൗത്യപേടകത്തിൽ യാത്ര ആരംഭിക്കുന്നു. നിലവിൽ നിലയത്തിലുണ്ടായിരുന്ന യാത്രികർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തെ സ്വാഗതം ചെയ്തു. ആയിരത്തി 1984 ബഹിരാകാശ സഞ്ചാരം നടത്തിയ രാകേഷ് ശർമ്മയാണ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 2025 ശുഭാംശു ശുക്ല ഔദ്യോഗികമായി ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനായി. ഗോപിചന്ദ് തോട്ടാക്കുറ എന്നയാൾ ബഹിരാകാശ ടൂറിസത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിരുന്നു. കൂടാതെ സുനിത വില്യംസ്, കൽപ്പന ചൌള തുടങ്ങിയ ഇന്ത്യൻ വംശജരായ ഏതാനും വിദേശ പൗരന്മാരും ബഹിരാകാശത്തെത്തിയിട്ടുണ്ട്. ഇവരുടെ നിരയിലേക്കാണ് ഇനി അനിൽ മേനോന്റെ യാത്രയും.

ഇന്ത്യക്കാരെന്ന നിലയിൽ മാത്രമല്ല ശാസ്ത്രവികാസത്തിന്റെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന നിലയിൽ ഗഗൻയാനും നമുക്കൊപ്പം ഉണ്ട്. ബഹിരാകാശത്തേക്കുള്ള വാതിലുകൾ നമുക്കായി തുറക്കുന്ന ഗഗൻയാനിന്റെ വിജയത്തിനായും ഇനി നമുക്ക് കാത്തിരിക്കാം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ഇനി കേൾക്കാൻ പോകുന്നത് കുട്ടികളുടെ ദന്തക്രമീകരണത്തെക്കുറിച്ചാണ്. സംസാരിക്കുന്നത് ഡോക്ടർ കെ എ ഹാഷ്മി.
5: കുട്ടികളുടെ പൊന്തി വരുന്ന പല്ലുകൾ, ഇതിന് എപ്പ ചികിത്സ തുടങ്ങണം എന്നുള്ളത് പാരന്റ്സിന് എപ്പോഴും കൺഫ്യൂഷനാണ്. അതായത് പല്ലുകൾ പൊന്തുന്നത് ഒരുപക്ഷെ അവരുടെ മേൽത്താടി കീഴ്ത്താടി വളർച്ചയുടെ വ്യതിയാനം കൊണ്ടായിരിക്കാം. 13 വയസ്സാവണം പല്ല് പൊന്തിയതിന് ചികിത്സ നേടാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഏത് സമയത്താണോ നിങ്ങൾക്ക് കുട്ടികളുടെ പല്ല് പൊന്തുന്നതായിട്ട് തോന്നുന്നത് ആ സമയത്ത് തന്നെ ചികിത്സ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം മേൽത്താടി വലുപ്പം കൂടുന്നത് കൊണ്ട് പല്ല്

0: പൊന്തിയതായിട്ട് തോന്നാം. അതുപോലെ തന്നെ കീഴ്ത്താടിയുടെ വലിപ്പം കുറയുന്നത് കൊണ്ടും പല്ല് പൊന്തിയതായിട്ട് തോന്നാവുന്നതാണ്. ഇത് മിക്കവാറും സംഭവിക്കുന്നത് വാ തുറന്നു ഉറങ്ങുന്ന കുട്ടികളിൽ. വാ തുറന്നു ഉറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിൽ ദശയുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജി വരുന്ന കുട്ടികളിൽ അഡിനോയിഡ് ടോൺസ്ലൈറ്റിസ് എന്നൊക്കെ പറയും. ഈ അസുഖങ്ങളുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വാ തുറന്നായിരിക്കും ഉറങ്ങുക. ഈ അവസ്ഥയിൽ കീഴ്ത്താടിയുടെ വലിപ്പക്കുറവും അതായത് മേൽത്താടിയുടെ വലിപ്പം കൂടുതലും കാണാൻ പറ്റും. അപ്പം ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഡെന്റിസ്റ്റിനെ കാണിച്ച് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മയോഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയും. അത് മേൽത്താടിക്ക് കൊടുക്കുന്ന ബെൽറ്റ്, അതേപോലെ കീഴ്ത്താടി മുമ്പോട്ട് വളരാൻ സഹായിക്കുന്ന ചില ക്ലിപ്പുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ അവസ്ഥയെ അല്ലെങ്കിൽ ഈ മേൽത്താടി കീഴ്ത്താടി വളർച്ചാ വ്യതിയാനത്തെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഇത്തരം മൂക്കിൽ ദശയുള്ള കുട്ടികൾ അല്ലെങ്കിൽ വാ തുറന്നുറങ്ങുന്ന കുട്ടികൾക്ക് അഡിനോയിഡ് ടോൺസ്ലൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ENT ഡോക്ടറുടെ സഹായം കൂടി എടുത്തുകൊണ്ട് ഈ സമയത്തൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയും നമ്മൾ, അതായത് ഡെന്റിസ്റ്റിൻ്റെയും ഒരു ENT സർജൻ്റെയും രണ്ടുപേരുടെയും സഹായം ഒരേ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് വേണം ഇത്തരം ചികിത്സ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പല്ല് പൊന്തിയാൽ അതിന് ചികിത്സ എടുക്കാൻ വേണ്ടി 13 വയസ്സ് വരെ കാത്തിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. ദന്തക്രമീകരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ രീതികൾ ഇപ്പോൾ ഓരോന്നായി മുമ്പോട്ട് വരികയാണ്. അതിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയി കാണപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് അലൈനർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. എന്നാൽ എല്ലാ പൊന്തിയ പല്ലുകളും അലൈനർ ഉപയോഗിച്ചിട്ട് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറു ചോദ്യം ചോദിക്കാം. നമുക്ക് എല്ലാ ഹൃദ്രോഗങ്ങൾക്കും ആൻജിയോപ്ലാസ്റ്റി മാത്രം ചെയ്തുകൊണ്ട് ചികിത്സ നേടാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മുത്തൊട്ടിച്ച ചികിത്സ അഥവാ ബ്രേസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് അല്ലെങ്കിൽ അലൈനർ ചികിത്സയാണോ നിങ്ങൾക്ക് ഉചിതം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും ഉത്തരവാദിത്വവും നിങ്ങൾ നിങ്ങളെ ഡെന്റിസ്റ്റിന് കൊടുക്കണം. കാരണം ഏത് വിധത്തിലുള്ള ചികിത്സാ രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രായം, നിങ്ങൾക്ക് പല്ലുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽത്താടി കീഴ്ത്താടി വളർച്ചാ വ്യതിയാനങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അലൈനർ ചികിത്സയാണോ അഥവാ മുത്തൊട്ടിച്ച ചികിത്സാ രീതിയാണോ വേണ്ടത് എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും എല്ലാ പൊന്തിയ പല്ലുകൾക്കും അല്ലെങ്കിൽ എല്ലാ നിരതെറ്റിയ പല്ലുകൾക്കും ആകെ ഒരു പരിഹാരം അലൈനറാണ് എന്നുള്ള ചിന്തയിലോട്ട് കടക്കരുത്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
4: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
3: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
5: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
4: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
3: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
7: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
4: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
1: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
10: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
3: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
4: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
13: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
14: ഇപ്പോഴത്തെ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
13: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ.

0: സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 29 സെക്കൻഡും. 4 മണിപ്പൂക്കൾ തുടരുന്നു. കേൾക്കാം ചില കാർഷിക വാർത്തകൾ.
1: കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പിലാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണ് ഇത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ് ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ https://agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447713627 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, https://agrinext.startupmission.in. ഫോൺ നമ്പർ 9447713627. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 60 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 50,000 രൂപയാണ് പ്രതിഫലം. കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ സഹിതം ഈ മാസം 20-നകം ഡയറക്ടർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വികാസ് ഭവൻ തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിലേക്കോ നോഡൽ ആത്മാ കേരള @gmail.com എന്ന മെയിൽ IDയിലേക്കോ അപേക്ഷ അയയ്ക്കണം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.
5: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
6: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
5: ഉണ്ടല്ലോ.
6: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക്

0: കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം എന്നും പ്രശസ്തമാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: കർക്കിടക മാസമാവുമ്പോൾ മലയാളികൾ ഔഷധ സേവയും എണ്ണതേപ്പും അടക്കമുള്ള ശരീര സംരക്ഷണത്തിനുള്ള ആയുർവേദ ചികിത്സാക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക പതിവാണ്. ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടത് പോഷക സമ്പുഷ്ടമായ ആഹാരമാണ്. പക്ഷേ ഇന്ന് നാം ശീലിക്കുന്ന തെറ്റായ ആഹാര രീതി പലതരം രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഹിതവും മിതവും ദഹനശക്തിക്ക് അനുസരിച്ചുമുള്ള ഭക്ഷണരീതിക്കു പകരം അനവസരത്തിൽ അമിതമായി ആഹാരം ശീലിക്കുന്നവരായിട്ടുണ്ട് ഇന്നത്തെ സമൂഹം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. വൈകിയെത്തുന്ന മഴക്കാലം, ശരീരബലം കുറയ്ക്കുന്ന ഉഷ്ണകാലം, പ്രളയം എന്നിവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക മാസത്തിൽ മാത്രം സ്വീകരിക്കാവുന്ന ഒന്നല്ല ആയുർവേദ ചികിത്സ എന്നർത്ഥം. കർക്കിടകമെത്തുന്നതിൻ്റെ തലേന്ന് തന്നെ ശരീരമാലിന്യങ്ങളെ അകറ്റി ആരോഗ്യമുണ്ടാവാനുള്ള ക്രിയകൾ വൈദ്യനിർദ്ദേശാനുസൃതം ചെയ്യേണ്ടതാണ്. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക, വസ്തി ചെയ്യുക എന്നിവ വൈദ്യനിർദ്ദേശപ്രകാരം കൃത്യമായി ചെയ്താൽ ശരീരത്തിൽ അലിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളി ശരീരബലത്തെ ഉണ്ടാക്കാം. കർക്കിടക മാസത്തിൽ രാവിലെ തന്നെ തൈലങ്ങൾ ദേഹത്ത് തേച്ച് മൃദുവായി തലോടി അരമണിക്കൂറിന് ശേഷം കുളിക്കണം. ചില ദേശങ്ങളിൽ ഇതിനെ കർക്കിടകപ്പൊന്ന് എന്നു തന്നെ പറയാറുണ്ട്. ശരീരബലം നിലനിർത്താനും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ശീലിക്കാവുന്ന തൈലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബലാശ്വഗന്ധാദി തൈലം, ധാന്വന്തരം തൈലം, പ്രപഞ്ചന വിവർദ്ധനം കുഴമ്പ്, ക്ഷീരബലാ തൈലം തുടങ്ങിയവ. മുകളിൽ പറഞ്ഞവയിൽ അനുയോജ്യമായത് കഴുത്തിന് കീഴ്പോട്ട് ദേഹം മുഴുവൻ പുരട്ടി സ്വല്പനേരം മിതമായ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർക്കിടക എന്ന വാക്കിന് ഞണ്ട്, കൊല്ലവർഷത്തിൻ്റെ അവസാന മാസം, കർക്കിടക രാശി, കൂവളം, കരിമ്പ്, കർക്കിടവൃക്ഷം, മലങ്കാര, കാട്ടുനെല്ലി, കർക്കിട ശൃംഗി, അർബുദം എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. കൂവളം ദശമൂലങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഔഷധ ദ്രവ്യമാണ്. വില്വാദി ഗുളിക, വില്വാദി ലേഹം എന്നിങ്ങനെ നിരവധി ഔഷധങ്ങളിലെ പ്രധാന ഘടകമാണ് കൂവളം. കൂവളം ഛർദി, വയറിളക്കം, ഗ്രഹണി, വിഷം, ഉദരരോഗങ്ങൾ, നീര് എന്നിവയിലെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. കൂവളവേര്, ഇല, ഫലമജ്ജ എന്നിവയ്ക്ക് ഔഷധ മൂല്യമുണ്ട്. കഫവാദ ശമനമാണ്. കരിമ്പിൻ നീരാകട്ടെ ശരീരത്തെ തടിപ്പിക്കുന്നതാണ്, പിത്ത ശമനവുമാണ്. മലങ്കാര ഛർദി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. മലങ്കാര ഫലമാണ് ഔഷധ മൂല്യമുള്ളത്. കർക്കിടക ശൃംഗി ചേരുന്ന ചില ഔഷധങ്ങളാണ് ഗന്ധതൈലം, മഹാരാജ പ്രസാരണീ തൈലം തുടങ്ങിയവ. വാദവ്യാധികൾ, നീര്, ഉദരരോഗങ്ങൾ, ചുമ, ശ്വാസംമുട്ടൽ എന്നിങ്ങനെ നിരവധി രോഗങ്ങളിൽ രോഗശമനത്തെ ഉണ്ടാക്കുന്ന ഔഷധമാണ് കർക്കിടക ശൃംഗി.

0: ഭൂമിയിൽ നന്മ മായുന്നില്ല, മായുകയുമില്ല. പി വി മോഹനൻ മണ്ണഴിയുടെ സദ്ഭാഷണം.
1: അതിരാവിലെ തന്നെ ദിനപത്രം വായനയോടെ ദിനചര്യകൾ ആരംഭിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഈയിടെ വായിച്ച പത്രത്തിലെ രണ്ട് തലക്കെട്ടുകളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിൽ ആദ്യത്തെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ചതിയിൽ വീണു, സ്നേഹം രക്ഷിച്ചു. തിരുവനന്തപുരത്ത് ബ്ലൈൻഡ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് തീവണ്ടിയിൽ തിരിച്ചു വരികയായിരുന്ന 24 വയസ്സുള്ള വിദ്യാർത്ഥിയെ യാത്രക്കാരിൽ ആരോ പറ്റിച്ചു. ഇറങ്ങേണ്ട സ്ഥലമായോ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങേണ്ട സ്ഥലമായി എന്ന് തെറ്റായി പറഞ്ഞുകൊടുത്തു. 100% കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥി തിടുക്കത്തിൽ ആ വാക്ക് വിശ്വസിച്ചിറങ്ങിയപ്പോൾ ചെന്ന് പതിച്ചത് 40 അടി താഴ്ചയുള്ള ചതുപ്പിലേക്കായിരുന്നു. രാവിലെ 6 മണിക്കാണ് സംഭവം. സമീപത്തൊന്നും വീടുകളില്ല, തീവണ്ടി പോവുകയും ചെയ്തു. പരിക്കേറ്റ് കിടന്ന വിദ്യാർത്ഥി കുറേ സമയം കരഞ്ഞു വിളിച്ചെങ്കിലും ആരും കേട്ടില്ല. അതിരാവിലെ ആയതുകൊണ്ട് ആരും അതറിഞ്ഞുമില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അല്പം അകലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു അതിഥി തൊഴിലാളി അതുവഴി പോകുമ്പോൾ കുറ്റിക്കാട്ടിൽ ഒരു കരച്ചിൽ കേട്ടത്. അയാൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി വരികയും കുറ്റിക്കാട്ടിലെ ചതുപ്പിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരനെ വളരെ പ്രയാസപ്പെട്ട് താങ്ങിയെടുത്ത് മുകളിലെത്തിക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വീട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. 76-കാരനായ കുഞ്ഞിരാമേട്ടനെക്കുറിച്ചായിരുന്നു രണ്ടാമത്തെ വാർത്ത. ഇത് കുഞ്ഞിരാമേട്ടൻ്റെ കാരുണ്യ ലോട്ടറി എന്നായിരുന്നു തലക്കെട്ട്. തെരുവുകളിലൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന തുക കൂട്ടിവെച്ച് അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. 2 വർഷമായി അടുത്തുള്ള പാലിയേറ്റീവ് ക്ലിനിക്കിലെ ജീവനക്കാരിക്ക് 15,000 മുകളിലുള്ളൊരു തുക ശമ്പളമായി മാസം തോറും ക്ലിനിക്കിൽ എത്തിക്കുന്നത് കുഞ്ഞിരാമേട്ടനാണ്. ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ശേഷം പതിവായി അദ്ദേഹം വീട്ടു സാധനങ്ങൾ വാങ്ങിക്കും. ഒന്നും സ്വന്തം വീട്ടിലേക്കല്ല, പാലിയേറ്റീവ് ക്ലിനിക്കിലെ നിർധനരായ രോഗികളുടെ വീട്ടിലേക്കാണ്. കിട്ടുന്ന വരുമാനം അത്രയും കാരുണ്യ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന കുഞ്ഞിരാമേട്ടൻ നാട്ടുകാർക്കെല്ലാം ഒരത്ഭുതമാണ്. ഈ 2 വാർത്തകളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നല്ലവരായ പച്ച മനുഷ്യരെക്കുറിച്ചാണ്. ഒന്ന് കണ്ണു തുറന്നു നോക്കൂ നമുക്ക് ചുറ്റുമുള്ള നന്മ നിറഞ്ഞ ലോകത്തേക്ക്. നമ്മളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഇത്. ഇങ്ങനെ എത്രയെത്ര പേരാണ് ഈ ഭൂമിയിലേക്ക് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രകാശം വിതറുന്നതല്ലേ? ഈ വാർത്തകൾ വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞുപോയി. ഇവിടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ദേശം, ഭാഷ, വിഭാഗീയത ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്, സഹജീവികളാണ്. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. മറ്റൊരുവൻ്റെ

ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. മനുഷ്യത്വം സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനും, വഴികൾ പലതെങ്കിലും എല്ലാ മതവും പറയുന്നത് സ്നേഹവും സാഹോദര്യവുമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. മാൻഹോളിലൂടെ ഓടയിലേക്ക് ഇറങ്ങി കുടുങ്ങിപ്പോയ, പ്രാണനു വേണ്ടി പിടഞ്ഞ രണ്ട് മനുഷ്യജീവികളെ രക്ഷിക്കാനായി അവരുടെ ജാതിയോ മതമോ ദേശമോ നോക്കാതെ മരണഗർത്തത്തിലേക്ക് എടുത്തുചാടി ആത്മത്യാഗം ചെയ്ത നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ മതാതീതമായ മനുഷ്യ നന്മയുടെ പ്രതീകമാണ്. മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം പരത്തുന്ന ഇവരെല്ലാമാണ് ഈ ലോകത്തെ നന്മയുടെ വിളനിലമാക്കി മാറ്റിയത്. നമ്മൾ മനുഷ്യരാവണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹം ചൊരിയുന്ന മനുഷ്യരാവാൻ നമുക്ക് കഴിയണം. നല്ല മനുഷ്യർ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, ദയയും സ്നേഹവും കാണിക്കുന്ന, സത്യസന്ധതയും നീതിയും പുലർത്തുന്ന, സ്വന്തം കാര്യങ്ങൾക്കപ്പുറം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, തെറ്റുകൾ വരുമ്പോൾ തിരുത്താൻ തയ്യാറാകുന്ന വ്യക്തികളാണ് അവർ. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നവരും വിനയമുള്ളവരുമായിരിക്കും. നമുക്ക് നന്മയുള്ള ഈ ലോകത്തിലെ നല്ല മനുഷ്യരാവാം.

0: FM പ്രധാന വാർത്തകൾ.
1: 72nd നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ കൺസഷന്റെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് എന്നും ഈ സമയത്ത് യാത്രാ പാസ് കൈവശമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും കൺസഷൻ അനുവദിക്കണം എന്നും കണ്ണൂരിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് നടപ്പാക്കുന്ന ഓട്ടോറിക്ഷ ഫയർ മീറ്ററുകളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തല വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കോട്ടയം കടുത്തുരുത്തിയിൽ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. കളക്ടറേറ്റിൽ ചേർന്ന അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5-19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-8 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് സിന്ധു നെച്ചിക്കാടൻ. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തെ മാലിന്യ തരംതിരിക്കൽ ബോധവൽക്കരണവുമായി സമന്വയിപ്പിച്ച് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് മത്സരം പെരിന്തൽമണ്ണ അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനും ഉറവിട മാലിന്യ തരംതിരിക്കലിനും യുവജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്നും കളിയിലൂടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരം നവീന മാതൃകകൾ മികച്ച സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ, വയോമിത്രം പദ്ധതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വേങ്ങേരി നേതാജി സേവാമന്ദിരത്തിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കവിത അരുൺ അധ്യക്ഷത വഹിച്ചു. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ PC സൗമ്യ, ജില്ലാ കോർഡിനേറ്റർ ജിഷോ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക കഞ്ഞി വിതരണവും നടന്നു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
2: വികസന വാർത്തകൾ.

0: സമയം 4:59:39. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഏവർക്കും ശുഭ സായാഹ്നം.
1: ആകാശവാണി സമയം 5:00. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം.
2: വിശ്വസാഹിത്യത്തിന് ഭാരതം സംഭാവന ചെയ്ത പരമോത്കൃഷ്ടമായ കാവ്യമാണ് വാൽമീകി രാമായണം. മഹാത്മാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തലമുറകളായി

ന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തലമുറകളായി മലയാളി മനസ്സിനെ ആകർഷിച്ചു പോന്ന ഒരു സമ്പൂർണ്ണ കൃതിയത്രേ. കർക്കിടകം 1-ാം തീയതിയായ ഇന്ന് രാമായണ പാരായണം ഞങ്ങൾ ആരംഭിക്കുകയാണ്.

പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. ബാലകാണ്ഡം, ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.
3: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന.

0: പട്ടിക ജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? BPL റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഈശ്രം കാർഡ് എന്നിവയിൽ ഏതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
1: തൊഴിലുറപ്പ് ജോബ് കാർഡുണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബവാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
0: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ജൂലൈ 20-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569321.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന. ഇതിനായി അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള അംഗനവാടി കേന്ദ്രങ്ങളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാർ കാർഡ്, അമ്മയുടെ ബാങ്ക് വിവരങ്ങളും അമ്മയുടെയും കുഞ്ഞിന്റെയും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്നിവ മാത്രം മതി. സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടി പ്രവർത്തകരുടെ സഹായം തേടുക.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിൽ നിന്നും അനേകം ആളുകൾ നഴ്സുമാരായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഈ ജോലി ഇപ്പോൾ പുരുഷന്മാരും ചെയ്യുന്നു. പണ്ടുകാലത്ത് നഴ്സുമാരെ കുട്ടികൾക്ക് പേടിയായിരുന്നു, കാരണം അവരാണല്ലോ കുത്തിവെക്കുന്നത്. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. രോഗികളായവരെ ആശ്വസിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു നല്ല പ്രൊഫഷൻ എന്ന് പലരും ഈ ജോലിയെക്കുറിച്ച് കരുതുന്നു. വളരെ അസാധാരണമായ ഒരു കാര്യം ചെയ്യുവാൻ ധൈര്യം കാണിച്ച ഒരു നഴ്സിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക. 9880221957. നമ്പർ വീണ്ടും 9880221957.

നിർമ്മലയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അവൾ ഒരു നേഴ്സാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമായി അവളെ കണ്ടത് ആശുപത്രിയിൽ വെച്ചല്ല, ഒരു പള്ളിയിൽ വെച്ചായിരുന്നു. നിർമ്മലയും ഭർത്താവും ആ പള്ളിയുടെ ആരാധനയുടെ ഇടയ്ക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞുമായി മുമ്പോട്ട് വന്നു. ആ പള്ളിയിലെ പാസ്റ്റർ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. കർണാടകയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് അവിടെ നടന്ന പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ല. പള്ളിയിലെ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ മാതാപിതാക്കളുടെ

അടുക്കൽ വന്നു ചേർന്നു. അന്ന് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന അവരുടെ കുട്ടിയെ കാണുവാനായിരുന്നു അത്. ഞങ്ങൾക്ക് അവിടെ അധികം ആളുകളെയൊന്നും പരിചയമുണ്ടായിരുന്നില്ല, എങ്കിലും ഞങ്ങളും പോയി ആ കുട്ടിയെ കാണാൻ. ഞങ്ങൾ കുട്ടിയെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഉടൻ തന്നെ ഞങ്ങൾ പരസ്പരം നോക്കി. എന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പ്രത്യേക വിഷമം ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കർണാടകക്കാരാണ്, എന്നാൽ അവരുടെ കുട്ടിക്ക് ഒരു ചൈനീസ് കുട്ടിയുടെ മുഖമാണ്. അത്തരം കുട്ടികൾ മംഗളോയിഡ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ. ക്രോമസോമിന്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ള കുട്ടികളാണ് അത്തരത്തിൽ ജനിക്കുക. മറ്റു കുട്ടികളെപ്പോലെയുള്ള മാനസിക വളർച്ച ആ കുട്ടികൾക്കുണ്ടാകില്ല. ഈ കുടുംബത്തിൽ ഇത്തരത്തിൽ ഒരു കുട്ടി പിറന്നല്ലോ എന്ന ദുഃഖം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടെയുള്ള ആരോടും ഈ കാര്യം ചോദിക്കുവാനോ ഞങ്ങളുടെ വിഷമം പ്രകടിപ്പിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ അധികം ആരെയും പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ പരിചയമുള്ള ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ആ നിർമ്മലയെ സമ്മതിക്കണം, ആർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞിനെ അവൾ വളർത്താൻ തീരുമാനിച്ചല്ലോ. ഇത് കേട്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി അവരുടേതല്ലേ? അല്ല, അവരാ കുട്ടിയെ ദത്തെടുത്തതാണ്. അവർക്ക് സ്വന്തമായി ഒരു കുട്ടി കൂടി ഉണ്ട്. പിന്നെന്തിനാണ് അവർ ഈ കുട്ടിയെ ദത്തെടുത്തത്? ഞങ്ങളുടെ സംശയത്തിന് അയാൾ മറുപടി പറഞ്ഞു, നിർമ്മല ഇവിടെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ നഴ്സാണ്. ഭർത്താവിനും എന്തോ ജോലിയുണ്ട്. അവരുടെ ചെറിയ ശമ്പളം കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു. ഒരു ദിവസം നിർമ്മല ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു പുരുഷനും സ്ത്രീയും വന്നു. അവർ വിവാഹിതരാണോ അല്ലയോ എന്ന് ഉറപ്പില്ല. അവർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ളവരാണ്, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം ആ ഭാഗത്ത് എവിടെയോ നിന്നുള്ളവർ. 20 വയസ്സിൽ അല്പം കൂടുതൽ പ്രായമേ അവർക്ക് രണ്ടുപേർക്കുമുള്ളൂ. അവർ ഡോക്ടറെ കാണാൻ വന്നത് രോഗത്തിന് ചികിത്സിക്കാനായിരുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. സുഖപ്രസവത്തിനു വേണ്ടിയുമല്ല അവൾ വന്നത്, മറിച്ച് അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയാണ് അവർ അന്ന് ആശുപത്രിയിൽ വന്നത്. ഇതറിഞ്ഞ നിർമ്മല ആ പെൺകുട്ടിയോട് സംസാരിച്ചു, നീ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? അവൾ പറഞ്ഞു, എനിക്കിതിനെ വളർത്താൻ മാർഗമില്ല, അതുകൊണ്ട് ഗർഭഛിദ്രമല്ലാതെ മറ്റൊരു വഴിയില്ല. നിർമ്മല അവളോട് വളരെ നേരം സംസാരിച്ചു. നിർമ്മല പറഞ്ഞു, എന്ത് പേര് വിളിച്ചാലും എന്ത് കാരണം പറഞ്ഞാലും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ എന്തിനാണ് കൊന്നുകളയുന്നത്? ഇത് കേട്ട് ആ പെൺകുട്ടി നിർമ്മലയോട് ദേഷ്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുമോ? ഇത് കേട്ട് ഒട്ടും അടിക്കാതെ നിർമ്മല പറഞ്ഞു, അതെ, നീ എനിക്ക് തന്നോളൂ, ഞാൻ വളർത്തിക്കൊള്ളാം. ആദ്യം ആ പെൺകുട്ടി വിചാരിച്ചു നിർമ്മല വെറുതെ തമാശ പറയുകയാണെന്ന്. പക്ഷേ നിർമ്മല വളരെ ഗൗരവമായി തന്നെയാണത് പറഞ്ഞത്. അങ്ങനെ അന്ന് നിർമ്മല ആ പെൺകുട്ടിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഗർഭഛിദ്രം നടത്താതെ മടക്കി അയച്ചു. പിന്നീട് പലപ്പോഴും അതേ ആശുപത്രിയിൽ തന്നെ അവൾ ചെക്കപ്പിന് വരുമായിരുന്നു. നിർമ്മല അപ്പോഴൊക്കെ അവളോട് സംസാരിക്കും. നിർമ്മല അവൾക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് അവളും നിർമ്മലയെ ഓർമ്മിപ്പിക്കുമായിരുന്നു, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നിങ്ങളുടേതാണ്. നിർമ്മല അതിന് സമ്മതിച്ചു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനോടൊരു വാത്സല്യം തോന്നും, നിർമ്മല കരുതി. അങ്ങനെ വാത്സല്യം തോന്നിയാൽ പിന്നെ അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല, മറിച്ച് അവൾ തന്നെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കും. നിർമ്മലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അവളുടെ പ്രസവ സമയം അടുത്തു. നിർമ്മലയുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയത്. നിർമ്മല വിചാരിച്ചു പ്രസവശേഷം ആ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുമെന്ന്. പക്ഷേ നിർമ്മലയെ അതിശയിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കുട്ടിയെ വളർത്തിക്കൊള്ളാമെന്ന്? നിങ്ങൾ തന്നെ ഇതിനെ എടുത്തുകൊള്ളൂ. ഇത് കേട്ട് നിർമ്മല ഒന്ന് അന്താളിച്ചു. എന്തൊരമ്മയാണിത് എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവൾ മനസാന്നിധ്യം കൈവിടാതെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ എടുത്തുകൊള്ളാം, പക്ഷേ ഈ ആദ്യത്തെ ചില മാസങ്ങളെങ്കിലും നീ അതിന് പാല് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും? അങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ചില മാസങ്ങൾ ആ കുട്ടിക്ക് പാല് കൊടുക്കാമെന്ന് ആ കുഞ്ഞിൻ്റെ അമ്മ സമ്മതിച്ചു. അപ്പോഴും നിർമ്മലയ്ക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന് ചില മാസങ്ങൾ പാല് കൊടുത്തു കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടൊരു സ്നേഹവും വാത്സല്യവും തോന്നും എന്നതായിരുന്നു ആ പ്രതീക്ഷ. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം അവൾ

0: ആ കുഞ്ഞുമായി ആശുപത്രിയിൽ വന്നു നിർമ്മലയെ അന്വേഷിച്ചു. നിർമ്മല വന്നപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി ഈ കുട്ടിയെ നിങ്ങൾക്കെടുക്കാം. അന്ന് രാവിലെ ആശുപത്രിയിൽ ജോലിക്ക് വന്ന് നിർമ്മല വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയത് ഒരു 5 മാസം പ്രായമുള്ള പെൺകുട്ടിയുമായിട്ടാണ്. നിർമ്മല ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിനോട് അതാത് സമയങ്ങളിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് ഈ കാര്യങ്ങളിലെല്ലാം അവളെ പൂർണ്ണമായി പിന്തുണച്ചു. അങ്ങനെയാണ് നിർമ്മലയ്ക്കും ഭർത്താവിനും ഈ കുട്ടിയെ അവിചാരിതമായി കിട്ടിയത്. ഞങ്ങൾ കരുതിയതുപോലെ ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഒന്നുമില്ലായിരുന്നു. ആ കുട്ടി വാസ്തവത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള മാതാപിതാക്കളുടെ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ രൂപം. നിർമ്മലയുടെ കഥ കേട്ട് ഞങ്ങൾ രണ്ടുപേരും അതിശയിച്ചുപോയി. ഗർഭച്ഛിദ്രത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പലരെയും എനിക്കറിയാം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പലരെയും എനിക്കറിയാം. അനാഥാലയങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത ഒരു കുട്ടിയെ തൻ്റെ സ്വന്തം മകളായി വളർത്താൻ ധൈര്യം കാണിച്ച നിർമ്മല അവരെല്ലാവരെക്കാളും ഒരു പടി മുമ്പിലാണ്. ധാരാളം പണമുണ്ട്, അതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്നല്ല നിർമ്മലയും ഭർത്താവും തീരുമാനിച്ചത്. അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു കുട്ടിയെ കൂടി വളർത്താൻ അവർ തീരുമാനിച്ചു. ആരും അവർക്ക് ഒരു സഹായവും ഒരിക്കലും വാഗ്ദാനം ചെയ്തില്ല. അനാഥാലയത്തിൽ ആ കുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിക്കാമായിരുന്നു, പക്ഷേ നിർമ്മല അതിനും തയ്യാറായില്ല. ജന്മം കൊടുത്ത കുഞ്ഞിനോട് യാതൊരു കരുണയും കാണിക്കാത്ത ഒരു അമ്മയ്ക്ക് നിർമ്മല ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് നിർമ്മല പാലിച്ചു. നിർമ്മലയെ ആരും ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകയായോ സാമൂഹ്യ പരിഷ്കർത്താവായോ കണക്കാക്കാറില്ല. നിർമ്മലയുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. നിർമ്മലയും ഭർത്താവും സാധാരണ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവരുടെ മക്കൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന നിർമ്മലയും ഭർത്താവും അനുകരിക്കപ്പെടേണ്ടവരാണ്. നിർമ്മല ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പ്രഗത്ഭരായ പല ഡോക്ടർമാരും അവിടെയുണ്ട്. എന്നാൽ നിർമ്മല എന്ന സാധാരണക്കാരിയായ നേഴ്സിനെ കാണുമ്പോൾ മനസ്സിലെങ്കിലും ഞാൻ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കും.
1: നിർമ്മലയ്ക്കും ഭർത്താവിനും അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ ആളുകൾ കാണും. പക്ഷേ അവർ വിശ്വസിച്ച കാര്യത്തിനു വേണ്ടി വില കൊടുക്കാൻ കാണിച്ച മനസ്സ് അതനുകരിക്കാൻ ആളുകൾ തയ്യാറാവില്ല. ഗർഭചിത്രം കൊലപാതകമാണ് എന്ന് പറയുന്ന എത്ര പേർ ഒരനാഥ കുട്ടിയെ സ്വന്തം കുട്ടിയായി വളർത്താൻ തയ്യാറാകും? അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ആർക്കും വേണ്ടാത്തൊരു കുട്ടിയെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞായി വളർത്താൻ പലരും തയ്യാറാവില്ല. സാധാരണക്കാരായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ചില വലിയ ഹീറോസുണ്ട്. അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല അവർ, പക്ഷേ അമാനുഷികമായ കരുണയും സഹാനുഭൂതിയും കാണിക്കുന്നവരാണ്. അത്തരക്കാരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന ചില അസാധാരണമായ കാര്യങ്ങളുണ്ട്. അതിന് പലപ്പോഴും ഈ ലോകത്തിൽ വലിയ പ്രാധാന്യമോ പ്രശസ്തിയോ കിട്ടാറില്ല. എങ്കിലും അവരാണ് യഥാർത്ഥ ഹീറോസ്. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.

ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കേൾക്കാം സ്പൈസ് സ്പോൺസേഡ് പരിപാടി.

ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം മിഴിനീർ പൂക്കൾ.

രാത്രിയുള്ള സഞ്ചാരം എന്നാണ് അതിനർത്ഥം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾക്കകം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്കും നടത്തിയ അത്യത്ഭുതകരമായ യാത്രയാണ് ഉദ്ദേശം. ഇസ്രായേലിയരെ കുറിച്ച ഒട്ടേറെ പരാമർശങ്ങളും അവർക്കു നൽകിയ ദിവ്യാനുഗ്രഹങ്ങൾ സംബന്ധിച്ച പ്രതിപാദനങ്ങളും ഉള്ളതിനാൽ ബനു ഇസ്രായേൽ എന്നും ഈ സൂറയ്ക്ക് പേരുണ്ട്. മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ ആരാധനാ കേന്ദ്രമായ മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൻ നബവിയും കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമുള്ള അള്ളാഹുവിന്റെ ഭവനമാണ് പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. ഈ സൂറയിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ മസ്ജിദുൽ അഖ്സയുടെ പുണ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാട് നാം അനുഗ്രഹപൂർണമാക്കിയിട്ടുണ്ട് എന്ന്. ഇസ്രായിന്റെ രാത്രിയിൽ 150,000 വരുന്ന നബിമാർക്ക് ഇമാമായി നിന്നതും മസ്ജിദുൽ അഖ്സയിൽ തന്നെ. മാത്രമല്ല 17 മാസക്കാലം മുത്തുനബി മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചതും. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അഖ്സയും മുസ്ലിങ്ങളുമായുള്ള ബന്ധം വളരെ വലുതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന അല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ.

0: ആകാശവാണി സമയം 5:45.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊട്ടുകാട് എ സൈഫുദ്ദീൻ ദാരിമി.
2: അൽ ഇസ്റാഇ എന്നാണ് ഈ അധ്യായ നാമം. നിശാപ്രയാണം

ഫഉലൈക കാന സഅയുഹും മശ്കൂറ.

ഉഫ് ഫലാ തകുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വകുല്ലഹുമാ കൗലൻ കരീമാ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, താമരയും ആമ്പലും. സൌന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്, ഭൂമിയുടെ ഘടനകൾ. അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഭൗമവേദാന്തം, പൊന്നാനി പുഴയോരം. രമണിയമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട. വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ. 8:30 പദ്ധതി

0: ഇവരുടെ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര മൂന്നാം ഭാഗം. ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കൃഷോർ. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്, ഡോക്ടർ കല്യാണി വല്ലത്ത് സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, കുടിയേറ്റം, വി കെ എൻ എഴുതിയ കഥ. 10:00 ലയവിന്യാസം, ആലപ്പുഴ എസ് വിജയകുമാർ തവലിയിൽ വായിച്ചത്, തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികളിൽ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ സൌന്ദര്യദേവത എന്ന കവിത, ആലാപനം ജീവൻ പത്മകുമാർ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, രണ്ടാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, സിന്ധുദേവി, മിനി ആന്റണി, എസ് ജയ, ശാന്തകുമാരി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നത്. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂ എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 82 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണ രഞ്ജിനി പി എൽ. 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ ഷിബു ബിയുമായുള്ള അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലൈ, നീർ ഒരു മായത്തിരവം, കെ ജയലക്ഷ്മി നടത്തുന്ന പ്രഭാഷണം, അപൂർവ സൈദികൾ ജി സുബയ്യൻ, തുടർന്ന് തിരൈപ്പൂക്കൾ. 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നെയ്യാറ്റിങ്ങര എൻ വാസുദേവൻ പാടിയ കെ സി കേശവപിള്ള കൃതികൾ. 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും ഡോക്ടർ ഷാഹിന മോളസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം 15 ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, സാമൂഹിക പ്രവർത്തകയായ ശാന്ത ജോസുമായുള്ള അഭിമുഖം. 3:30 ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 പാട്ടുകളം, ഏറം ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കുത്തിയോട്ടപ്പാട്ട്. 5:00 സംസ്കൃതം പരിപാടി, രാമായണം നാരീശക്തി നീതികാവ്യം, ഡോ വി ജെ ശ്രീകുമാർ നടത്തുന്ന പ്രഭാഷണം. 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം, രണ്ടാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ജൈവകൃഷിയുടെ അഭിവാജ്യഘടകം മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഭാഗമൊന്ന്, ഉറൂവെഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് ശ്രേഷ്ഠ പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 64 കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന അരവിന്ദ് ആർ. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ദേവോർ മിശ്രയുടെ ഗിത്താർ വാദനം. 11:00 സ്പോട്ട്ലൈറ്റ്, 11:15 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന

0: പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയറുദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. ഒന്ന്, കയറുദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2-10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3, ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4, പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5, തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയറുദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2, എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3, SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയറുദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയറുദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1, സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2, യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3, കയർ വ്യവസായ പരിചയത്തിന്റെ തെളിവ്. 4, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിന്റെ തെളിവ്. 5, ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7, ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8, നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ പ്രോജക്ട് പ്രൊഫൈൽ. 9, SC ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്. 10, മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർ ബോർഡിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർ ബോർഡ് അനുവദിക്കുന്ന ഗ്രാന്റ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർ ബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ. Prime Minister Narendra Modi today laid the foundation stone and inaugurated multiple development projects in Jalandhar, Punjab, worth over 5,470 crore rupees. The projects worth over 5,470 crore rupees aimed at strengthening connectivity, improving passenger convenience and accelerating economic development in the region. The Prime Minister inaugurated 75 redeveloped railway stations, including Jalandhar Cant, under the Amrit Bharat Station Scheme. Addressing a public gathering in Jalandhar, Prime Minister Modi said, "The NDA government at the centre prioritises serving every citizen of India, making their lives easier and providing them with new opportunities for progress." He said it is their endeavour to ensure that every family

0: where the poor or middle class receives the best possible facilities, and this spirit of Nagrik Devabhava is reflected in government's work.
1: साथियों, विकास कार्यों को गति देते हुए अब यहाँ जालंधर से कई नई रेल सेवाएं शुरू की गई है. आज अमृतसर से काशी के बीच रेल सेवा भी शुरू हुई है. इससे गुरु रविदास जी के भक्तों के लिए पंजाब से काशी जाना और अधिक आसान हो जाएगा.
0: टुडे the prime minister flagged off india's first hydrogen powered train between jind and sonipat at the jind railway station in haryana. The prime minister also laid the foundation stone and dedicated development projects worth over 14,000 crore rupees, including national highway projects including delhi amritsar katra expressway, which will reduce travel time between delhi and katra to about 6 hours. Speaking on the occasion, Railways Minister Ashwani Vaishnav called the launch of the country's first hydrogen-powered train a historic achievement, saying it reflects India's resolve to develop indigenous hydrogen technology. The Prime Minister launched also several developmental projects in key areas, including the health sector in Chandigarh, and addressed a gathering. Ahead of the monsoon session of Parliament, a meeting of the group of ministers was held in New Delhi today. Union Ministers Amit Shah, Rajnath Singh, Rajiv Ranjan Singh, Kinjara Rappu Ram Mohan Naidu and Kiran Rijiju were present in the meeting. During the meeting, the leaders chalked out the strategy for the upcoming parliamentary session. The monsoon session of Parliament will commence from the 20th of this month and continue till the 13th of next month. President Draupadi Murmu will embark on state visits to Moldova, North Macedonia and Romania from the 19th to the 25th of this month. Briefing media New Delhi's Secretary West in the Ministry of External Affairs, C.B. George, said these state visits have been undertaken at the invitation of the Presidents of the Republic of Moldova, the Republic of North Macedonia and Romania. He said these visits are of considerable historical significance as they will mark the first ever bilateral visit by an Indian President to the Republic of Moldova and North Macedonia. He said the visit to Romania will be the first state visit by an Indian president in over 3 decades. Union Finance Minister Nirmala Sitharaman, along with Andhra Pradesh Chief Minister and Chandrababu Naidu, distributed loans worth 3,216 crore rupees to 1,03,246 beneficiaries under various central government schemes at the credit outreach program held in Narasara Opet in Palnadu district of Andhra Pradesh today. The sectors for which assistance was given include agriculture, MSMEs and housing, education, vehicle and solar energy. India Meteorological Department has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha. Parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram, Tripura, Uttarakhand, Bidarbh, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. Benchmark domestic equity indices ended over 1% higher today. The Sensex surged 965 points to close at 78,151. The Nifty gained 262 points to settle at 24,334. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
3: സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം ആദ്യ 10 ദിവസം കൊണ്ട് 100% പൂർത്തിയാക്കിയ 5 എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിട്ട് സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നിവയാണ് 5 എന്യൂമറേറ്റർമാർ പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റു പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ

0: ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചെലവിട്ട് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സ്വകാര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്ക് ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ച് സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ സാധിക്കും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ July 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ കഴിയണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയവിതരണത്തിൽ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരന്റെ വീട്ടിൽ സംസ്ഥാന അവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംഘവും സന്ദർശനം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ജലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ ഉൾപ്പെടെ 1,299 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കോട്ട്പായ് ആക്ട് പ്രകാരം പിഴ ഈടാക്കി. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് വ്യവസായ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന അങ്കണവാടിയിൽ കുട്ടികൾ വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഹാജരായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കാണുന്നതെന്നും അതിനാൽ സംഭവസ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാമ്പുകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാമ്പ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ലോക സർപ്പദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികളായ അർമാൻ മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അയാൻ ഇബ്രാഹിം എന്നിവർ 1st സ്ഥാനം നേടി. അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ TS സംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം 2nd സ്ഥാനവും കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം 3rd സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി.

0: കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആറൻപതിന് വയലും വീടും, താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടിലും. ഏഴ് 35 യുവവാണിയിൽ റേഡിയോ ഗൈഡ് ഭൂമിയുടെ ഘടനകൾ അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. എട്ട് മണിക്ക് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ഭൗമവേദാന്തം, പൊന്നാനി പുഴയോരം, രമണി അമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട, വിൽസൺ നെയ്യാർ ഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ കേൾക്കാം. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് പരമ്പര 3 ഭാഗം ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കിഷോർ. ഒൻപത് 30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ് ഡോക്ടർ കല്യാണി വല്ലത്ത് സംസാരിക്കുന്നു. ഒൻപത് 45 മൊഴിയാമൊരു കഥ, കുടിയേറ്റം വി കെ എഴുതിയ കഥ കേൾക്കാം. 10 ലയവിന്യാസം ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ വായിച്ചത്, തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻമന്ത്രി മാതൃവന്ദന യോജന. ഇതിനായി അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള അംഗനവാടി കേന്ദ്രങ്ങളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ ആധാർ കാർഡ്, അമ്മയുടെ ബാങ്ക് വിവരങ്ങളും അമ്മയുടെയും കുഞ്ഞിന്റെയും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എന്നിവ മാത്രം മതി. സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടി പ്രവർത്തകരുടെ സഹായം തേടുക.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
4: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹരിയാണരാജ്യസ്യ ജിന്ദനഗരെ ഭാരതസ്യ പ്രഥമ ഹൈഡ്രോജന റെയിൽയാനസ്യ ഹരിതധ്വജപ്രദർശനപൂർവകം ഉദ്ഘാടനം കൃതം. ചതുർദശസഹസ്രകോടിരൂപ്യകാണാം വിവിധ വികാസ പരിയോജനാനാം ശിലാന്യാസം ചാപി വിഹിതം. BGMA ഇത്യനേന നൌകായാന സ്വാമിഭ്യഃ ഹോർമുജ് ജലസന്ധി ഇത്യതഃ യാത്രാം കുർവതാം ഭാരതീയാനാം നാവികാനാം നിയുക്തിം പരിഹരന്ത്വിതി നിർദ്ദേശോ ദത്തഃ. യൂറോപീയ സംഘഃ പാകിസ്ഥാനസ്യ മാനവാധികാര സ്ഥിതിം പ്രതി ഗഭീരാ ചിന്താം പ്രാകടയത്. പാകിസ്ഥാനദേശം വ്യാപാര ലാഭായോ

0: അന്താരാഷ്ട്രീയ പ്രതിബദ്ധതായ അനുപാലനം കുര്യാദിതി ച നിർദ്ദിഷ്ടം. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ഒഡീസ രാജ്യാനാഞ്ച കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടിഹി ഭവിഷ്യതീതി ഋതുവിജ്ഞാന വിഭാഗസ്യ പൂർവാനുമാനമസ്തി. അപ്പി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ക്രീഡികാ പി വി സിന്ധുഃ ടോക്യോ നഗരെ ജാപ്പാൻ ഓപ്പൺ ക്രീഡായാഃ ഉപാന്തി ചക്രം പ്രവിഷ്ടവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ ഹരിയാണ രാജ്യസ്യ ജിന്ദ സോനിപത് നഗരയോഃ മധ്യേ ഭാരതസ്യ പ്രഥമം ഹൈഡ്രോജന ശക്തിയുതം റെയിൽയാനം ജിന്ദ റെയിൽസ്ഥാനകതഃ ഹരിതധ്വജ പ്രദർശ്യ ഉദ്ഘാടിതം. യദ്ധി സ്വച്ഛം തഥാ സുസ്ഥിരം റെയിൽപരിവഹനം പ്രതി പ്രമുഖം പദക്ഷേപം ഇതി ച നിർദ്ദിഷ്ടം. പ്രധാനമന്ത്രിണ രാഷ്ട്രീയ രാജമാർഗ പരിയോജനയാ സഹ ചതുർദശ സഹസ്ര കോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കൃതം. പ്രധാനമന്ത്രി സപ്തപഞ്ചാശദധികൈകശതം കിലോമീറ്റർ പരിമിതം സുദീർഘം ദില്ലി അമൃത്സർ കട്രാ ദ്രുതമാർഗമപി രാഷ്ട്രാർപ്പിതവാൻ. ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ഭാരതീയ റെയിൽ വിഭാഗേ വിഗത ദ്വാദശ വർഷേഷു മഹത് പരിവർത്തനം ജാതമിതി.
1: ഭവിഷ്യ മേ ജബ് ഭീ

0: ദ്വിസഹസ്രം അഥ രാഷ്ട്രീയ ഡോപ്പിംഗ് നിരോധ സംശോധനം അധിനിയമ പഞ്ചവിംശത്യുത്തര ദ്വിസഹസ്രം ഇത്യതയോഃ ആരംഭസ്യ സൂചന ദത്ത അസ്തി. ക്രീഡാസു ഡോപ്പിംഗ് നിരോധായ ക്രീഡാലൂനാം അധികാരാണാം രക്ഷണായ അന്താരാഷ്ട്രീയ സ്വീകൃത ഡോപ്പിംഗ് വിരോധി മാനകാനാം അനുഗുണം ക്രീഡാസ്പർധായാഃ അഖണ്ഡതായൈ ച വിധിരേഷ സമഗ്രം വൈധാനികം ആധാരം പ്രദദാതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു അസ്യ മാസസ്യ നവദശ തഃ പഞ്ചവിംശതി ദിനാങ്ക പര്യന്തം മോൾഡോവാ ഉത്തര മെസിഡോനിയ റോമാനിയ ദേശാനാം രാജകീയ ഭ്രമണം കരിഷ്യതി. നവദേഹലി നഗരെ പ്രസാരമാധ്യമൈ സഹ വാർത്താലാപം കുർവൻ വിദേശമന്ത്രാലയസ്യ സചിവ സി വി ജോർജ് ഇത്യസ അവദത് യത് ഏതാനി രാജ്യപര്യടനാനി മോൾഡോവാ ഗണരാജ്യസ്യ ഉത്തര മെസിഡോനിയ ഗണരാജ്യസ്യ റോമാനിയ ഗണരാജ്യസ്യ ച രാഷ്ട്രപതിനാം ആമന്ത്രണേന ക്രിയന്തേതി. സഹ അവദത് യത് അസ്യാഹ യാത്രായാഹ ഐതിഹാസികം മഹത്വം വർത്തതെ യതഃ ഏതത് മോൾദാവാ ഗണരാജ്യസ്യ ഉത്തര മെസിഡോനിയ ദേശസ്യ ച ഭാരതീയ രാഷ്ട്രപതേഃ പ്രഥമ ദ്വൈപാക്ഷിക യാത്ര ഭവിഷ്യതി. സഹ അവദത് യത് റോമാനിയ ദേശസ്യ യാത്ര ത്രിഷു ദശകേഷു ഭാരതീയ രാഷ്ട്രപതേഃ പ്രഥമ രാജകീയ യാത്ര ഭവിഷ്യതി. ഭാരതസ്യ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ അരുണാചലപ്രദേശസ്യ അസം രാജ്യസ്യ മേഘാലയസ്യ ഒഡീസാരാജ്യസ്യ ച കേസുചിത് ഭാഗേഷു പ്രചണ്ഡവൃഷ്ടിഃ ഭവിഷ്യതീതി പൂർവാനുമാനം കൃതമസ്തി. ബിഹാരസ്യ ഛത്തീസ്ഗഢസ്യ പൂർവ മധ്യപ്രദേശസ്യ പൂർവ ഉത്തരപ്രദേശസ്യ ജാർഖണ്ഡ് നാഗാലാൻഡ് മണിപ്പൂർ മിജോറാം ത്രിപുര ഉത്തരാഖണ്ഡ് രാജ്യാദിഭിഃ സമം വിദർഭസ്യ പശ്ചിമബംഗസ്യ സിക്കിം രാജ്യസ്യ ച കേഷുചിത് ഭാഗേഷു അപി ദിനേ മധ്യമാത് പ്രബല പര്യന്തം വർഷ ഭവിതുമർഹതീതി ഉക്തമസ്തി. ദില്ലി രാജ്യസ്യ മുഖ്യമന്ത്രി രേഖാഗുപ്ത അദ്യ നവദേഹല്യാം പഞ്ചചത്വാരിംശത് നൂതനാനാം ആയുഷ്മാൻ ആരോഗ്യമന്ദിരാണാം ഉദ്ഘാടനം അകരോത്. സാമാജിക മാധ്യമ പ്രസാരേ മുഖ്യമന്ത്രി ഉക്തവതി യത് നഗരസ്യ നിവാസിനഃ സ്വഗൃഹം നികഷ ഏവ ഉത്തമ സ്വാസ്ഥ്യ സേവാഃ പ്രാപ്നുയുരിതി സങ്കൽപസിദ്ധയേ സർവകാരഃ പ്രതിബദ്ധഃ അസ്തിതി. അദ്യ ദില്ലി നഗരെ പഞ്ചദശോത്തര ചതുശതാധികാനി പ്രായഃ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരാണി പ്രചലന്തി. ഏകാദശശതതോധികാനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിരാണി ശീഘ്രമേവ പ്രാപ്താനി ഭവിഷ്യന്തിത്യപി സാ അവോചത്. സംസദഃ പ്രൈവറ്റ് സത്രാത് പ്രാക് അദ്യ നവദേഹല്യാം മന്ത്രിമണ്ഡലസ്യ സഭാ അഭവത്. അസ്യാം സഭായാം കേന്ദ്രീയമന്ത്രി അമിത്ഷാഹ രാജ്നാഥ് സിംഹ രാജീവ് രഞ്ജന സിംഹ കിഞ്ചാരാപു രാമമോഹന നായഡു കിരേൻ റിജിജു ച ഉപസ്ഥിതാ ആസന്. സഭായാ സമയ നേതാര ആഗാമി സംസദീയ സത്രസ്യ രണനീതിം പരികല്പിതവന്ത. അസ്യ മാസസ്യ വിംശതിഃ ദിനാങ്കാദാരഭ്യ ആഗാമി മാസസ്യ ത്രയോദശ ദിനാങ്ക പര്യന്തം സംസത് പ്രാവിട്ട സത്രം പ്രചലിഷ്യതി. പ്രിയാ ശ്രോതാരഃ അന്തി ക്രീഡാവാർത്താഃ. ബാഡ്മിന്റൺ ക്രീഡായാം ദ്വിവാരം ഒളിമ്പിക് പതക വിജേത്രി പി വി സിന്ധു ഇത്യേഷ ജാപ്പാൻ ഓപനാഖ്യായാഹ ക്രീഡായാഹ ഉപാന്ത്യചക്രേ പ്രവിഷ്ടവതി. ജാപ്പാനദേശസ്യ പൂർവവിശ്വവിജേത്രി നോജോമി ഓകുഹാര ഇത്യസ്യാഹ മഹിളാ ഏകലസ്യ പ്രാഗുപാന്ത്യചക്രീയ സ്പർധായാഹ നിരാകരണ കാരണാത് പരം സിന്ധു പ്രഗതിം അകരോത്. യേന ഭാരതീയ ക്രീഡികായൈ വാക് ഓവർ ഇതി പ്രാപ്തഃ. ജഗതഃ ദശമീ ക്രീഡിക പി ബി സിന്ധു ഇദാനീം ചീനദേശസ്യ ചതുർഥ്യാ ക്രീഡികയാ ചേൻ യുഫേയ ഇത്യനയാ സഹ ശ്വഃ ഉപാന്ത്യചക്രേ ക്രീഡിഷ്യതി ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം

0: വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहां जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി.ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
1: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമിഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് September 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം തയ്യാറാക്കിയത് ശ്രീലത VS. മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ

ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതിവ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ടുതന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിന്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്.
ടെലിവിഷൻ

റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൌകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങളുടെ വാതിലാണ്. ഇന്നലെ സംഭവിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും മുന്നോട്ട് പോവുക. നിങ്ങളുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം.

0: ഇന്ന് വയലും വീടും പരിപാടിയിൽ താമരയും ആമ്പലും സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികൾച്ചർ തെറാപ്പി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അനാദികാലം മുതൽ നിലനിൽക്കുന്നതാണ്. പൂക്കളെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് സന്തോഷിക്കും. മരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ ആശ്വാസം തോന്നും. ഒരു ചെറിയ ചെടി നട്ടുവളർത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ പ്രകൃതി സാന്നിധ്യത്തെ നമുക്ക് ചികിത്സയുമായി ബന്ധിപ്പിക്കാനാകും. ആ രീതിയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പി. പൂന്തോട്ട പരിപാലനം, ചെടികൾ നട്ടുവളർത്തൽ, വിത്തുപാകൽ, വെള്ളം നനയ്ക്കൽ, പൂക്കളെയും സസ്യങ്ങളെയും പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണിത്. പണ്ടുകാലം മുതൽക്ക് തന്നെ പൂന്തോട്ടങ്ങൾ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി കണക്കാക്കിയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, പ്രത്യേക വിദ്യാലയങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹോർട്ടികൾച്ചർ തെറാപ്പി വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുമായി സമയം ചെലവിടുമ്പോൾ മനസ്സിലെ സമ്മർദ്ദം കുറയുന്നു, ശ്രദ്ധ വർദ്ധിക്കുന്നു, വിഷാദവും ഉത്കണ്ഠയും കുറയുന്നു, ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഒരു വിത്ത് മുളയ്ക്കുന്നതും ഒരു പൂ വിരിയുന്നതും കാണുമ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയും ജൈവ വൈവിധ്യവും ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് വളരെ അനുയോജ്യമാണ്. ഒരു ചെടി നട്ടുവളർത്തുന്നത് ഒരു പൂ വിരിയാൻ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ വിരിയിക്കാനുമാണ്. പ്രകൃതിയോടൊപ്പം, ചെടികളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരൌഷധമാണ്. നമുക്കും വീട്ടിലൊരു ചെറിയ പൂന്തോട്ടമൊരുക്കാം, ഒരു ചെടി നട്ടുവളർത്താം, പച്ചപ്പിലൂടെ ആരോഗ്യവും സന്തോഷവും ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഇന്നീ പരിപാടിയിൽ ജലസസ്യങ്ങളെ വളർത്തി ആനന്ദവും ആദായവും കണ്ടെത്തുന്ന ഒരു വനിതയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീർ താമരയിൽ നിന്നും ആമ്പലിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു. സിംല സജീറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലസസ്യങ്ങളെ കുറിച്ചാണ്. താങ്കള് ഇതിന്റെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ സാർ, ഞാൻ ഒരു 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്.
1: ഫ്ലവേഴ്സ്?
2: അതെ, വാട്ടർ പ്ലാന്റ്സ് 2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്.
1: എന്തൊക്കെയാണ് ചെയ്യുന്നത്?
2: വാട്ടർ പ്ലാന്റ്സിൽ ആമ്പലും ലോട്ടസും ആണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്.
1: വാട്ടർ ലില്ലീസും
2: ലോട്ടസും.
1: അപ്പൊ ഈ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ കാണുന്നത് നമ്മുടെ കുളങ്ങളിലൊക്കെയാണ്. അപ്പൊ വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ചെറിയ ചെടിച്ചട്ടി മുതൽ വലിയ പോണ്ടിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ കുഞ്ഞു ചെട്ടിയിൽ വരെയും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പൂക്കളെ ചെറിയ ചെട്ടിയിൽ കിട്ടത്തുള്ളൂ. പൂക്കളുടെ വലുപ്പം കുറവായിരിക്കും, നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം വലിയ പൂക്കൾ നമുക്ക് കിട്ടും.
1: അപ്പൊ ആ ചെട്ടിയിൽ വെള്ളം ഒഴിക്കുക.
2: വാട്ടർ പ്ലാന്റ്സ് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മള് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും. ഇപ്പൊ ഒരു നമ്മള് ഒരു

0: 40-50 ഇഞ്ചിന്റെ പൊട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പിടി എല്ലുപൊടി, 1/2 കിലോളം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് കല്ലില്ലാത്ത മണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ വയലിലെ ചേറ് ഇത് ആ ടബിന്റെ അരഭാഗത്തോളം ഫില്ല് ചെയ്യും. ട്യൂബറാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, സീഡല്ല, ട്യൂബറാണ് വെക്കുന്നത്, കിഴങ്ങ. അതെ, അതിട്ട് ഗ്രോയിങ് ടിപ്പ് മുകൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നട്ടിട്ട് ഈ വളവും മണ്ണും കൂടെ മിക്സാവാത്ത രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യണം. സ്ലോലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലിന്റെ പീസോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഓസിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട്,
1: മണ്ണ് ഇളകല്ലേ,
0: ഇല്ല ഒരിക്കലും ഇളകല്ലേ, വളമായിട്ട് മിക്സ് ചെയ്യരുത്, എങ്കിൽ ട്യൂബർ അഴുകിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നീട് 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. 1 വീക്ക് ആകുമ്പോഴേ ഫ്ലോട്ടിംഗ് ലീഫ് വരും, പിന്നെ സ്റ്റാൻഡ് ലീവ്സ് വരും.
1: ഈ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോട്ടിൽ ഇട്ടിട്ട് വെള്ളം പോട്ട് നിറച്ചു
0: ഫുൾ ഫില്ല് ചെയ്യും.
1: ആദ്യം ആ കിഴങ്ങ് അതിനകത്ത് നട്ടിട്ട് വെള്ളം പറഞ്ഞ മാതിരി മണ്ണ് മിക്സ് ആവാതെ തന്നെ വെള്ളം ഒഴിക്കും. അപ്പൊ എത്ര, 2 ആഴ്ചക്കകം?
0: 2 ആഴ്ചക്കകം ലീഫ് വരും, മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. നല്ല ട്യൂബർ ആണെങ്കിൽ വന്നിരിക്കും. 1 വീക്ക് ആകുമ്പോഴേ തന്നെ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും, കോയിൽ ലീഫ് വന്ന് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് ഫില്ലായി സ്റ്റാൻഡ് ലീവ്സ് വരും. സ്റ്റാൻഡ് ലീവ്സ് വരും തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെങ്കിൽ ബഡും അതിന്റെ കൂടെ ഉണ്ടാവും. സെമി ട്രോപ്പിക്കൽ ആണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് ലേറ്റാവും. ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് പൂ ഉണ്ടാവുന്ന വെറൈറ്റിക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത്. ലോട്ടസിൽ തന്നെ നമുക്ക് 3 വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ട്, ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡ്ലി. ട്രോപ്പിക്കൽ കണ്ടിന്യൂസ് പൂ ഉണ്ടാവും, സെമി ട്രോപ്പിക്കൽ പൂ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്ക് കുറച്ച് ക്യാപ് എടുക്കും. ഹാർഡി എന്ന് പറയുന്നത് വർഷത്തിൽ 1-2 അല്ലെങ്കിൽ 6 മാസം കൂടാം. പക്ഷേ ഹാർഡി വെറൈറ്റീസ് എപ്പോഴും ഭംഗി ഭയങ്കര കൂടുതലായിരിക്കും.
1: ഫ്ലവേഴ്സിന്റെ
0: ഭംഗി നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അത്. പിന്നെ ഹാർഡി എല്ലാവരും വാങ്ങിക്കത്തില്ല, കാരണം പൂ കാണാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കത്തില്ല. പക്ഷെ കളക്ട് ചെയ്യുന്നവര് ഹാർഡി മസ്റ്റ് ആയിട്ടും
1: കളക്ട്.
0: അതുപോലെ തന്നെ ഇന്ത്യയിൽ 1-2 പേർക്ക് വിരിഞ്ഞ സാധനങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം വിരിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് എല്ലാ വെറൈറ്റീസ് ഹാർഡിലും പൂക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു വെറൈറ്റി അപൂർവമാണ് പൂക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പൊ താങ്കൾ ചെയ്തപ്പോ അത്
0: പൂക്കുന്നുണ്ട്.
1: ഇതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ലതും ചെയ്തു?
0: ഇല്ല, നമ്മളെ ക്ലൈമറ്റ് ഇതിന് ഏറ്റവും ബെസ്റ്റാണ്. കടലും കായലും എല്ലാം അടുത്തുണ്ട്. പിന്നെ വെയില് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. 8-10 മണിക്കൂർ താമരയ്ക്ക് വെയില് വേണം. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം.
1: ഷെയ്ഡുള്ള സ്ഥലത്ത്
0: ഒരിക്കലും പറ്റില്ല. ആമ്പലാണെങ്കിൽ നമുക്ക് 4-6 അവേഴ്സ് മതി.
1: ചെറിയ ഷെയ്ഡൊക്കെ ഉണ്ട്,
0: ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
0: എനിക്ക് ചെടികള് കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ പഠിക്കുമ്പോൾ എന്നെ കുട്ടികൾ വിളിച്ചിരുന്ന ചെടിയിൽ തന്നെയാണ് എന്നെ വിളിച്ചിരുന്നത്. ഓരോ സ്റ്റേജിൽ പഠിക്കുന്ന തോറും എനിക്ക് ചെടികളുടെ ഇഷ്ടം കൂടി വരായിരുന്നു. അപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഒരു ഗ്രൂപ്പിസ് ആയാലും അവിടെ കിട്ടുന്നത് എനിക്ക് പ്ലാന്റിനെ കുറിച്ച് ചെയ്യാൻ തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ ചെടികളൊന്നും ഇല്ല, നടാനുള്ള സ്പേസ് ഇല്ല. അപ്പം കുറേയൊക്കെ വിഷമമുണ്ട്, കാരണം നമുക്കുള്ള എന്ത് വിഷമവും ഞാൻ ഇല്ലാണ്ടാക്കുന്ന ഈ ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ പുതിയൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ആമ്പല് തന്നു. അത് എങ്ങനെ നടണമെന്നോ ഒന്നും എനിക്കറിയില്ല. കൊണ്ടുവന്നൊരു പൊട്ടിയ ടബിൽ വെച്ചു, എനിക്കറിയുന്ന രീതിയിൽ നട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവർ വന്നു, ഒരു ബ്ലൂ കളർ, അത് പേരെന്ന് പറയുന്നില്ല. പിന്നീടാണ് അത് ബ്ലൂ വിസിൽ എന്നുള്ള ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം കൊള്ളാമെന്ന് വിചാരിച്ചു, എനിക്ക് വിചാരിച്ചൊരു താമര മേടിച്ചാലോ. അതും ഈ ആമ്പല് തന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ലോട്ടസ് വാങ്ങി. അന്ന് 600 രൂപ
1: ഒരു
0: ട്യൂബറിൻ്റെ വില. അപ്പം 600 രൂപയ്ക്ക് ട്യൂബർ, ഇത്രയുള്ള ട്യൂബർ വാങ്ങിയാൽ വീട്ടിലെ അവസ്ഥ അറിയാലോ. അപ്പം ആരും അറിഞ്ഞില്ല, ഞാനും മക്കളും മേടിച്ച് വെച്ചു. 3 മാസമായിട്ടും പോയിട്ടില്ല, ഭയങ്കര വിഷമം തോന്നി. അത് വെച്ചത് ഡിസംബറിലായിരുന്നു. പക്ഷെ ഡിസംബർ എന്ന് പറയുന്നത് പൂക്കാത്തൊരു ഡോർമെന്റ് അവസ്ഥയായിരുന്നു. ഡിസംബർ ജനുവരി അതൊന്നും അറിയില്ല നമുക്ക്, ഡോർമെന്റിൽ ടൈമിൽ വെച്ചാൽ പൂക്കില്ല. ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 6-7 കിഴങ്ങ് ട്യൂബർ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും നമുക്ക് സെയിം വെക്കണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ, പുതിയ വെറൈറ്റി അലർട്ട് ചെയ്യാറു. അങ്ങനെ അതിന് ട്യൂബറിന് നമ്മൾ സെയിൽ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ സെയിൽ ചെയ്യും ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ആ ഫ്രണ്ട്സിനെ സമീപിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ സെയിൽ ചെയ്യുക, നമുക്ക് ഗ്രൂപ്പുണ്ട്. അങ്ങനെ വാട്ടർ പ്ലാന്റ്സിന് പല ഗ്രൂപ്പുകളിലായിട്ട് സെയിൽസ് പോസ്റ്റ് ഇട്ടു. വിത്തിൻ 1 അവർ എല്ലാം സോൾഡ് ഔട്ടായി.
1: ഓക്കെ, 600 രൂപ ഒരു കിഴങ്ങ് വാങ്ങി.
0: ഒരു കിഴങ്ങ് വാങ്ങിച്ച് ഞാൻ 400 രൂപയിട്ടാണ് അന്ന് സെയിൽ ചെയ്തത്. അപ്പം ഈ പൈസ കൊണ്ട് വേറെ ഒന്നും ഉപയോഗിക്കണ്ട, നമുക്ക് അടുത്തൊരു പ്ലാന്റ് വാങ്ങിക്കാം. ആ ഒന്നിൽ നിന്ന് ഇപ്പോൾ 200 വെറൈറ്റീസ് ലോട്ടസ് ഞാൻ സ്വന്തമാക്കി. അതിൽ ഹാർഡി വെറൈറ്റീസ് ഉൾപ്പെടെ പൂക്കാത്തതായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ലോട്ടസും ഇല്ല. സഹസ്രനാള ലക്കാണ്. സഹസ്രനാളത്തിന്റെ 3 വെറൈറ്റി പൂത്ത കേരളത്തിൽ ഒരാൾ ഞാൻ മാത്രമാണ്.
1: തൗസൻഡ് പെറ്റൽസ്
0: അത് കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസിൽ എനിക്ക് പൂ തരുന്നുണ്ട്. ഇന്നും 2 ബഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്?
0: 200 വെറൈറ്റീസ്.
1: അതെ അതെ. അപ്പൊ ഇതിന്റെ എല്ലാം കളേഴ്സ് ഡിഫറെന്റ് ആണോ?
0: അല്ലെ, നമുക്ക് നോർമലി വരുന്ന വൈറ്റ്, ഗ്രീന്, പിങ്ക്, യെല്ലോ, ഡാർക്ക് റെഡ് അങ്ങനെ വരും. ഇതിനകത്ത് തന്നെ ഷെയ്ഡിൽ വ്യത്യാസം വരും, പെറ്റൽസിൽ വ്യത്യാസം വരും, അതിന്റെ സീഡ് പോട്ടിനകത്ത് വ്യത്യാസം വരും, ലീഫിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ വെറൈറ്റീസ്
1: അപ്പൊ 200 വെറൈറ്റീസ് പറഞ്ഞപ്പോ ഇതിന്റെയൊക്കെ പേരുണ്ടോ?
0: പേരുണ്ട്, എല്ലാം നെയിം ചെയ്ത്. കാരണം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് നമുക്ക് പേര് പറഞ്ഞ് മാത്രമേ കൊടുക്കാൻ പറ്റൂ.

0: അങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ. കാരണം വീണ്ടും നമ്മൾ അവരെ സമീപിക്കേണ്ടതാണ്. ഞാനൊരു പ്ലാന്റ് കൊടുത്ത് അവർക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെല്ലേഴ്സിന് പോലെയല്ല, വീണ്ടും ഞാൻ കൊടുക്കാൻ വില്ലിങ്ങാണ് ഇന്ന് അവർ കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ നമ്മള് മെയിൻ മോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾക്കും നല്ലപോലെ
0: ബ്ലൂം ചെയ്യണം. അപ്പം ചിലപ്പോൾ ഈ ഹാർഡ് വെറൈറ്റീസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ആ റെഡ് തന്നെ വേണം. ഞാൻ മാമിന് പൂ കാണാനാണ് എന്നുണ്ടെങ്കിൽ ഹാർഡ് ഒഴിവാക്കിയിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ. അങ്ങനെ ഒരുപാട് കസ്റ്റമർക്ക് എന്നെ കണ്ട് പ്ലാന്റ് വാങ്ങിയവരുന്ന കോഴിക്കോട് തൃശ്ശൂർ എന്നൊക്കെ വരുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഹാർഡി വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് പൂക്കാത്തതാണോ അതോ പർട്ടിക്കുലർ വർഷത്തിൽ ഒരു പ്രാവശ്യമേ പൂക്കത്തുള്ളോ?
0: നമുക്ക് തായലിന്റെ വെറൈറ്റി വീട്ടിനെ വെറൈറ്റിയാ വരുന്നത്. നമ്മളെ ക്ലൈമറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എല്ലാ മണ്ണിലും ഇത് പിടിക്കണം എന്നില്ല. ഇപ്പൊ എനിക്ക് പൂത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ തന്നാൽ ഇത് നിങ്ങൾക്ക് പൂ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിനി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല.

0: മറ്റൊരാൾക്ക് തന്നാൽ ഇത് നിങ്ങൾക്ക് പൂ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിനി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. കൊടുക്കുന്നവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുക.
1: അപ്പൊ എപ്പോഴെങ്കിലും ഇത് ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഹാർഡി വെറൈറ്റീസ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ബ്രീഡ് ചെയ്ത് ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട്
0: അങ്ങനെ ബ്രീഡ് ചെയ്ത് ഞാൻ ഒരു വെറൈറ്റി എടുത്തു. നല്ല ഡാർക്ക് കളറാണ്, പേരിതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് അതും ഹാർഡി ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ പൂക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഹാർഡിയിൽ നോർമലി നമുക്ക് ഹാർഡി വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ പൂ തന്ന സ്ഥലത്ത് എനിക്ക് 7 പൂക്കൾ തന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നെക്സ്റ്റ് ഇയറിന് വേണ്ടി കാത്തിരിക്കുക. 2 വർഷം ഇപ്പം 3rd year വീണ്ടും വെയിറ്റ്
1: ചെയ്യുക.
0: നമ്മൾ ഇന്ന് വിരിഞ്ഞൊരു പൂമ്പൊടിയും ഇന്നലെ വിരിഞ്ഞ പൂവിന്റെ പൂമ്പൊടിയും കൂടെ എടുത്തിട്ട് സീഡ് പോയിട്ടുള്ള മദർ പ്ലാന്റിനകത്ത് വെക്കുക. അതിനെ നിരീക്ഷിക്കുക. അതിനകത്ത് വരുന്ന സീഡിനെ എടുത്ത് നമ്മൾ ഉരച്ച് വെള്ളത്തിലിട്ട് അതിനെ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊടുത്ത് വേര് വന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടും. പ്ലാന്റ് നട്ടിട്ട് ഇപ്പം നോർമൽ ട്രോപ്പിക്കൽ വെറൈറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ബഡ് വന്നിട്ട് അത് വിരിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുമല്ലോ, അത് രണ്ടിൻ്റെയും കളറല്ല. അപ്പം റെഡും വൈറ്റുമാണ് എടുത്തത്. റെഡും അല്ല വൈറ്റും അല്ല, വേറെ കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റിയാന്ന് പറയാം. പക്ഷെ അന്നേരം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. വീണ്ടും 3 വർഷം
1: അല്ലെങ്കിൽ
0: വീണ്ടും 3 മാസം വെയിറ്റ് ചെയ്യും, വീണ്ടും റിപ്പോർട്ട് ചെയ്യും. സെയിം പൂവാണെങ്കിൽ ഓക്കെ, വീണ്ടും അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ പ്രോസസ് കണ്ടിന്യൂസ്. അപ്പോഴും സെയിം പ്ലാന്റ് ആണെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയി
1: ഉറപ്പിക്കും. പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ പേരും സ്വന്തമാണോ കൊടുക്കുന്നത്?
0: അപ്പോഴും നമ്മൾ പിന്നെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് പേര്, നമ്മളെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് പേരിടാമല്ലോ. അങ്ങനെയാണ് ഓരോ അമേരിക്കൻ പേരുകൾ. നമുക്ക് പുറത്തുനിന്ന് വന്നാലും എല്ലാം അങ്ങനെയാ
1: വരാം. എത്ര വെറൈറ്റീസ്?
0: ഞാനൊരു 3 വെറൈറ്റി ആണ് ആദ്യം. പക്ഷേ നമുക്ക് അടുത്തുള്ള കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. കാരണം എല്ലാ മണ്ണിലും ഒരുപോലെ തിരിയുമോ എന്ന് അറിയാൻ ശേഷി എനിക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലത് ഭദ്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്കും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മാത്രം പേര് ഞാൻ മെൻഷൻ ചെയ്ത് പുറത്ത് പബ്ലിഷ്
1: ചെയ്യുന്നുള്ളത്.
0: പിന്നെ സീഡ് ഇട്ടിട്ട് കിളിർത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ തന്നെ നമ്മൾ പോളിനേഷൻ ചെയ്യാതെ സീഡിട്ട് കിളിർത്ത് പല വെറൈറ്റീസും വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീഡ് കിളിർത്തി എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് ഇന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട് പൂക്കൾ.
1: അപ്പൊ ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എപ്പോഴും പൂക്കുന്നത് നമ്മുടെ വർഷം മൊത്തം അത് പൂക്കൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അതിന്റെയും ഇഷ്ടമാതിരി വെറൈറ്റീസ് താങ്കളുടെ കയ്യിലുണ്ടല്ലേ?
0: ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ നമുക്ക് സീഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്യൂബർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് അതിന്റെ ട്യൂബർ വരും.
0: നമുക്ക് സെമി ട്രോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനകത്തൊരു 6-7 ട്യൂബർ നമുക്ക് കിട്ടും. പക്ഷെ ട്രോപ്പിക്കൽ ആകുമ്പോൾ നമ്മൾ 6 മന്ത് കഴിയുമ്പോഴത്തേക്ക് ഇറക്കാൻ ചെറിയ റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ട്രോപ്പിക്കൽ വെറൈറ്റീസിന് കട്ട് ട്യൂബർ കിട്ടാൻ പാടാണ്. കിട്ടില്ല എന്നല്ല, എപ്പോഴും ബ്ലൂമിംഗ് അല്ലേ. അപ്പൊ അത് ട്യൂബർ ഫോം ആവുന്ന ടൈം കിട്ടുന്നില്ല. അപ്പൊ ചിലപ്പോ ഒരു 1 ഇയർ എടുക്കും നമ്മള് റിപ്പോർട്ട് ചെയ്യാൻ.
1: അപ്പൊ അതിനുവേണ്ടി അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കിട്ടുന്നത്?
0: 1 ഇയർ വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം തന്നെ പുതിയൊരു പ്ലാന്റ് റണ്ണർ കട്ട് ചെയ്ത് പുതിയതായിട്ട് ബ്ലൂം ചെയ്തിട്ട് ഇതിനെ കുറച്ചെടുത്ത് അണലത്തേക്ക് വെക്കണം. ഇതെല്ലാവരും പറയുമെന്നറിയില്ല, ട്യൂബർ ഫോം ആവാം. എന്നിട്ട് ബ്ലൂമിംഗ് ബഡ് വരുമ്പോഴേ അത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇത് ബ്ലൂമിംഗ് വരുന്നില്ലല്ലോ. അപ്പോഴും കുറച്ച് ട്യൂബർ ഫോം ആക്കി
1: എടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി പരിശീലനം വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം എക്സ്പെരിമെന്റ് കൊണ്ടാണോ?
0: സ്വന്തം എക്സ്പെരിമെന്റ്. ഞാനും മക്കളെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരാണ് ഫുൾ സപ്പോർട്ട്. കൊറോണ ടൈമിൽ ടിവിയോ മൊബൈലിനോ ഒന്നും അഡിക്റ്റ് ആവാതെ ആ ടൈം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്ലാന്റ്സ്, ഒരു 10-15 പ്ലാന്റ്സ് ആയ സമയത്ത് ആണ് കൊറോണ വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വരെ ഇന്നും എന്റെ മോനൊരു 19 കൊറിയർ പാക്ക് ചെയ്തിട്ടാണ് കോളേജിലേക്ക് പോയത്. ഫുൾ
1: സപ്പോർട്ടായിരുന്നു.
0: ഇല്ല, പുറത്തുനിന്നാണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ നഴ്സറികളിൽ സ്ഥിരമായിട്ട് നഴ്സറികളിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് എല്ലാ മന്തിലും 19 പ്ലാന്റ്സ് തന്നെ പോട്ടോടുകൂടി സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറിന് വരെ വന്ന് പോട്ടോടുകൂടി വാങ്ങിക്കുന്ന പിന്നെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അവര് പറഞ്ഞു കൊടുത്ത് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിലൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വരും എന്ന് നമുക്കറിയാം. കാരണം ജെനുവിൻ ആയിട്ട് ഞാൻ ഇന്നൊരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുള്ളൂ ഈ ടൈം വരെ.
1: അപ്പൊ ഒരു പാഷനായിട്ട് നമ്മൾ തുടങ്ങി, ഇന്നൊരു ചെറിയ സംരംഭമാണ്.
0: നല്ലൊരു സംരംഭമാണ് സാർ. കാരണം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ പ്ലാന്റ് രാവിലെ ഇറങ്ങി ഡോറ്, എന്റെ വീടിന് എനിക്കൊരു 10 സെന്റും വീടുമാണ് ഉള്ളത്. ഒരു 5 സെന്റോളം വീട് നിൽക്കുക. ബാക്കി ഫ്രണ്ടിൽ ഡോർ ഇറങ്ങിയാലും ബാക്കിലെ ഡോറ് തുറന്നാലും സൈഡിൽ ഫുള്ള് ജനൽ തുറന്നാലും എല്ലാം വാട്ടർ പ്ലാന്റ്സാണ്. നമുക്കറിയാം ഈ ചെടിയിൽ പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞ പൂവാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് 4-5 വട്ടം ഈ പൂക്കളെ പോയി കണ്ടില്ലെങ്കിൽ സമാധാനം വരില്ല. എവിടെയെങ്കിലും യാത്ര പോയാലും പൂ ഒടിഞ്ഞു പോയിട്ടുണ്ടാവോ, കാട്ടത്ത് പോയോ, അങ്ങനെയൊക്കെ ടെൻഷൻ.
1: അപ്പൊ ഇതിന്റെ മെയിന്റനൻസ് കുറവായിരിക്കും അല്ലേ?
0: മെയിന്റനൻസ്
1: വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല.
0: വെള്ളം
1: ഫില്ല് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ ഓക്കെ,
0: ഫില്ല് ചെയ്യണം. ഒരു കാരണം ഞങ്ങൾ വീടിന് ചുറ്റുമുണ്ട്. ഇപ്പൊ മഴ കണ്ട പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 4-5 ടാങ്ക് വെള്ളം ഫുള്ളതിന് വേണം. എന്റെ രാവിലെ 8:30 മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയാൽ ഒരു 11:30 വരെ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ ടൈം. ഒരു സെക്ഷൻ ഒഴിച്ചു കഴിയുമ്പോഴേ അടുത്ത സെക്ഷൻ തീരും. അപ്പൊ അത്രയും മെയിന്റനൻസ് നല്ലതാണ്.
1: വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ചെയ്യുന്നത്?
0: ഇതിന് മെയിൻ ആയിട്ട് ഞാൻ വളം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല.

0: വെയിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും പൂ പിടിക്കും. പിന്നെ നമുക്ക് വെയിലില്ല, തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാപ്പ് എന്ന് പറയുന്ന വളം കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് നല്ല വെയിലാണ്, അന്തരീക്ഷം കാലാവസ്ഥയെല്ലാം എനിക്ക് യോജിച്ചതാണ്. 15 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ ഡാപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-9 തരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിന്റെ സെന്റർ പോർഷനിൽ, പോട്ടിന്റെ സെന്റർ പോർഷനിൽ വെച്ച് കൊടുക്കാം. അടുത്ത 15 ദിവസം NPK വെച്ച്
1: കൊടുക്കാം.
0: വേണമെങ്കിൽ ചെയ്യാം, അല്ല മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട്. കാരണം എന്നെ പോലുള്ള എനിക്ക് കിട്ടുന്ന കാലാവസ്ഥ എല്ലാവർക്കും കിട്ടണം എന്നില്ല. തണുപ്പ് സ്ഥലമുള്ളവർക്ക് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഇതില് രോഗങ്ങളോ കീടങ്ങളോ അങ്ങനെയൊക്കെ വരാറുണ്ടോ?
0: ഫംഗസ് ഉണ്ടാവും, കിടങ്ങളെല്ലാം ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ കൊതുകുവരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതിനകത്ത് ചെമ്പെന്ന്
1: പറഞ്ഞാൽ
0: എനിക്ക് അത്യാവശ്യം തവളയും കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഒന്നിനും നശിപ്പിക്കാറില്ല. അപ്പോഴത്തേക്ക് കൂത്താടിയെല്ലാം കഴിച്ചു പോവും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ജെമ്പെന്ന് പറയുന്ന ഒരു മരുന്ന് യൂസ് ചെയ്യാം. അത് 2 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ഓരോ അടപ്പ് കൊടുത്താൽ
1: അത്
0: മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇത്രയും വാട്ടർ പ്ലാന്റ്സ് അതിൽ വെള്ളത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിസരക്കാര് നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവർക്ക് ആർക്കും ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.
1: ഇത് ലോട്ടസിനെ വെച്ച് നമ്മുടെ വാട്ടർ ലിലീസ് ഉണ്ടല്ലോ,
0: സെയിം പ്രോസസ്സിംഗ് ആണ്. പക്ഷേ ഇത്രയും വളം വേണ്ട, ഇത്രയും മണ്ണ് വേണ്ട, പോട്ടും പോട്ട് ചെയ്യാം. പക്ഷേ മെയിന്റനൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വാട്ടർ പ്ലാന്റ്സ് ആണ്.
1: പിന്നെ വാട്ടർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണോ?
0: അങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം എനിക്ക് വെള്ളമില്ലാത്ത ടൈമൊക്കെ ഉണ്ടാവും, അപ്പൊ ഇത് കുറച്ച് ഹാഫ് ടബായാലും പ്രശ്നമില്ല. ഫുൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്ലാന് കുറച്ചുകൂടെ ഹെൽത്തി ഉണ്ടാവും.
1: ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് നോക്കണോ? ചിലപ്പോൾ ഏത് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല.
0: ഇല്ല, നമുക്ക് ക്ലോറിനുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മള്
1: അവോയ്ഡ് ചെയ്തല്ലേ,
0: അല്ലെങ്കിൽ തലേന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മള് വെള്ളം തെളിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ധാരാളം.
1: താങ്കളുടെ ഇത്രയും വാട്ടർ പ്ലാന്റ്സ് കണ്ടിട്ട് ആൾക്കാർ ഇത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വരാം?
0: ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട്. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ്സ് തുടങ്ങിയ ആൾക്കാരുണ്ട്, ചെടി നടത്തുന്ന കടയായിട്ട് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫുൾ സപ്പോർട്ട്. ഏത് സമയത്തും എപ്പോഴും സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ വില്ലിങ് ആണ്. ചെയ്ത് കൊടുക്കുന്ന കുറെ വീടുകളുണ്ട്, അവര് നമ്മളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പോയി മെയിൻറ്റെയിൻ ചെയ്യണം, ഞങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്.
1: നല്ലൊരു സംരംഭമായിട്ട്.
0: കാരണം നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനുമില്ല സാർ. വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് പോയി ആ പൂക്കളുടെ അടുത്ത് പോയി കുറച്ചേരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷമം എങ്ങോട്ട് പോയെന്നുള്ള അറിയില്ല.
1: പിന്നെ ഹാർഡി വെറൈറ്റീസ് ഒക്കെ പറയുമ്പോൾ ഇത് വെളിയിൽ വരുത്തും, അതൊക്കെ നല്ല വിലയായിരിക്കും.
0: അത്യാവശ്യം പുതിയ വെറൈറ്റീസ് നമ്മൾ പുറത്തുനിന്ന് വരുന്നത്, തായ്ലൻഡ്, വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ആമ്പലൊക്കെ ആണെങ്കിൽ 1 ലക്ഷം വരെ റേറ്റ് ഉണ്ട്. പിന്നെ ആമ്പലിന്റെയൊക്കെ കിഴങ്ങെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു പാക്കിന്റെ അത്ര ഉണ്ടാവും. പക്ഷേ ലോട്ടസ് അങ്ങനെയല്ല, കുറച്ച് ട്യൂബർ വലിയ ട്യൂബർ ആയിരിക്കും. പക്ഷെ അവരായിരിക്കും ഒരിക്കലും നശിച്ചു പോയാൽ നമുക്ക് തരാൻ വില്ലിങ് ആയിരിക്കും. ഇപ്പൊ 10,000 രൂപ എടുത്ത് ട്യൂബർ വാങ്ങിച്ച് അത് എയറിൽ ഇവിടെ വന്ന് നശിച്ചു പോയാൽ 10,000 രൂപ പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കാൻ വില്ലിങ് ആണ്. ഇപ്പം അവർ പറയുന്ന ടൈമിൽ ചിലപ്പം നശിച്ചു പോയെന്ന് പറയുമ്പോഴത്തേ എന്റെ ചിലപ്പോൾ ട്യൂബർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ അപ്പോൾ ഞാൻ കൊടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വമാണ്.
1: ഈ ട്യൂബർ പ്രൊഡക്ഷൻ വർഷം മൊത്തം
0: ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ടാവും. എന്നാൽ ഈ ഒരു പ്ലാന്റാണ് അടുത്ത നാളെ വരുന്ന വേറൊരു പ്ലാന്റിനെ കുറിച്ചായിരിക്കും.
1: ഇത്രയും വാട്ടർ പ്ലാന്റ്സ് താങ്കളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു വാട്ടർ പ്ലാന്റ്സ് വീട്ടിൽ ആർക്കെങ്കിലും നടണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്റെ രീതി പറഞ്ഞതാണ്. പൊതുവെ ചെയ്യുന്ന ഒരു തെറ്റ് എന്തുമായിരിക്കും, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ?
0: ഇപ്പൊ ഈ അടുത്ത ടൈമില് എനിക്ക് വന്നൊരു കസ്റ്റമറാണ്, ട്യൂബർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മലപ്പുറത്തേക്കാണ് ട്യൂബർ 3 എണ്ണം അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു നടുന്ന വീഡിയോസ് മുന്നേ ഉണ്ടായിരുന്നു, വീഡിയോസ് സഹിതം ഇട്ട് കൊടുത്ത് എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി നട്ടു. നട്ടത് നമ്മൾ റോസാക്കാകുമ്പോൾ കുത്തി വെക്കത്തില്ലേ, സെയിം പ്രോസസ്സ്, അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കൊണ്ട് തണലത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ സാധാ ചെടി പോലെ മണ്ണും വളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആൾക്കാരുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് കിട്ടുന്നത് ഞാൻ ചോദിക്കുന്ന അയച്ച പ്ലാന്റ് കിട്ടിയോ, സേഫ് ആണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, പിക്കെടുത്ത് അയക്കുക എന്ന് പറയും. അങ്ങനെ അയക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ സ്ഥിരം കസ്റ്റമറാണെ അയക്കില്ല സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരും ചെയ്യാറും. കൃത്യമായിട്ട് ചെയ്യും. കാരണം ഞാൻ കൊടുക്കുന്ന സാധനം അവിടെ പൂ പിടിച്ച് കണ്ടിട്ട് അവരുടെ ഒരു സന്തോഷം കാണാന്നുള്ളതാണ് എന്റെ മെയിൻ സന്തോഷം.
1: എനിവേ സിംല മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിച്ച്, ഞാൻ പറഞ്ഞ മാതിരി ഒരു പാഷനായിട്ട് തുടങ്ങി, പക്ഷെ ഇപ്പോൾ ഒരു സംരംഭം തന്നെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും.
0: ഓക്കെ, താങ്ക് യു.
2: താമരയും ആമ്പലും സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിംല സജീറിന്റെ ഫോൺ നമ്പർ പറയാം. 9645862557.

നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമ

0: മണ്ണിത പോഷക കീട നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. വരാനിരിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി വീടുകളിൽ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പും പുതിയ പദ്ധതിയുമായി രംഗത്ത്. വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്ത്, ഈസ്റ്റ് കല്ലട, പേരയം, കുണ്ടറ, പനയം, പെരിനാട്, തൃക്കരുവ, തൃക്കടവൂർ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കുണ്ടറ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണിയ എൻ ടി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9383470373 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റെം മത്സ്യ സേവന കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി കൊച്ചി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആന്റ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാട് വെച്ച് സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയമായ ഞണ്ട് കൃഷിയിൽ അറിവും പ്രായോഗിക പരിചയവും ഒരുമിച്ച് നേടുവാനുള്ള പരിശീലനം ജൂലൈ 25 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്നു. വാട്സ്ആപ്പ് ബുക്കിംഗിനായി 9544553253 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലനത്തിന്റെ ഭാഗമായി ബക്കറ്റ് രീതിയിലുള്ള ഞണ്ട് കൃഷി, RAS പരിചയപ്പെടുത്തൽ, തത്സമയ ഫാം സന്ദർശനവും പ്രായോഗിക പരിശീലനവും, ഞണ്ട് കുഞ്ഞ്, തീറ്റ, ബൈബാക്ക് സൌകര്യത്തിലുള്ള മാർഗനിർദ്ദേശം, വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായി ഞണ്ട് കൃഷി ആരംഭിക്കുവാനുള്ള ബിസിനസ് മാർഗനിർദ്ദേശം, പരിശീലനത്തിനുശേഷം 6 മാസത്തെ സാങ്കേതിക പിന്തുണ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ അരുവിക്കര, ആനാട്, വെമ്പായം, പനവൂർ, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് നെടുമങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അധിബ PB അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383

3 4 7 0 1 4 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മാ പദ്ധതിയുടെ ഭാഗമായി വെളിയം കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയമായ തെങ്ങുകൃഷി, സമഗ്ര പോഷണ പരിപാലനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് കൊല്ലം ജില്ലാതല സെമിനാർ നാളെ രാവിലെ 10 മണിക്ക് ഓടനാവട്ടം സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 7907 71 2 3 2 7 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,500, തെങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്ങര 20,000, കായംകുളം 21,000, പുളിങ്ങുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 18,000, പുത്തൂർ 14,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,700, പുത്തൂർ 26,000, കോട്ടയം 25,000, പാല 23,500. പൈനാപ്പിൾ ക്വിന്റലിന് തിരുവനന്തപുരം 4,000, പുനലൂർ 3,500, കോട്ടയം 3,300. മഞ്ഞൾ കൊച്ചി ക്വിന്റലിന് 16,500. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: यहां जो लोकल कारीगर है, विश्वकर्मा साथी है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സി ബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സി ബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധനയാനങ്ങൾ

0: രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്കുകിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗൈഡിൽ അധ്യാപകനായ ജിതിൻ ജയസ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നമുക്ക് കേൾക്കാം. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ഈ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെ മനസ്സിലാക്കണം?
2: ഭൂമിയുടെ ഘടന വളരെ എളുപ്പമുള്ള മേഖലകളാണ് ഇതിനകത്ത്. പലപ്പോഴും നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന മാർക്കൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികൾ എന്ന ടോപ്പിക് പോലെ തന്നെ ഈ ഭൂമിയുടെ ഘടനയും സ്കൂൾ ക്ലാസ്സുകളിൽ 8-ൽ 9-ലൊക്കെ പഠിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക്കാണ് ഇത്. എക്സാമ്പിൾ, 3 പാളിയാണ് മെയിനായിട്ടുള്ളത്, ചിലതിൽ 4 പാളിയെന്നും കാണുന്നുണ്ട്. നമ്മുടെ 3 പാളി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അതായത് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. മലയാളം മീഡിയത്തിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ മലയാളം വാക്കായിട്ട് കാണുമ്പോഴും ഭൂവൽക്കം ആ ഇംഗ്ലീഷ് വാക്കിന് അതേപോലെ തന്നെ എടുത്തിട്ട് മാൻഡിൽ എന്ന് തന്നെയാണ് അവിടെയും പരാമർശിക്കുന്നത്. അപ്പോൾ അവിടെയും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അപ്പോൾ മാൻഡിൽ എന്ന വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിലും ബഹിരാവരണം എന്നും അതിനെ കാണുന്നുണ്ട്, ബഹിരാവരണം. അപ്പോൾ മാൻഡിൽ പകരം വയ്ക്കാവുന്ന ഒരു വാക്കാണ് ബഹിരാവരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂവൽക്കം ഏറ്റവും മുകളിലുള്ള പാളിയാണ്.

0: മധ്യഭാഗത്തായിട്ട് മാൻഡൽ വരുന്നുണ്ട്, കേന്ദ്രത്തിലാണ് കാമ്പ് വരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചിലയിടത്ത് മൂന്ന് ബാളികളായി കാണപ്പെടുന്നു പറയും, ചിലപ്പോൾ നാലെന്ന് പറയും. ഈ നാല് എന്ന് പറയുന്ന ഭാഗത്ത് വ്യത്യാസം ഇതാണ്, കാമ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അകക്കാമ്പ് പുറക്കാമ്പ്. അങ്ങനെയാണ് ഈ നാലായിട്ട് പലപ്പോഴും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് അപ്പോൾ നാലെണ്ണം ആയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് മൂന്നെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കാമ്പിനെ കുറച്ചുകൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും അകക്കാമ്പ് പുറക്കാമ്പും കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ നാല് പാളി, അല്ലെങ്കിൽ മൂന്ന് പാളി. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് പാളിക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഭൂവൽക്കത്തെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാൻഡലിനെയും വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട് ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. അതുപോലെ കാമ്പിനെയും രണ്ടായി തിരിക്കുന്നുണ്ട് അകക്കാമ്പ്, പുറക്കാമ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പിനെ എല്ലാം വീണ്ടും ക്ലാസിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് അകത്തോട്ട് തരംതിരിവുകൾ വീണ്ടും ഉണ്ട്.
1: സർ, ആദ്യം നമുക്ക് കൃഷ്ണനെ കുറിച്ച് സംസാരിക്കാം.
0: ഭൂവൽക്കം, അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്താണ് നാമുള്ളത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ലേഴ്സ് നോക്കുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഘടനയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളത് ഏറ്റവും മുകളിലാണ്, ക്രസ്റ്റിലാണുള്ളത്, ഭൂവൽക്കത്തിലാണുള്ളത്. അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലും, എന്നാൽ ഭൂമിയുടെ ഘടനയിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഉള്ളത് ഏറ്റവും മുകളിലായിട്ടുള്ളത് ക്രസ്റ്റിന്റെ ഭാഗത്താണ്, അതായത് ഭൂവൽക്കത്തിന്റെ ഭാഗത്ത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കിണർ കുഴിക്കുന്നതും കുഴൽ കിണർ കുഴിക്കുന്നതുമായിട്ടുള്ള ഈ കട്ടിയുള്ള കല്ലും മണ്ണും എല്ലാം ഉണ്ടായിരിക്കുന്ന ഭാഗമെന്ന് മനസ്സിൽ കണ്ടാൽ മതിയാകും. ഇതുപോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ് ഭൂവൽക്കം. നാം എല്ലാവരും വസിക്കുന്നത് ഭൂവൽക്കത്തിലാണ്. ഈ ഭൂവൽക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ്, ശരാശരി ഒരു 40 കിലോമീറ്ററേക്ക് കനമുള്ളൂ. ഓരോ ഭാഗത്ത് വ്യത്യാസമുണ്ടെങ്കിലും ശരാശരി ഒരു 40 കിലോമീറ്റർ കനമുള്ള ഏറ്റവും നേർത്ത പുറന്തോട്, നേർത്ത പാളിയാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഈ ഭൂവൽക്കത്തിന്റേതായിട്ടുള്ള കനം പലപ്പോഴും ചോദിക്കാറുണ്ട്, ശരാശരി 40 ആണ്. പക്ഷേ നമ്മുടെ ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിന്റെ വ്യത്യാസം ഇതാണ്, നമ്മൾ സാധാരണ ഭൂമിയുടെ ഉപരിതലം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വൻകരയും ഉണ്ട്, സമുദ്രവും ഉണ്ട്. ഈ വൻകര എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ കരഭാഗം, എന്നാൽ സമുദ്രത്തിന്റെ അടിയിലും ഒരു കരഭാഗമുണ്ട്. സമുദ്രത്തിലെ വെള്ളമെല്ലാം വറ്റുകയാണെങ്കിൽ സമുദ്രത്തിന്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു കരഭാഗമുണ്ട്. ഉദാഹരണത്തിന് കപ്പലൊക്കെ ചെന്ന് അടിയിലായിട്ട് അടിത്തട്ടിൽ കിടക്കുന്ന ചിത്രമൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന അതേ സെയിം സംഭവം തന്നെയാണ്. കടലിന്റെ അടിയിലും ഒരു കരഭാഗമുണ്ട്, ആ കരഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. ഉപരിതലത്തിൽ കാണപ്പെടുന്ന വൻകരയുള്ള നമ്മുടേതായിട്ടുള്ള ഈ വസിക്കുന്ന ഈ പ്രദേശമാണ് വൻകര ഭൂവൽക്കം. കടലിനടിയിൽ കാണുന്ന ഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. അത്തരത്തിൽ ഭൂവൽക്കത്തെ രണ്ടായി തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം, ശരാശരി 40 കിലോമീറ്റർ. ഈ വൻകര ഭൂവൽക്കമാണെങ്കിൽ 60 കിലോമീറ്റർ ആണുള്ളത്. 60 കിലോമീറ്റർ
1: ആണ്
0: വൻകര ഭൂവൽക്കം ഹൈറ്റ് ശരാശരി. അതിൽ പർവ്വതങ്ങളെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 70 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കം 20 ആണ്. എന്നാൽ സമുദ്രത്തിനകത്ത് ഗർദ്ദങ്ങളുണ്ട്, ഗർദ്ദങ്ങളെയും കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ
1: ട്രഞ്ചസ്
0: അതിനെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ തരംതിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ ഒരുപാട് അളവുകൾ വരും. ഈ എല്ലാത്തിന്റെയും ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പി എസ് സിക്ക് ആവശ്യമുള്ളത് 40 ആണ്, ശരാശരി 40 ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത് ഭൂമിയുടെ ഏറ്റവും നേർത്ത കനം കുറഞ്ഞ പുറന്തോടാണ് ഭൂവൽക്കം. ഈ ഭൂവൽക്കം 40 കിലോമീറ്റർ ആണ് ശരാശരി കനമായിട്ടുള്ളത്. ഭൂവൽക്കത്തിന് രണ്ടായി തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. നാമല്ല ഉള്ളത് വൻകര ഭൂവൽക്കം, കടലിന്റെ അടുത്തിട്ടുള്ളത് സമുദ്ര ഭൂവൽക്കം. അതുപോലെ തന്നെ ഈ ഭാഗമാണെങ്കിൽ നമ്മുടെ ഈ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക,
1: സോളിഡാണ്,
0: സോളിഡായിട്ടാണുള്ളത്. നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ, കാരണം കുഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന എല്ലാം കല്ലും മണ്ണൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സോളിഡാണ്. അപ്പോൾ ഇവിടെ ഈ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തിനെയും അതിന്റെ ധാതുക്കൾ അല്ലെങ്കിൽ മൂലകങ്ങളുടെ അടിസ്ഥാനത്തിൽ സിയാൽ, സിമ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
1: സിയാൽ എനിക്ക് തോന്നുന്നു കരയാണ്,
0: സിയാൽ എന്ന് പറയുമ്പോൾ കരയാണ്, കാരണം സിലിക്കൺ അലുമിനിയം.
1: അലുമിനിയം,
0: അപ്പോൾ സിലിക്കൺ അലുമിനിയ ധാതുക്കളുടേതായിട്ടുള്ളതോട് സംയോജനമാണ് ഇവിടെ വരുന്നത്, സംയുക്തങ്ങളാണ് ഇവിടെ. അപ്പോൾ അത് സിലിക്കണും അലുമിനിയത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ സിമ വരുമ്പോഴത്തേക്കും സിലിക്കണും മാഗ്നീഷ്യമാണ്. അപ്പോൾ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് സിയാലും, സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ സിമയുമാണ്. വൻകര ഭൂവൽക്കം സിയാലും, സമുദ്ര ഭൂവൽക്കം സിമയുമാണ്. ഈ സിയാൽ എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയമാണ്. അത് നമ്മൾ കോമ്പൗണ്ട് എലമെന്റ് ആണെങ്കിൽ ചിലപ്പോൾ സിലിക്ക, അലുമിന എന്നൊക്കെ ആയിരിക്കും കാണുക, പക്ഷെ സിലിക്കൺ അലുമിനിയം. എന്നാൽ സിലിക്കണും മഗ്നീഷ്യമാണ് നമ്മുടെ സിമയിൽ കാണുന്നത്,
1: സമുദ്രം,
0: ആ സമുദ്രഭാഗം. അപ്പോൾ വൻകര ഭൂവൽക്കം ഇത്രയേ ഉള്ളൂ, കനം കുറഞ്ഞ പുറന്തോട് ഏറ്റവും മുകളിലായിട്ടാണ് ഉള്ളത്. ഈ ഭാഗമാണെങ്കിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സിയാല് വൻകര ഭാഗം, സിമ സമുദ്രഭാഗം. ശരാശരി 40 കിലോമീറ്റർ, കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്.
1: അടുത്ത പാളിയായ മാൻഡലിനെ കുറിച്ച്,
0: മാൻഡല്, മാൻഡലും ഇതുപോലെ തന്നെയാണ്. ഇതിനെയും രണ്ടായി തിരിക്കുന്നുണ്ട് ഉപരി മാൻഡൽ, അധോ മാൻഡൽ.
1: സാധാരണ മാൻഡലും ലോവർ മാൻഡൽ,
0: ആ അപ്പർ മാൻഡൽ, ലോവർ മാൻഡൽ.
1: ലിത്തോസ്ഫിയറും ഈസ്റ്റിനോസ്ഫിയറും ഒക്കെ എന്താണ്?
0: ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന്റെ മലയാളം വാക്ക് ഇങ്ങനെയാണ്, ശിലാമണ്ഡലം. ശിലകളാൽ നിർമ്മിക്കപ്പെട്ടുള്ള ഖരാവസ്ഥയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഇപ്പോൾ പറഞ്ഞ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, സോളിഡാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഭാഗമാണ് മാൻഡിൽ. ഈ മാൻഡലിന്റെ രണ്ട് ഭാഗമുണ്ടായിരുന്നു, അപ്പർ മാൻഡൽ, ലോവർ മാൻഡലും, ഉപരി മാൻഡലും അധോ മാൻഡലും. ഈ ഉപരി മാൻഡൽ എന്ന് പറയുന്ന മുകളിലത്തെ ഭാഗവും സോളിഡാണ്, ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ഭൂവൽക്കവും തൊട്ട് താഴെയുള്ള

0: മാൻഡലിന്റെ മുകളിലത്തെ ഭാഗമായ അപ്പർ മാൻഡലും ചേരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിച്ച പോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ്. ഖരാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം ഖരാവസ്ഥയാണ്. തൊട്ട് താഴെയുള്ള മാൻഡലിന്റെ ഉപരിഭാഗം ഉപരി മാൻഡലും ഖരാവസ്ഥയാണ്. ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. അതിന് താഴോട്ടുള്ളതെല്ലാം ഉരുകിയ അവസ്ഥയിലാണ്, അർദ്ധദ്രവാവസ്ഥയിലൊക്കെ ഉള്ള ഭാഗമാണ്, നമ്മുടെ മാഗ്മ തിളച്ചു മറിഞ്ഞു നടക്കുന്ന ഭാഗം വോൾക്കാനോ. പിന്നെ അഗ്നിപർവ്വതത്തിലൂടെ ഇനി ഈ കാണുന്ന അസ്തോനോസ്ഫിയറിന്റെ ഭാഗത്ത് നിന്നുമാണ് മാഗ്മ മുകളിലേക്ക് വന്നിട്ട് ലാവ തണുത്തുറഞ്ഞ് പുറത്തോട്ട് വരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശിലകൾക്ക് താഴെയായിട്ട് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പൊ ഏറ്റവും മുകളിലായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള എല്ലാത്തിനും ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയറും, അതിന് താഴെയുള്ള അർദ്ധദ്രവാവസ്ഥയുള്ള ഭാഗം അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാം അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന മുകളിലത്തെ ഭാഗമാണെങ്കിൽ മുഴുവൻ സോളിഡ് ആണ്. എന്നാൽ ഈ താഴെയുള്ള ഭാഗത്ത് അസ്തനോസ്ഫിയർ എന്നാണ് ഇനി അടുത്ത് അഗ്നിപർവ്വതത്തിലൂടെ എല്ലാം പുറത്തേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ മെഴുകുതിരി, നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ മെഴുകുതിരിയുടെ അറ്റത്ത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ മെഴുകു ഉരുകി വന്നിരിക്കുമ്പോൾ നമ്മൾ ചെറുതായി തൊട്ടു നോക്കും. ഈ തൊട്ടു നോക്കുമ്പോഴത്തേക്കും അതിന്റെ മുകളിലെല്ലാം ഖരാവസ്ഥയിലായിരിക്കും, അല്പം അത് തണുത്തുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഒരു കൗതുകത്തിന് നമ്മൾ പതിയെ ഒന്ന് കുത്തിപ്പൊട്ടിക്കും, വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ലിക്വിഡ് ആയിരിക്കും. മുകളിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അകത്താണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. ഇതേ അവസ്ഥയിലാണ് മാൻഡിലും ഉള്ളത്. മാൻഡിലിന്റെയും മുകളിലത്തെ ഭാഗമെല്ലാം ഖരാവസ്ഥയും അകത്തുള്ളതെല്ലാം ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ആ ഖരാവസ്ഥയിലുള്ള മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഉപരി മാൻഡിൽ എന്നറിയപ്പെടുന്നത്, അപ്പർ മാൻഡിൽ. അതിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഈ അർദ്ധദ്രവാവസ്ഥയുള്ള ഭാഗത്തെയാണ് അധോ മാൻഡിൽ എന്നറിയപ്പെടുന്നത്. നേരത്തെ എങ്ങനെയാണോ ഭൂവൽക്കത്തിനെ നമ്മൾ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്ന് തിരിച്ചത്, അതുപോലെ മാൻഡിലിനെ രണ്ടായി തിരിച്ചു, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. ഉപരി മാൻഡിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അധോ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലായിരിക്കും. ഉപരി മാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങളാണ് കൂടുതൽ, അതായത് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ്. ഉപരി മാൻഡിലിൽ മാത്രമായിട്ട് സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതൽ. മറ്റേ സിയാലില് സിലിക്കൺ അലുമിനിയം, സിമയില് സിലിക്കൺ മാഗ്നീഷ്യം, എന്നാൽ ഉപരി മാൻഡലിൽ സിലിക്കൺ ആണ് ഹൈറ്റ്
1: സിലിക്കൺ കൂടുതലായിട്ടുള്ളൂ.
0: അപ്പോൾ അതിനകത്ത് സിലിക്കൺ സംയുക്തങ്ങളായിട്ട് നിർമ്മിതമാണ് ഉപരി മാൻഡിൽ. അധോ മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ എല്ലാം കൂടെ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക, അതായത് സെമി ലിക്വിഡ്. അപ്പോ ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴും അസ്തനോസ്ഫിയറിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാം ഉരുകിയ അവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുക, അല്ലെങ്കിൽ സെമി ലിക്വിഡ് തന്നെയാണ് കാണപ്പെടുക. അപ്പോൾ ഇതാണ് മാൻഡിലായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിന് രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാൻഡിലിനെ രണ്ടായി തിരിച്ചു, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ.
1: അടുത്ത കോറിനെ പറ്റി സംസാരിക്കല്ലേ,
0: കാമ്പ്, കോറല്ല കാമ്പ്. അപ്പോ ഈ കോർ സെയിം തന്നെയാണ്, രണ്ടായിട്ട് തിരിക്കും. നമ്മുടെ കാമ്പിനെ അകക്കാമ്പ്, പുറക്കാമ്പ്, ഇന്നർ കോർ, ഔട്ടർ കോർ. പേര് സൂചിപ്പിക്കുന്ന പോലെ അകക്കാമ്പ് കേന്ദ്രത്തിൽ ഏറ്റവും നടുക്കിരിക്കും,
1: ഏറ്റവും
0: ചൂട് കൂടിയത് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് അകക്കാമ്പ്. പുറക്കാമ്പ് പുറത്തുള്ളത്. അപ്പോൾ അകക്കാമ്പ് അകത്തിരിക്കുന്നതും പുറക്കാമ്പ് പുറത്തുള്ളതും. അപ്പോൾ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് അകക്കാമ്പാണ്. അപ്പോൾ കാമ്പിനെ രണ്ടായി തിരിച്ചു, അകക്കാമ്പ്, പുറക്കാമ്പ്. ഈ അകക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിഫേ.
1: നിഫേ
0: നിക്കലും ഫെറവുമാണ് ഉള്ളത്, നിക്കലും ഇരുമ്പുമാണ്.
1: ഫെറോ എന്ന് പറയുമ്പോൾ
0: അപ്പോൾ നമ്മുടെ നിഫേ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. കേന്ദ്രഭാഗമാണ്, അതുകൊണ്ട് തന്നെ അവിടെ താപനില വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടെമ്പറേച്ചറും ഇതാണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചപ്പോൾ ആൻസർ ആയിട്ട് വന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ പുതിയ സ്കൂൾ ടെക്സ്റ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 5500 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടളവും പ്രാധാന്യമുണ്ട്. പഴയ ആൻസർ പ്രകാരമാണെങ്കിൽ 5000 ഡിഗ്രി സെൽഷ്യസും, എന്നാൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതിൽ 5500 ഡിഗ്രി സെൽഷ്യസുമാണ് കേന്ദ്രത്തിലെ താപനില. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫേ ആണ്, അല്ലെങ്കിൽ അകക്കാമ്പാണ്. അവിടുത്തെ താപനില ചോദിച്ചാൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഭാഗമാണെങ്കിൽ ഖരാവസ്ഥയിലാണ്. തുടക്കത്തിൽ നമ്മൾ ഭൂവൽക്കവും ഉപരി മാൻഡിലും ഖരാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് അധോ മാൻഡിലും പുറക്കാമ്പും അർദ്ധദ്രവാവസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ അധോ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ, എന്നാൽ പുറക്കാമ്പ് വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും അല്പം കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആദ്യത്തത് ഭൂവൽക്കം വരുമ്പോഴത്തേക്കും ഖരാവസ്ഥ, അതിനകത്ത് സിയാലും സിമയും എല്ലാം ഖരാവസ്ഥ, വേറെ ഒന്നും ഡൗട്ട് വരാനില്ല. അടുത്തത് മാൻഡിൽ, മാൻഡില് അപ്പർ മാൻഡിൽ ഉപരി മാൻഡിൽ ഖരാവസ്ഥയാണ്, പക്ഷെ താഴെയുള്ളത് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക. അതിന്റെ താഴെയുള്ള പാളിയാണ് കാമ്പ്. അതിനകത്തുള്ള പുറക്കാമ്പ്, അതായത് നമ്മുടെ അധോ മാൻഡലിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഭാഗം, അധോ മാൻഡലിനോട് ചേർന്നിരിക്കുന്ന പുറക്കാമ്പ്, അത് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. അതിന്റെയും അകത്ത് കിടക്കുന്ന അകക്കാമ്പ്, ഏറ്റവും സെൻട്രൽ വരുന്ന അകക്കാമ്പ്, അതാണെങ്കിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതാണെങ്കിൽ ഖരാവസ്ഥയിൽ വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന മർദ്ദഫലമായിട്ട്
1: പ്രഷർ.
0: കാരണം ഭൂവൽക്കവും മാൻഡലിന്റെ എല്ലാത്തിന്റെ പ്രഷർ കേന്ദ്രീകരിക്കുന്നത് ഈ നടുക്ക് കിടക്കുന്ന ഈ നിഫയിലാണ്, അകക്കാമ്പിലാണ്. അതുകൊണ്ട് അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതിന് നിഫേ എന്നറിയപ്പെടുന്നുണ്ട്. നിക്കലും ഫെറവുമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഫെറമാണ്, ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. താപനില ചോദിച്ചാൽ 5000 അല്ലെങ്കിൽ 5500 ആണ്. അപ്പൊ ആദ്യത്തത് ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്, മാൻഡിലിന്റെ ഉപരിഭാഗം ഖരാവസ്ഥയും താഴെയാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ. എന്നാൽ അത് കഴിഞ്ഞിട്ട് കാമ്പ് വരുമ്പോഴത്തേക്കും അതിന്റെ മുകളിലത്തെ ഭാഗം വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥയിലും താഴ്ന്ന കേന്ദ്രത്തിൽ വരുമ്പോഴത്തേക്കും ഖരാവസ്ഥയിലുമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എല്ലാത്തിനെയും രണ്ട് രണ്ടായിട്ട് തരംതിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തിനെ സിയാലെന്നും സമുദ്ര ഭൂവൽക്കത്തിനെ സിമ എന്നും വിളിച്ചത്. കേന്ദ്രത്തിലെത്തുമ്പോൾ പുറക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. കേന്ദ്രത്തിലൂടെ

0: വരുമ്പോഴത്തേക്കും നമ്മുടെ പുറക്കാമ്പിനെ വിളിക്കുന്നത് ബാഹ്യ അകക്കാമ്പെന്നും കൂടെ പരാമർശിക്കുന്നുണ്ട്. ബാഹ്യം, പുറത്ത്. എന്നാൽ അന്തർ അകക്കാമ്പെന്ന് അറിയപ്പെടുന്നത് ഈ അകക്കാമ്പിനെ തന്നെയാണ്, ഇന്നർ കോറാണ്. അപ്പോ ഇന്നർ കോർ അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ്, ഒന്ന് അകക്കാമ്പ്, പിന്നെ നിഫേ, പിന്നെ അന്തർ അകക്കാമ്പ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അന്തർ, അകത്ത്. മറ്റത് ബാഹ്യ അകക്കാമ്പ്, പുറത്തുള്ളത്. അപ്പൊ പുറക്കാമ്പെന്ന് അറിയപ്പെടുന്നതും ബാഹ്യ അകക്കാമ്പ് എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്, പുറക്കാമ്പും ബാഹ്യ അകക്കാമ്പും. എന്നാൽ അന്തർ അകക്കാമ്പും അകക്കാമ്പും എന്നറിയപ്പെടുന്നത്, നിഫേ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഓരോന്നിനെയും രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട്.
1: എസ്റ്റിനോസ്ഫിയറിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ?
0: നമ്മുടെ ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ട്, അതായത് ഭൂവൽക്കത്തെയും ഉപരി മാന്റലും ചേരുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ. അതിന് താഴെയുള്ള ഉരുകിയ ഭാഗം മുഴുവൻ മെസ്റ്റിനോസ്ഫിയർ, ഉരുകിയത് ഫുള്ളും. ഉദാഹരണത്തിന് മാഗ്മ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന, തൊട്ടുമുന്നേ പറഞ്ഞ പുറക്കാമ്പിന്റെ ഭാഗവും അധോ മാന്റലിന്റെ ഭാഗവും എല്ലാം നമ്മൾ അർദ്ധദ്രവാവസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഭാഗം എല്ലാം വരുന്ന ഉരുകിയ അവസ്ഥയിലൊക്കെ കാണപ്പെടുന്ന ഈ നമ്മുടെ മാഗ്മ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ലിത്തോസ്ഫിയറിന് താഴെയുള്ള മുഴുവൻ ഉരുകിയ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് അസ്റ്റിനോസ്ഫിയർ. അപ്പോൾ യഥാർത്ഥത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം വഴി പുറത്തേക്ക് വരാനുള്ളത് ഈ അസ്റ്റിനോസ്ഫിയറിന്റെ ഭാഗത്തുനിന്നാണ് വരാനുള്ളത്,
1: മാഗ്മ.
0: മാഗ്മ അപ്പോ ഉപരി മാന്റിലും മുകളിലുള്ള ഭൂവൽക്കവും എല്ലാം ഫുള്ളും നമുക്ക് ഖരാവസ്ഥയിലാണ്. അതിന് താഴെയുള്ള എല്ലാ ഭാഗവും ഈ ഉരുകിയതാണ്. അതാണ് ഈ പറയുന്ന അസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്.
1: സാർ, എല്ലാത്തിന്റെയും ടെമ്പറേച്ചർ ഒന്ന് വിശദീകരിക്കാമോ?
0: ടെമ്പറേച്ചർ നമുക്ക് ഭൂവൽക്കത്തിൽ ടെമ്പറേച്ചർ വലുതായിട്ട് ആവശ്യമില്ല. പക്ഷെ മാന്റിൽ വരുമ്പോഴത്തേക്കും 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില വരിക മാന്റിൽ.
1: കാരണം ഏറ്റവും കൂടുതൽ ചൂടുള്ളത്
0: കേന്ദ്രത്തിലാണ്. അവിടെയാണ് 5000 മുതൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉള്ളത്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഉപരി മാന്റിലും അധോ മാന്റിലും ഉള്ളതിൽ, അധോ മാന്റില് അർദ്ധദ്രവാവസ്ഥയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയും ടെമ്പറേച്ചർ വേണം. മാന്റലിനും ടെമ്പറേച്ചർ ഉണ്ട്. അത് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്.
1: 2200.
0: ഈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഉള്ളിലോട്ട് നമുക്ക് വലുതായിട്ട് കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭൂമിയുടെ കാരണം നമുക്ക് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും താപം, മർദ്ദം ഇതെല്ലാം കൂടിക്കൂടി വരും. ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ രീതിയിൽ ആർട്ടിക് സമുദ്രത്തിലെ കോല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വലിയ ഗർത്തം, ഒരു ട്രഞ്ച്, കുഴി, അവിടെയാണ് നമ്മൾ അത്യാവശ്യം കൂടുതൽ കുഴിച്ചു പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഭൂവൽക്കത്തിൽ
1: ജെയിംസ് കാമറോൺ
0: ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയത്. പക്ഷെ ടൈറ്റാനിക് മുങ്ങിയത് അറ്റ്ലാന്റിക്കാണ്. അപ്പോ ഈ പറയുന്ന ഈ ട്രഞ്ച് ഈ ഗർഭത്തിനകത്ത് കുഴിക്കാൻ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് കുഴിച്ചാൽ മതി. മറ്റാണെങ്കിൽ ഭൂവൽക്കത്തിൽ മുകളിലെ കുഴിച്ചു കുഴിച്ച് താഴോട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ആഴത്തിൽ നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ട് കുഴിച്ചിട്ടുള്ളത് സമുദ്രത്തിനടിയിലൊക്കെയാണ് കുഴിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കുഴിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുഴിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഉരുക്ക് പോലും ഉരുകി പോകും. നമ്മുടെ മെഴുകുതിരി തീയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഉരുകുന്നത് പോലെ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം തന്നെ കുഴിച്ചു പോകുമ്പോഴത്തേക്കും ഈ യന്ത്രങ്ങളെല്ലാം ഈ ഹൈ ടെമ്പറേച്ചർ കാരണം ഉരുകി പോകും. ആ ഉരുകി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കൂടുതൽ കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം, മാന്റൽ, കാമ്പെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കുഴിച്ചു പോയി നമുക്ക് ഇന്നേവരെ നോക്കാൻ പറ്റിയിട്ടില്ല.
1: ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെ പിന്നെ മനസ്സിലാക്കി മനുഷ്യർ?
0: നമ്മുടെ പ്രാചീന കാലം മുതലേ മനുഷ്യന് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട് എന്ന് വേണം കരുതാൻ. ഉദാഹരണത്തിന് പണ്ടുകാലം മുതലേ നമുക്കാണെങ്കിൽ ഈ സ്വർഗം നരകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ, നരകം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വലിയ എണ്ണ പോലെ ഈ ഒരു ഇതാണ്. ഏകദേശം ഓൾക്കാനോട് സെറ്റപ്പിൽ തന്നെയാണ്. ഗുഹാചിത്രങ്ങളിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനുഷ്യന്റേതായിട്ടുള്ള ആദ്യ ഘട്ടങ്ങളിൽ പോലും ഈ വലിയ ഗർത്തങ്ങളുണ്ട്, ഈ ഗർത്തത്തിനകത്ത് ഇതെല്ലാം തിളച്ചു മറിഞ്ഞ് കിടക്കുകയാണ് എന്നൊരു ധാരണ മനുഷ്യനുണ്ട്. അന്ന് ഈ ഓൾക്കാനോ എല്ലാത്തിനും അഗ്നിപർവ്വതങ്ങളെ പേടിച്ചിരുന്നു മനുഷ്യർ. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ലാവ എല്ലാത്തിനെയും
1: പേടിച്ചിരുന്നു.
0: അപ്പോ ഈ പറയുന്ന ഈ ഓൾക്കാനോ ഈ പറയുന്ന ഇതെല്ലാം തന്നെ ഭൂമിയുടെ അടിയിലുണ്ട്, ഇതിങ്ങനെയാണ് ഏകദേശം ഇതിനകത്തുള്ള സ്ട്രക്ചർ എന്നുള്ളത് ആദിമ മനുഷ്യർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുരാണങ്ങളിലും പലയിടത്തും ഈ ഭൂമിയുടെ ഉള്ളിൽ ഈ തിളച്ചു മറിഞ്ഞ് കിടക്കുകയാണെന്നുള്ളതിന് പരാമർശങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ തന്നെയാണ്. നമുക്ക് താഴോട്ട് പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അകത്ത് എന്താണുള്ളത് അത് തനിയെ പുറത്തു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിപ്പോൾ കുഴിച്ചു കുഴിച്ച് താഴോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ അകത്തുണ്ടായിരിക്കുന്ന ഈ പറയുന്ന അസ്റ്റിനോസ്ഫിയറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് തനിയെ നമുക്ക് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന ലാവയുടേതായിട്ടുള്ള അതിന്റെ സാമ്പിള് ശേഖരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിലുണ്ടാകുന്ന പുക, ചാരം, ഈ ലാവയെക്കുറിച്ചുള്ള പഠനം, ഇതെല്ലാം കൂടെ വരുമ്പോൾ അതിനകത്ത് ഏത് ധാതുക്കളാണ് കൂടുതലുള്ളത്, ഇത് ഏകദേശം ഏത് സ്ട്രക്ചറിലായിരിക്കും, ടെമ്പറേച്ചർ എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ മൈൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന അത്രയൊക്കെ നമുക്ക് കുറേ കുഴിച്ചു പോകുമ്പോഴത്തേക്കും ഏകദേശം അതിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഖനികളിൽ നിന്നും ഇത് മനസ്സിലാവും. കൂടാതെ എർത്തിക്കുക്ക്, ഭൂകമ്പ തരംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോ സാധാരണ ഒരു പുസ്തകത്തിന്റെ മുകളിൽ ഞാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുസ്തകത്തിന്റെ മുകളിൽ ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ട് പുസ്തകത്തിന്റെ അടിയിൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ല് നന്നായിട്ട് ചലിക്കും. പക്ഷെ ഒരു കരിങ്കല്ലിന്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് കരിങ്കല്ല് തട്ടിയാൽ അത്രത്തോളം ചലനം ഉണ്ടാവില്ല. കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള തിക്നെസ് ആണ്. ഒന്ന് നല്ല കനം കൂടി

0: ഇതാണ്, ഒന്ന് കനം കുറഞ്ഞതാണ്. അതുപോലെ അന്തരീക്ഷത്തിലെ പാളികളിൽ എത്രയാണ് കനം, ഈ പറഞ്ഞതുപോലെ 40 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോന്നിന്റെയും കനം എത്രയാണ്, തിക്നെസ് എത്രയാണ്, അത് ഏത് ഘടനയിലാണ് ഇരിക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെയാണ് അത് ഈ തരംഗങ്ങളെ കടത്തിവിടുന്നതെന്നെല്ലാം ഈ ഭൂകമ്പ തരംഗങ്ങളെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മൈൻ ചെയ്യുമ്പോഴത്തേക്കും ഖനികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് ഭൂമിയുടെ സ്ട്രക്ചർ ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെതായിട്ടുള്ള തിക്നെസ് എല്ലായിടത്തും നമുക്ക് ഏകീകൃതമായിട്ട് ഒരളവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂവൽക്കം എന്ന് പറയുന്നത് ശരാശരി 40 കിലോമീറ്റർ ആണ്. പക്ഷേ എല്ലായിടത്തും 40 അല്ല, ഭൂമിയുടെ ഷേപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാലും ഒരു ഭാഗത്താണ് ഓവർ ഷേപ്പ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് അല്പം കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്നതും ഒരു ഭാഗം അല്പം ചുരുങ്ങി അകത്തോട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അന്തരീക്ഷത്തിലെ പാളികളിലും ഇതുപോലെ തന്നെയാണ്, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. ചിലയിടത്താണെങ്കിൽ കൃത്യമായിട്ട് അളവല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരാശരി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് 40 കിലോമീറ്റർ ആണ് ഭൂവൽക്കം. മാന്റിലോട്ട് വരുമ്പോഴത്തേക്കും 2900 കിലോമീറ്റർ ആണ് അതിൻ്റെ കനം, 2900. എന്നാൽ കാമ്പിലോട്ട് വരുമ്പോൾ 6378 ആണ് വരിക. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇതേ അളവുകൾ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷം തയ്യാറെടുക്കുമ്പോഴത്തേക്കും ഈ അളവുകൾ തന്നെ ആവണമെന്നില്ല. അതെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്, വീണ്ടും നമ്മൾ സബ്ബായി തിരിച്ചിട്ട് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ഉപരിമാന്റിൽ അധോ മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. തിക്നസ് വരുമ്പോഴത്തേക്കും ഭൂവൽക്കം 40, മാന്റിൽ വരുമ്പോൾ 2900, കാമ്പ് വരുമ്പോഴത്തേക്കും 6370. ഇനി ഇതിനകത്ത് വീണ്ടും ഇതിന്റെ അതിർവരമ്പുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതിർവരമ്പുകൾ വരുമ്പോഴത്തേക്കും ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് നമുക്ക് മെഹറോവിസിക് വിച്ഛിന്നത എന്നായിരിക്കും കാണുക. മെഹറോവിസിക് എന്ന് മൊഹറോവിസിക് എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നതയാണ് വിച്ഛിന്നത, ഡിസ്കണ്ടിന്യൂറ്റി എന്നായിരിക്കും അതിന്റെ ഇംഗ്ലീഷിൽ. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ മെഹറോവിക്സ്, ഗുഡൻബർഗ് ഇങ്ങനെ വാക്കുകൾക്ക് കൃത്യമായ മലയാളം ആവശ്യമില്ല. പക്ഷേ വിച്ഛിന്നത എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നത എന്നാണ് ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് പറയുന്നത്. എന്നാൽ മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഗുഡൻബർഗ് വിച്ഛിന്നത എന്നാണ്, ഗുഡൻബർഗ് വിച്ഛിന്നത. അപ്പോൾ ഭൂവൽക്കവും മാന്റിലിനെയും വേർതിരിക്കുന്നത് മെഹറോവിസിക് വിച്ഛിന്നതയും മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുഡൻബർഗ് വിച്ഛിന്നതയുമാണ്.
1: സർ, വേറെ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടോ?
0: ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിച്ചത് മെഹറോവിക്സും, എന്നാൽ മാന്റിലിനെയും കാമ്പിനെയും വേർതിരിച്ച് ഗുഡൻബർഗും എന്ന് പറഞ്ഞതുപോലെ സിയാലിനെയും സിമയും, വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും വേർതിരിച്ചത് കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയും. കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മാന്റിലുണ്ട്. ഈ മാന്റിലിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, ഉപരി മാന്റിൽ, അധോ മാന്റിൽ. ഈ ഉപരി മാന്റിലിനെയും അധോ മാന്റിലിനെയും വേർതിരിച്ചത് റാപ്പിഡ് വിച്ഛിന്നത എന്ന് പറയും, റാപ്പിഡ് വിച്ഛിന്നത. അതിന്റെ തൊട്ട് താഴെയായിട്ട് കേന്ദ്രഭാഗമായ കോർ, കാമ്പ്. കാമ്പിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. ആ പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് തിരിച്ചത് ലഹ്മാൻ വിച്ഛിന്നത, ലഹ്മാൻ വിച്ഛിന്നത. ആദ്യത്തെ വരുമ്പോഴത്തേക്കും വൻകർ ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും വരുമ്പോഴത്തേക്കും അത് കോൺറാഡ് വിച്ഛിന്നതയും അല്ലെങ്കിൽ കോൺറാഡ് വിച്ഛിന്നത എന്നൊക്കെയാണ് അറിയപ്പെടുക. മാന്റിൽ വരുമ്പോഴത്തേക്കും റാപ്പിഡ് വിച്ഛിന്നതയും, എന്നാൽ നമ്മുടെ കാമ്പിന്റെ ഭാഗം, പുറക്കാമ്പ്, അകക്കാമ്പ് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് വരുന്നതാണെങ്കിൽ ലഹ്മാൻ വിച്ഛിന്നതയുമാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 വിച്ഛിന്നതകൾ, 5 ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഏറ്റവും മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്. മെയിനായിട്ട് 2 എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് ഈ 3 ഭാഗമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിച്ചത് മെഹറോവിസിക് വിച്ഛിന്നത. എന്നാൽ 2-ാമത്തെ പാളിയായ മാന്റിലിനെയും ലാസ്റ്റത്തെ കാമ്പിനെയും വേർതിരിച്ചത് ഗുഡൻബർഗ് വിച്ഛിന്നത. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഈ 2 എണ്ണമാണ്, മെഹറോവിസിക് വിച്ഛിന്നത, ഗുഡൻബർഗ് വിച്ഛിന്നത. എന്നാൽ ഇതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്ന ഏറ്റവും മുകളിലായിട്ടുള്ള വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും, അതായത് ഭൂവൽക്കത്തിനെ രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ആ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തിരിച്ചതാണ് കോൺറാഡ് വിച്ഛിന്നത, കോൺറാഡ് വിച്ഛിന്നത എന്ന് അറിയപ്പെടുന്നു. തൊട്ടുതാഴെയുള്ളതാണ് മാന്റിൽ. ഈ മാന്റിലിനെ രണ്ടായി തിരിച്ചു ഉപരിമാന്റിൽ, അധോ മാന്റിൽ. അത്തരത്തിൽ ഉപരിമാന്റിലെന്നും അധോ മാന്റിലെന്നും തിരിച്ചതാണ് റാപ്പിഡ് വിച്ഛിന്നത. ഇനി അതിന്റെ താഴെയുള്ളതാണ് കാമ്പ്. ഈ കാമ്പിനെ രണ്ടായി തിരിച്ചു പുറക്കാമ്പ്, അകക്കാമ്പ്. ഈ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലഹ്മാൻ വിച്ഛിന്നത. അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് 2 എണ്ണം, മെഹറോവിസ്ക് വിച്ഛിന്നതയും ഗുഡൻബർഗ് വിച്ഛിന്നതയും. പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നതായിരുന്നു ഈ പറയുന്ന കോൺറാഡ് വിച്ഛിന്നത, റാപ്പിഡ് വിച്ഛിന്നത, ലഹ്മാൻ വിച്ഛിന്നത. അങ്ങനെ ടോട്ടൽ 5 വിച്ഛിന്നതകളാണ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്.
1: വളരെ നന്ദി സർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിച്ചത്, ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? BPL റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഇശ്രം കാർഡ് എന്നിവയിൽ ഏതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
1: തൊഴിലുറപ്പ് ജോബ് കാർഡുണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബ വാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
0: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ്, വിൽസൺ നെയ്യാർഡാം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും രമണിയമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി ശിവപ്രസാദ് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഭൗമവേദാന്തം.

0: പി. ശിവപ്രസാദ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി രമണിയമ്മ അവതരിപ്പിക്കുന്ന കഥയാണ് പകിട.
1: മഴ കുറേശ്ശെ പൊടിഞ്ഞു വീഴുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇടതടവില്ലാതെ പെയ്തതുകൊണ്ടാവും ഇന്ന് ഉച്ച മുതൽ പെയ്യണോ വേണ്ടയോ എന്ന ഈ ശങ്ക. വിവാഹം കഴിഞ്ഞ നാലാം നാൾ തന്റെ വീട്ടിലേക്ക് ആദ്യ വിരുന്നിന് പോകാനുള്ള ഒരുക്കം. ബൈക്കിലാണ് യാത്ര തീരുമാനിച്ചതെന്ന് തോന്നുന്നു. മഴയുടെ ലാഞ്ചനം ഒന്ന് അറിഞ്ഞിട്ട് തിരിക്കടാ, അത്രയും ദൂരം ബൈക്കോടിച്ചു പോകാനുള്ളതല്ലേ. അമ്മായിയമ്മ സ്വതവേ ആരോടും അധികം ഒന്നും മിണ്ടുന്നത് താൻ കണ്ടിട്ടില്ലാത്ത മകൻ അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആദ്യമായാണ് ഒരു ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതുമണം മാറാത്ത ദമ്പതികളുടെ കന്നിയാത്ര. ഭർതൃവീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിനു ശേഷമുള്ള പുറംലോക കാഴ്ച. ചാറ്റൽ മഴ ചിറകൊന്ന് കുടഞ്ഞു വിതിർത്തു, പാറിയകന്നു

പോയി. അയാളുടെ ദേഹത്ത് ഒട്ടും സ്പർശിക്കാതെ സൈഡിലെ കൊളുത്തിൽ പിടിമുറുക്കി കണ്ണടച്ചിരുന്നു. പറക്കുകയാണെന്ന് തോന്നി. എതിരാളികളെ തോൽപ്പിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനുള്ള ആവശ്യത്തോടെ ജയം ഉറപ്പിച്ചുള്ള പാച്ചിൽ. ഇവിടെ തോറ്റുപോയത് താനല്ലേ, കെണിയിൽ വീഴ്ത്തി തോൽപ്പിക്കപ്പെട്ടവൾ. വെയിൽ നേർത്തു നേർത്ത് വന്ന് സായന്തനത്തിന്റെ ചെപ്പിലൊളിക്കുവാൻ പോകുന്നു. വീടെത്താറാവുമ്പോഴേക്കും അഭിനയത്തിന്റെ മൂടുപടം എടുത്തണിയണം, മുഖത്ത് പ്രസന്നത കളിയാടിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം വാക്കിലും നോക്കിലും പ്രകടമാക്കണം. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ നാണം പതറരുത്. അഭിനയം ഒട്ടും പാളിപ്പോകരുത്. അമ്മയുടെ മൂന്ന് മക്കളിൽ ഇളയവൾ, അച്ഛന്റെ മുഖം ഓർമ്മയിലേയില്ല. ഹൃദയസംബന്ധമായ അസുഖം അത്യാസന്ന നിലയിലെത്തിച്ചിട്ടും ഇളയ സന്തതിയുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള അമ്മയുടെ ആധി, അവൾക്കും ഒരു കുടുംബജീവിതം കിട്ടിയിട്ടേ എന്റെ കണ്ണടയാവേ എന്ന പ്രാർത്ഥന. പ്രാർത്ഥന ദൈവം കേട്ടു. ആയുസ് നീട്ടിക്കിട്ടിയത് അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന അമ്മ ഈ കല്യാണാലോചന വന്നപ്പോൾ, പെട്ടെന്നങ്ങ് ഉറപ്പിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചു, ആശ്വസിച്ചു. വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത പയ്യൻ, വിദേശത്ത് നല്ല ജോലിയും. തന്റെ കല്യാണം കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം ചേച്ചി ഏറ്റെടുത്തുകൊള്ളും. ആർഭാടങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ചടങ്ങ് നടന്നു വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച്. പെണ്ണിന്റെയും ചെറുക്കന്റെയും നല്ല വിരുന്നുകൂടി കഴിഞ്ഞിട്ടേ കുടുംബവീട് വിട്ട് ചേച്ചിയോടൊപ്പം പോകൂ എന്ന് അമ്മയ്ക്ക് പിടിവാശി. കല്യാണച്ചക്കനും പെണ്ണിനും വിരുന്നൊരുക്കാൻ നേരെ മൂത്ത ചേച്ചി എത്തിയിട്ടുണ്ടാവും. മരുമകനെ എതിരേൽക്കാൻ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്നു. മനസ്സ് തുറന്നു ചിരിച്ചു. കയറി വരൂ മക്കളെ. ഇവിടെ എത്തും വരെ താനെന്ന ഒരു വ്യക്തി അയാൾക്കൊപ്പം പിൻസീറ്റിൽ ഉണ്ടെന്നുപോലും ഗവനിക്കാത്ത ആൾ ചെറുചിരിയോടെ അകത്ത് കടന്ന് സെറ്റിയിൽ ഉപവിഷ്ടനായി. താൻ നേരെ തന്റെ സ്വന്തം മുറിയിലേക്കും. പുതിയ തലയണയുറയും വിരിപ്പുമൊക്കെ ഇട്ട് കട്ടിൽ അലങ്കരിച്ചിരിക്കുന്നു. അമ്മയുടെ സ്നേഹാന്വേഷണങ്ങളുടെ മറുപടി കാതോർത്ത് ചേച്ചി അടുക്കളയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എടുത്തുവെക്കുന്ന തിരക്കിൽ. അകത്തുപോയി വേഷമൊക്കെ മാറിയിട്ട് വാമോനെ. എന്നെ ഇവർക്ക് കഴിക്കാനെടുത്തു വെക്കും കുഞ്ഞെ. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും ചൂരിദാർ എടുത്തുകൊണ്ട് അടുക്കള ചായ്പിലേക്ക് നടക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ചോദ്യഭാവം. മൂന്ന് രാത്രി ഒന്നിച്ച് കിടക്ക പങ്കിട്ടവർ തമ്മിൽ ഒളിക്കാൻ ഇനി എന്താ ഇവർക്കുള്ളത്? ഇവളെന്താ അടുക്കള ചായ്പിൽ വന്ന് വേഷം മാറുന്നത് എന്നാവും. മോനെന്ന് വരെ അവധിയുണ്ട്? രണ്ടു മാസത്തെ ലീവെടുത്താ വന്നത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഈ മാസം അവസാനത്തിൽ പോകണം. അമ്മയുടെ മുഖത്തു നോക്കാതെ പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ടുള്ള അയാളുടെ മറുപടി. മോൻ അകത്തോട്ട് ചെല്ല്. വീണ്ടും അമ്മ. അയാൾ അവിടെ നെഴുന്നേറ്റു. തന്റെ മനസ്സ് കലങ്ങിയാൽ വായിച്ചറിയുന്ന അമ്മയിൽ നിന്ന് എങ്ങനെ മനസ്സിന്റെ വിങ്ങൽ ഒളിപ്പിച്ചു വെക്കും? പുതുപ്പെണ്ണിന്റെ മുഖകാന്തിക്കൊരു പ്രത്യേകതയുണ്ട്, അസാധാരണമായുള്ള തിളക്കം, എന്തൊക്കെയോ നേടിയെടുത്തതിന്റെ സംതൃപ്തി. തന്റെ മുഖത്ത് ആ തെളിച്ചം അമ്മയ്ക്ക് ദർശിക്കാൻ കഴിയുമോ? മൂടിക്കെട്ടിയ ആകാശം പോലെ പെയ്തേക്കാം കണ്ണുനീർ ഇപ്പോഴും വേണമെങ്കിലും. എന്തോ പന്തികേട് ചേച്ചിക്ക് മണത്തിരിക്കുമോ? നാളെ രാവിലെ നിങ്ങളിങ്ങ് എത്തില്ലേ? പറ്റിയാൽ ഇന്ന് തന്നെ ഇങ്ങ് പോരാൻ നോക്കും. ഭദ്രവീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയുടെ ചോദ്യവും മകന്റെ ഉത്തരവും. ഇങ്ങോട്ടുള്ള വരവ് അമ്മയുടെയും പെങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കണം. അയാളുടെ ബലഹീനതകൾ പുറത്താരെങ്കിലും അറിഞ്ഞാലോ എന്ന പേടിയുണ്ടാവും. നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ചേച്ചിയുടെ ആഗ്രഹം. അറിയില്ല. നീ എന്താ ഒരുമാതിരി? നിനക്കിവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അവന്റെ വീട്ടുകാർ അമ്മയും പെങ്ങളുമൊക്കെ നിന്നോടെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അവനോ ഊറി അടരാൻ തുടങ്ങുന്ന കണ്ണുനീർ മുഖം തിരിച്ചു കളഞ്ഞു. ഒരു പ്രത്യേകതയുമില്ലാതെ ഇന്നത്തെ രാത്രിയും. കട്ടിലിന്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ ആലോചിച്ചു, തിരികെ ഇയാളോടൊപ്പം പോകണോ? തന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ, ഒരു വാക്ക് മിണ്ടാൻ അയാൾക്ക് താല്പര്യമില്ല. തന്റെ നിഴലിൽ നിന്ന് പോലും അയാൾ അകലം പാലിക്കുന്നു. പക്ഷേ മാറിയും മറഞ്ഞും നിന്ന് അയാൾ തന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അയാൾക്കൊട്ടും താല്പര്യമില്ലാതെ നടന്ന വിവാഹമോ? കഴിഞ്ഞ മൂന്ന് രാത്രികളിലും ഏറെ വൈകി എപ്പോഴോ കയറി വന്നു. കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്നുറങ്ങുകയായിരുന്നു അയാൾ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരെയും ഒപ്പം വിളിച്ചിരുത്തുമ്പോഴും കഴിക്കുന്ന പാത്രത്തിൽ മാത്രം കണ്ണുനട്ട് തലകുമ്പിട്ടിരുന്നുള്ള കഴിപ്പായിരുന്നു. അമ്മയും പെങ്ങളും കണ്ണിൽ കണ്ണി നോക്കി അവർക്ക് തമ്മിലറിയാവുന്ന ഭാഷ കൈമാറുന്നത് ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ? എവിടെയോ എന്തോ ചില അപാകതകൾ ഒളിച്ചുകളിയിൽ നടന്നിട്ടുണ്ട്. അയാളിലെ പ്രത്യേകതകൾക്ക് വിവാഹത്തോടെ ഒരു മാറ്റം വീട്ടുകാർ പ്രതീക്ഷിച്ചു കാണും. എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം പരീക്ഷണ വസ്തുവാക്കുകയായിരുന്നോ ഇവർ? ഏറെ പ്രതീക്ഷയോടാണ് പുതിയ ജീവിതം കൈനീട്ടി വാങ്ങിയത്. ഈ മാസം കൊണ്ട് അയാളുടെ ലീവും തീരും. വന്ന പോലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചും പോകും. തന്റെ ധർമ്മസങ്കടം ആരോട് പറയും? ബാധ്യത ഇറക്കി വെച്ചെന്ന് ആശ്വസിക്കുന്ന ചേച്ചിമാരോടോ? ഇളയമോൾക്കും നല്ലൊരു ജീവിതം കിട്ടിയെന്ന് ആശ്വസിക്കുന്ന അമ്മയോടോ? ഓടിട്ട രണ്ട് ചെറിയ മുറികളും അടുക്കളയും ചായ്പും മാത്രമുള്ള തന്റെ വീട്ടിൽ എലിശല്യം കലശലായതിനാൽ എലിവിഷം എപ്പോഴും സ്റ്റോക്കുണ്ടാവും. അമ്മയ്ക്കറിയില്ല അതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മയും ചേച്ചിയും തങ്ങളെ രാവിലത്തെ ആഹാരം കഴിപ്പിച്ച് വിടാനുള്ള തിരക്കിൽ അടുക്കളയിലാണ്. പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ. ചായ്പിന്റെ പട്ടികയ്ക്കിടയിൽ തിരികെ വെച്ചിരുന്ന ആ ചെറിയ പൊതിയെടുത്ത് വാനിറ്റി ബാഗിന്റെ അകത്തെയുറയിൽ തിരികെ വെച്ചു. ഭദ്രം, ഒരു കരുതലിന് വേണ്ടി. തൻ
താൻ അമ്മയോടോ ചേച്ചിയോടോ സംസാരിക്കുന്നത്

0: കേൾക്കാൻ അയാൾ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. അയാളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇറങ്ങാം എന്ന് പോലും പറയാതെ അവൾ വന്ന് അമ്മയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഞാനും അങ്ങ് പോകും. ചേച്ചി പറഞ്ഞു, മോനെ നീ പോകുന്നതിന് മുന്നേ ഒരിക്കലൂടെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണേ. അങ്ങോട്ട് വരാൻ എനിക്ക് തീരെ വയ്യാതായിപ്പോയി. വരാം. ബൈക്കിന് പിന്നിൽ കയറും മുമ്പേ താൻ അമ്മയെ ഒന്നുകൂടി നോക്കി. അമ്മയ്ക്ക് മരുമകനെ പിടിച്ച മട്ടാണ്. ചേച്ചിക്ക് എന്തൊക്കെയോ തന്നോട് ചോദിക്കാനുണ്ട്. ആ മുഖഭാവം കണ്ടാലറിയാം. വെയിൽ പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കിൽ അള്ളിപ്പിടിച്ച് പേടിച്ച് കണ്ണടച്ചിരുന്നെങ്കിൽ തിരിച്ചുപോക്ക് കണ്ണു തുറന്നു പിടിച്ച് ഇല്ലാത്ത ധൈര്യം ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് തേരാപ്പാരി ഓടിയകലുന്ന വാഹനങ്ങളുടെ ഇടയിൽ കൂടി തികഞ്ഞ അഭ്യാസിയെപ്പോലെ ബൈക്ക് പറക്കുകയായിരുന്നു. അയാളുടെ വീടെത്തിയത് അറിഞ്ഞില്ല. ഒരക്ഷരം ഉരിയാടാതെ വണ്ടി ഒതുക്കി വെച്ച് ധൃതിയിൽ അയാൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അയാളുടെ അമ്മയും പെങ്ങളും വിഷണ്ണരായി നോക്കി നിന്നു. കുറ്റബോധം അവരെ ചൂടുന്നതായി തോന്നി. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. താൻ ഇവിടെ ഒരു പരീക്ഷണ വസ്തുവാക്കപ്പെടുകയായിരുന്നുവെന്ന കാര്യം ഉറപ്പായി.
1: പകിട രമണിയമ്മ എഴുതിയവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി വിൽസൺ നെയ്യാർഡാം അവതരിപ്പിക്കുന്ന കവിതയാണ് ഊന്നുവടികൾ.

എടുത്തു. ഒട്ടൊക്കെ നേടി ഞാൻ ഒട്ടൊക്കെ പെട്ടുപോയി, ജീവിതമെന്ന കളിപ്പാവ പോൽ. ജീവനുണ്ടെങ്കിലും ജീവച്ഛവം പോലെ.

അതെ, കണ്ണീർ കയങ്ങളിൽ മുങ്ങിപ്പോയി. തള്ളിപ്പറഞ്ഞവർ തള്ളിക്കളഞ്ഞവർ

ഓരോന്നിലും ഉണ്ടുണ്ട് സദ്ഗുണം വെവ്വേറെയായി. സൃഷ്ടിക്കു ക്ഷീണം ഭവിച്ചുവെന്നാകിലും സൃഷ്ടിതാവിൻ മനം ആരു കണ്ടു.

0: സിൽ ആത്മബന്ധം.
1: ഊന്നുവടികൾ വിൽസൺ നെയ്യാർ ഡാം എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കും.

0: ക്കണം. ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാൻമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീതസരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യ

0: രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72nd നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി എം ലിജു ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി ബി മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നെന്നും കണ്ണേറ്റന്റെ.

0: Bichu Devi Karibam have retained their places in the squad. India have been drawn in Pool D alongside China, England and South Africa. The team will begin its campaign against China on August 16 at the Wagenaar Hockey Stadium in Amstelveen before taking on South Africa on August 18 and England on August 20. In badminton, two-time Olympic medalist PV Sindhu has advanced to the semifinals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from the women's singles quarterfinal, giving the Indian shuttler a walkover. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches development projects worth around 25,000 crore rupees from Haryana, Punjab and Chandigarh. Flags off India's first hydrogen-powered train from Jind. Prime Minister said centre is committed to ease of living and new opportunities for every citizen with the spirit of Nagarik Deva Bhava. Government convenes all-party meeting on Sunday ahead of the monsoon session of Parliament. President Draupadi Murmu to embark on three-nation visit to Moldova, North Macedonia and Romania from Sunday. Legendary West Indian cricketer Gary Sobers passes away. And Indian team announced for FIH Women's Hockey World Cup to be held in Belgium and Netherlands next month. Salima Tete named the captain. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
2: പ്രിയ വിദ്യാർത്ഥികളെ, 10-ാം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണ്ണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് SI യൂണിറ്റ്സ് അഥവാ SI ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്ടർ സങ്കലനം അഥവാ വെക്ടർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്ടർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്.

ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെന്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ. ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണമായി, സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്, കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട് അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയന്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇന്റേണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം, ഫസ്റ്റ് ലോ.

ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എൻജിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എൻജിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം പീരിയോഡിക് മോഷൻ, ലളിത ദോലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്റ്റർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെന്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.0001 സെന്റിമീറ്റർ വരെ കൃത്യതയോടെ കനം അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യകാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം, ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം, ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്, ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലനാവസ്ഥയുടെയോ നിശ്ചലാവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്കബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റുബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും 0 ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെന്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം, ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്.
സ്ട്രെസ്

0: ഫോഴ്സ് യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം, സ്ട്രെയിൻ ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം, സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം, ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി, ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം, ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ബി സ്മാർട്ട്, സ്ട്രാറ്റജിക് ആൻഡ് ഫ്ലൂയിഡ്. സോ ഡ്രോ യുവർ ഓൺ കരിയർ ബ്ലൂ പ്രിന്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഐഡന്റിഫൈ യുവർ അണ്ടർലൈയിങ് പാഷൻസ്, റീക്ലെയിം യുവർ ഹോബീസ് ആൻഡ് യൂസ് ദം ടു ബിൽഡ് പ്രാക്ടിക്കൽ സ്കിൽസ്. സീക്ക് ഔട്ട് ഇന്റേൺഷിപ്സ്, ഡൈവേഴ്സിഫൈ യുവർ ഓപ്ഷൻസ് ലൈക്ക് ദാറ്റ്, സോ ദാറ്റ് യു നെവർ ഹാവ് ടു ലിവ് ഇൻ ഫിയർ ഓഫ് എ സിംഗിൾ എക്സാം സ്കോർ. വിഷിംഗ് യു a joyful, balanced and highly successful journey ahead.
1: As Dr. Kalyani Walith suggests, draw your own career blueprint today. Identify your underlying passions and step out of rigid boxes. Build a career that allows you to grow every single day. You were listening to an effective talk by Dr. Kalyani Walith, Managing Director, Walith Education, Thiruvananthapuram. Thank you so much for listening. This broadcast came to you from Akashvani, Thiruvananthapuram.

0: ആകാശവാണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: പിറ്റേന്ന് വൈകുന്നേരം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാനിടയുണ്ട് എന്ന് റേഡിയോവിൽ കാലാവസ്ഥാ പ്രവചനമുണ്ടായി. കിഴക്കേ വാ എന്ന് നാലയലത്ത് വിഷു പക്ഷിയും പാടി. അപ്പോൾ കാലവർഷം പതിവിലും നേരത്തെ സമാഗതമാവുകയാണ്. പറഞ്ഞ സമയത്തിന് കാറ്റടിച്ചു. ഗോപിച്ചേട്ടനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മണിച്ചേച്ചിയും ഒരു കൊടുങ്കാറ്റു പോലാണ് പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയത്. അവരെ കയറ്റി ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന വിമാനത്തിന്റെ അലർച്ച ഇന്ത്യാ സമുദ്രത്തിൽ ഒരു ന്യൂനസമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കണം. കൂറ്റൻ രണ്ട് ടൂറിസ്റ്റ് കാറുകളിലാണ് വിദേശികൾ മലയോരത്തെ തറവാട്ടു വീട്ടിൽ ചീറി അലച്ചെത്തിയത്. ആദ്യത്തേതിൽ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും, അടുത്തതിൽ വിലമതിക്കാൻ കഴിയാത്ത ജംഗമ വസ്തുക്കളും. അവശേഷിക്കുന്ന ഉരുപ്പടികൾ റെയിൽ വഴിയാണത്രേ വരുന്നത്. വിശിഷ്ട വസ്തുക്കൾ വഹിച്ചു വരാൻ ചരക്കു തീവണ്ടിയിൽ നല്ലൊരു പെട്ടി നോക്കി തിരുവനന്തപുരത്ത് സംവരണം ചെയ്തിട്ടുണ്ട്. അതിഥികൾ വന്ന ചുടുകാറ്റിൽ മലയോരത്തുകാർ മഴയെ മറന്നു. 55 കഴിഞ്ഞ ഗോപിച്ചേട്ടൻ അടുത്തൂൺ പറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനിമേൽ ചത്തും കൊന്നും അടക്കിക്കൊള്ളോളം ഊണിവിടെ തന്നെ. അതുവരേക്കും തന്റെ ഭാര്യാപദം നിലനിർത്തിക്കൊള്ളാമെന്ന് മണിച്ചേച്ചിയും ഏറ്റിട്ടുണ്ട്. മലയോരത്തെ അനാദി വ്യാപാരിയായ രാമചന്ദ്രൻ പ്രശസ്തരുടെ സാന്നിധ്യത്തിന്റെ സാമ്പത്തിക വശത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഇനി അങ്ങോട്ടൊന്ന് കനക്കും. കൈത്തൊഴിലും കുടിൽ വ്യവസായവും വളരും. ഖനയുരു വ്യവസായശാലകളും സ്ഥാപിതമാവും. അതെല്ലാം മലയോരത്തെ സമ്പദ്വ്യവസ്ഥയുടെ മുഖ്യവാഹിനിയിലേക്ക് വരും. പിന്നെ ആരെ കാണാനാണ്? കണ്ടാൽ തിരിച്ചറിയാനാണ്. ചരക്കു തീവണ്ടിയിലെത്തിയ വാസ്തുശില്പങ്ങളിൽ ഗോപിച്ചേട്ടന്റെ കാറുമുണ്ടായിരുന്നു. പോന്ന വർഷത്തെ മോഡൽ മെർസിഡസ് ബെൻസ്. ഇങ്ങു നിന്നങ്ങോളം നീളമുള്ള ആ ജന്തു കടന്നുപോയപ്പോൾ പഞ്ചായത്ത് നിരത്തിൽ പൊടി പൂരമുയർന്നു. വെടിക്കെട്ടുമുണ്ടായിരുന്നു. സംഭവം പൊടി പാറിയത് ഗോപിച്ചേട്ടന് പിടിച്ചില്ല. ജലദോഷം പിടിപെട്ട അദ്ദേഹം നിയോജക മണ്ഡലത്തെ തലയിലേറ്റി നിൽക്കുന്ന നിയമസഭാ സാമാജികനെ അടിയന്തരമായും ആളയച്ചു വരുത്തി. നിരത്ത് താറിടേണ്ടതിലേക്കായി വേണ്ട കാശു കൊടുത്തു. 6 മാസം മാത്രമേ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും തറവാട്ടിൽ കൊടികുത്തി വാണതുള്ളൂ. കാടാറുമാസം എന്നാണ് അജ്ഞാതവാസത്തെ വിശേഷിപ്പിച്ചതും. അപ്പോഴേ ഇൻകാമായ സംസ്കാരം ഉൾക്കൊണ്ട ഒരു തച്ചന്റെ മേൽനോട്ടത്തിൽ പുഴയോരത്ത് ഒരു ഇരുനില മട്ടുപ്പാവ് ഉയർന്നു. സുഖവാസം അടിമുടി അങ്ങോട്ടാക്കി. കുടുംബാംഗങ്ങൾക്കൊക്കെ യഥാർഹം സമ്പത്തിദാനം നിർവഹിച്ച ശേഷമായിരുന്നു പുരമാറ്റം. പുത്തൻ പണത്തിനു പുറമെ ഒരു പുത്തൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളുമായിരുന്നല്ലോ ദമ്പതികൾ. പ്രിയേ, ഗോപിച്ചേട്ടൻ പറഞ്ഞു, 10-40 വർഷം മുൻപ് തുലാത്തിലെ ഒരു വർഷകാല സന്ധ്യയ്ക്കല്ലേ നമ്മുടെ പങ്കീപരിണയം നടന്നത്? ശരി തന്നെ. പ്രിയ തലയ്ക്ക് കൈവച്ചു. എത്ര വേഗമാണ് തുലാവർഷങ്ങൾ കടന്നുപോകുന്നത്! എന്നാൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയല്ലേ? തീർച്ചയായും. കടലാസും പെൻസിലും റൂൾ തടിയും കോമ്പസും വടക്കുനോക്കി യന്ത്രവും ഉപയോഗിച്ച് അവർ ഒരു രേഖയ്ക്ക് രൂപം കൊടുത്തു. കൺട്രിയിൽ വച്ചു വേണ്ട, അടുത്ത പട്ടണത്തിലെ ഒരു 3 നക്ഷത്രത്തിൽ

ഹോട്ടലിലാക്കി കളയാം രംഗവേദി. വൈകിട്ട് 7 തുടങ്ങി അർദ്ധരാത്രി വരെ ആഘോഷം. ക്ഷണിക്കപ്പെടേണ്ടവർ ജില്ലയ്ക്ക് ആശാൻ കളക്ടർ, 51 ഡെപ്യൂട്ടി കളക്ടർമാർ, വിൽപ്പന നികുതി ആശാന്മാർ, ഒരു ടിൻ മണ്ണെണ്ണയ്ക്ക് ചോദിച്ചാൽ ഇല്ലെന്ന് കൽപ്പിക്കുന്ന സപ്ലൈ ഓഫീസർ, ഗൾഫിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നും മലയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കടയോടെ കുറ്റിപുഴക്കി നാടേറിയ പഴയ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷ് മാനേഴ്സ് അറിയാവുന്ന മലയോരത്തെ ഏക മാന്യ വ്യക്തി മേജർ പി സി മേനോക്കി റിട്ടയേർഡ്. പ്രസിനെ ക്ഷണിക്കണ്ടേ? മണിച്ചേച്ചി ചോദിച്ചു. ചങ്ങമ്പുഴയുടെ രമണന്റെ ഒരു ആരാധകനായിരുന്ന ഗോപിച്ചേട്ടൻ നെറ്റിയിലടിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പറഞ്ഞു, ഹെവൻസ്! അയ്യയ്യോ, ഞാനത് മറന്നേ പോയി. മണിച്ചേച്ചി തെക്കൻ ചിട്ടയിൽ പറഞ്ഞു, അല്ലേലും പുള്ളിക്കാരൻ ഈയിടെ മറവി ഇച്ചിരി കൂടുതലാ. ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും 30 വിവാഹവിരഹ വാർഷികം. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. പിന്നീട് നായരും ഭാര്യയും കാറെടുത്ത് തലയിൽ വെച്ച് തൃശിവ പേരൂർക്കു പോയി. കാർത്തിക നക്ഷത്രങ്ങൾക്ക് താഴെ നിന്ന ഹോട്ടലിൽ ഒരു നില അപ്പാടെ വാടകയ്ക്കെടുത്തു. പിറ്റേന്നാണ് തൃശൂരിലെ രാത്രി പകലാക്കുന്ന പാർട്ടി. പൂരത്തിന്റെ അന്ന് ലഞ്ചും സിയസ്തയും കഴിഞ്ഞ് കാലും മുഖവും കഴുകി ഒരുമ്പെട്ട ദമ്പതികളായി ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും ഉടുത്തൊരുങ്ങി. ക്ഷണിച്ചവരെല്ലാം വന്നെത്തി ഹാജർ പുസ്തകത്തിൽ ഒപ്പുവച്ചിരുന്നു. രാവിനു പ്രായം വയ്ക്കെ ആഘോഷം കൊടുമ്പിരി കൊൾകെ ക്ഷണിച്ചവരിലും ഇരട്ടി മാന്യാതിഥികൾ ഹോട്ടലിനെ കീഴ്മേൽ മറിച്ചു. ഇരുകാലിൽ നിൽക്കാൻ ഇനി ഒട്ടും വയ്യെന്നായപ്പോൾ ആതിഥേയൻ ഉച്ചഭാഷണിയിലൂടെ ഉറക്കം തൂങ്ങി പരക്കെ ഒരു നമസ്തേ പറഞ്ഞ് തിരികെ കാറേറി. മട്ടുപ്പാവിന്റെ മുഖ്യ കവാടത്തിലെത്തിയതും യുവദമ്പതികളുടെ ഉറക്കവും ലഹരിയും പുഴകടന്നു. പടിവാതിൽ മലർക്കെ തുറന്നുകിടക്കുന്നു. കൂട്ടമായി നിലവിളിച്ച് ഭരദേവതയ്ക്ക് ഒരു പണപ്പായസവും നേർന്ന് ഒരു ഭാര്യയും നായരും അകത്തേക്ക് കുതിച്ചു. ഡ്രോയിംഗ് റൂം ഉഴുതുമറിച്ചിരിക്കുന്നു. സമസ്തവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ടെലിഫോണില്ല, കോളിംഗ് ബെല്ലില്ല, ചുമരോട് ചുമർ ചേർന്ന വിരിച്ചിരുന്ന പേർഷ്യൻ പരവതാനിയില്ല. 5 ടൺ വരുന്ന എയർ കണ്ടീഷണറാകട്ടെ ക്ലീനായി സാവകാശം പൊക്കിയെടുക്കപ്പെട്ടു പോയിരിക്കുന്നു. ദുഃഖത്തിനും ഭീതിക്കും വഴങ്ങി കരച്ചിൽ പുറത്തു വരുത്താനാവാതെ മണിച്ചേച്ചി തറയിൽ കുഴഞ്ഞു വീണു. 12 കോണിപ്പടികൾ 3 മൂച്ചിന് കുതിച്ച് ഗോപിച്ചേട്ടൻ ബെഡ്റൂമിലെത്തി. വാൾസേഫിലാണ് ആദ്യം നോക്കിയത്. അവൻ വാ പൊളിച്ചിരിക്കുന്നു. വസ്തുവകകൾ ക്ലീനായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സേഫിനകത്തെ സേഫിൽ നോക്കി. അവയിലെ 2 ബ്രീഫ് കേസുകളുടെ മേൽവിലാസവുമില്ല. ഓരോന്നിലും ഓരോ മില്യൺ വീതം കുവൈത്തി ദിനാർ സമം 40 കോടി ഇന്ത്യൻ രൂപ എന്ന ആഘാതത്തിന് പുറത്ത് ഗോപിച്ചേട്ടൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. ശബ്ദം കേട്ട് മണിച്ചേച്ചി ഞെട്ടിയുണർന്നു. അടുക്കളയിലേക്കോടി. ഭാഗ്യത്തിന് കറിമസാലകളൊന്നും അപഹരിക്കപ്പെട്ടിട്ടില്ല. പുഴയ്ക്കക്കരെ റെയിലിന്മേൽ പുലർച്ചെ വണ്ടി പൂവൻ കോഴി കൂവി. യുക്തിവാദം തുടങ്ങിവച്ചത് മണിച്ചേച്ചിയാണ്. ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവുപോയതുകൊണ്ട് അവ തിരികെ കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് എന്ന് അവർ പറഞ്ഞു. പോലീസിൽ വിവരമറിയിക്കണ്ടേ? ഫോണിലോ? യന്ത്രവും കളവുപോയിരിക്കുകയല്ലേ. ശരി തന്നെ, ഇനി എന്നാ മാർഗം? ഗോപിച്ചേട്ടൻ കാലത്ത് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരായാൽ മതി. മണിയുടെ ഉന്നതമായ ഇന്റലിജന്റ് കോഷ്യന്റിനു മുന്നിൽ നാം തലകുനിക്കുന്നു. കൃത്യം 9 ഇരുവരും ഒന്നിച്ചുണർന്നു. പിന്നെയും അരമണി നേരത്തിനകം ഉടുപ്പും തൊപ്പിയുമിട്ട് ഗോപിച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് കാർ ഓടിച്ചുപോയി. 6 മൈലീസ് തെക്കുമാറിയായിരുന്നു തട്ടകത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് മുറകളിൽ കൺകണ്ടവൻ എന്നതിനു പുറമെ ഒരു വിഷഹാരിയുമായിരുന്നു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ. അതിനാൽ അന്ന് രാവിലെ കലശലായ ദംശനമേറ്റ ഒരാൾ തന്നെ കാണാൻ വരുമെന്ന് നിമിത്തമുണ്ടായി. അന്നേരമാണ് ഗോപിച്ചേട്ടൻ കാറിറങ്ങി സ്റ്റേഷൻ കയറുന്നത്. പാമ്പല്ലല്ലോ കടിച്ചത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അല്ല, ഗോപിച്ചേട്ടൻ പറഞ്ഞു. പിന്നാര്? കണ്ടാൽ അറിയാത്ത ഒരു പറ്റം തസ്കര മൂർഖന്മാർ. ഇൻസ്പെക്ടർക്ക് സന്തോഷമായി. ശാസ്ത്രം പിഴച്ചില്ലല്ലോ, ദംശനമുണ്ടായല്ലോ. കള്ളനും ഒരു കരിമൂർഖൻ തന്നെയാണല്ലോ. എന്നാൽ മോഷണം പോയ ആസ്തികളുടെ ബാധ്യതകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ അന്തിച്ചു. വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം ചുങ്കം തീരുവ കൊടുത്തു തന്നെയാണല്ലോ കൊണ്ടുവന്നിരുന്നത്. അതെ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. രേഖയുണ്ടോ? അതും കളവുപോയി. കേസന്വേഷണം വഷളാവുകയാണല്ലോ. തുലാത്തിലെ വാവും പുഴയിലെ ബലിയിടലും പുഴക്കരയിലെ ആഴ്ചചന്തയും കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. അത്ര ദീർഘിപ്പിക്കണോ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. അത് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞു. അമാവാസിക്ക് മുമ്പ് നല്ല മുഹൂർത്തമില്ല. കറുത്ത വാവാം കാമിനി തന്നെയുടെ വരവിന് പിന്നെയും ഉണ്ട് 10 നാൾ. ഗോപിച്ചേട്ടൻ അക്ഷമനാവുകയായിരുന്നു. എല്ലാം പോയാലും കുവൈത്തി ദിനാറിന്റെ ആ പെട്ടികൾ 2 മാത്രം കിട്ടിയാൽ മതിയായിരുന്നു.
കറുത്തവാവിന്

0: മൂന്ന് ദിവസം മുമ്പ് ചേട്ടനും ചേച്ചിയും കാറ്റുകൊള്ളുകയായിരുന്നു. എന്താ രാമചന്ദ്രൻ വിശേഷം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല ഗോപിയാരെ എന്നായി വ്യാപാരി. ഇന്ന് കടയില്ലേ? ഉണ്ട്. നടക്കാനിറങ്ങിയതാണോ? വല്ലതും നടക്കുമോ എന്ന് നിരീക്കെ. രാമചന്ദ്രൻ നിരീച്ചാൽ എന്താ നടക്കാത്തത്? ഗോപിയാർക്ക് വേറൊരു കാര്യം അറിയോ?
1: എന്താത്?
0: അനാദിക്ക് പുറമെ സ്വകാര്യത്തിൽ ഒരു കുറ്റാന്വേഷണ ഏജൻസിയും നടത്തുന്നുണ്ട്. പുഴയ്ക്കക്കരെ ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, രാമചന്ദ്രൻ പറഞ്ഞു. എന്തിന്? വിദേശ നിർമ്മിതമായ വസ്തുവകകൾ സ്റ്റോക്ക് ചെയ്യാൻ. വീടെടുത്തതല്ലാതെ അതിനകത്ത് വല്ലതും സംഭരിച്ചിട്ടുണ്ടോ? മണിച്ചേച്ചി ചോദിച്ചു. അസാരമെന്നായി രാമചന്ദ്രൻ. എന്തെല്ലാം? മണിച്ചേച്ചി ഉദ്വേഗത്തോടെ ചോദിച്ചു. കട്ട്ലറി മുതൽ ക്രോക്കറി വരെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും സ്വർണ നാണയം തൊട്ട് കുവൈത്തി ദിനാർ വരെയും ഏതാണ്ട് ചിലതൊക്കെ കാണണമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. മണിച്ചേച്ചി തുറന്നൊരടി. അപ്പോൾ താനാണോ മോഷ്ടാവ്? എവിടുന്ന്? എന്ത്? ഇവിടുന്ന്? എല്ലാം എല്ലാം. അതിന് തെളിവെന്തെന്നായി രാമചന്ദ്രൻ. രാമചന്ദ്രൻ സത്യം പറഞ്ഞേക്കു, ഗോപിച്ചേട്ടൻ പറഞ്ഞു. സാധനങ്ങൾ മോഷ്ടിച്ചത് ഞാനല്ല. പിന്നെ ആരും മോഷ്ടിച്ചു? മണിച്ചേച്ചി ചോദിച്ചു. അത് ചോദിക്കരുത്. മെയ്ഡ് ഇൻ സാമഗ്രികൾ നിങ്ങളുടേതെങ്കിൽ വിട്ടുതരാം. എപ്പോൾ? ഇപ്പോൾ തന്നെ. കാറെടുത്ത് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഓടിച്ചുപോയി അവ പരിശോധിച്ച ശേഷം. ആരും പിന്നോട്ട് അമാന്തിച്ചില്ല. മൂവരും കറുത്ത മുഖം മൂടി ധരിച്ചു. കാറേറി ചില്ലുകൾ ഉയർത്തി. താണ ഗിയറിൽ വണ്ടി വിട്ടു. പുഴകടന്ന് കരിമ്പനക്കാടുകൾക്കിടയിൽ ഊടുപൂഴിയിലൂടെ രണ്ട് യോജന ചെന്നപ്പോൾ രാമചന്ദ്രൻ നടത്തുന്ന ഗ്ലോബൽ ഡിറ്റക്ടീവ് ഏജൻസി ലിമിറ്റഡ് എന്ന ബോർഡും അത് വഹിച്ചു നിൽക്കുന്ന കെട്ടിടവും കണ്ടു. പ്രതികൾ കാറിറങ്ങി. വൈദ്യുതിയുടെ പ്രകാശത്തിൽ അകത്ത് ചെമ്പുകുട്ടകങ്ങൾ, വില്ലമ്പുകൾ, ടെലിഫോൺ തുടങ്ങി തൊണ്ടിമണ്ഡലങ്ങൾ ഒന്നൊഴിയാതെ കണ്ടപ്പോൾ ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും മനം കുളിർത്തു. മഞ്ഞു പെയ്തു. ഇതെല്ലാം ഞങ്ങളുടെ ബ്രഹ്മസ്വമല്ലേ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. സാറു പറ. എങ്കിൽ സാധന സാമഗ്രികൾ പല ട്രിപ്പുകളിലായി സാറന്മാർ കാറിൽ കൊണ്ടുപോ എന്ന് രാമചന്ദ്രൻ ഉത്തരവായി. ആ രണ്ടു പെട്ടി നിറയെ കാണുന്ന കുവൈത്തി ദിനാറൊഴിച്ച്. അതെന്താണ് അങ്ങനെ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. രാമചന്ദ്രൻ എന്തിനാണ് ദിനാർ? രാമചന്ദ്രൻ ചിരിച്ചു. ഒരാളിന് പണം എന്തിനെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി ലോകത്തൊരാൾക്കും ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രന് എന്ത് കമ്മീഷൻ വേണം? ഗോപിച്ചേട്ടൻ ഏജൻസി വ്യവസ്ഥകളിലേക്ക് കടന്നു. തുലോം തുച്ഛം 40 കോടി ഇന്ത്യൻ രൂപയ്ക്ക്, അതിന്റെ രൂപഭദ്രതയ്ക്ക് വെറും 2 ലക്ഷം. ബമ്പർ ഓഫർ. അയ്യോ! ഗോപിച്ചേട്ടൻ തലയ്ക്ക് കൈവച്ചു. അവൻ ചോദിച്ചത് കൊടുത്തേക്കു ഗോപിച്ചേട്ട, മണിച്ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. 2 ലക്ഷം തന്ന ശേഷം പെട്ടികൾ വിട്ടുതരുമല്ലേ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. വേണ്ട, സാർ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ. ഗോപിയാരുടെ വാക്കിലും വലിയ 2 ലക്ഷം രാമചന്ദ്രനില്ല. പെരുത്ത നന്ദി. ഇനി ഈ ദിനാറുകളുമായി ഞാൻ വീണ്ടും വിദേശം തെണ്ടണം, അത് രൂപകളാക്കാൻ. ഗോപിച്ചേട്ടൻ ഒരു പരാതി എന്നോണം പറഞ്ഞു. അത് വേണ്ടെന്ന് രാമചന്ദ്രൻ. പിന്നെ എപ്പടിയെന്ന് ഗോപിച്ചേട്ടൻ. ചാരുദത്തന്റെ ഒരു സ്ഥാപനം മലയോരത്ത് നല്ല നിലയിൽ നടന്നുവരുന്നതായി ഗോപിയാര് കേട്ടിരിക്കും. ദത്തനെ നേരിൽ പോയി കാണുക. ചാരുദത്തനെ ഞാൻ എന്ന് കാണണം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. എന്റെ 2 ലക്ഷം തരുന്ന പിറ്റേന്ന്. പിന്നീട് പുലരും വരെ മൂവരും ചേർന്ന് കാർ പലതവണ ഓടിച്ച് വസ്തുക്കൾ സമ്പൂർണമായും മട്ടുപ്പാവിൽ എത്തിച്ചു. പുലർന്നപ്പോൾ ഭൂമിഭാഗം പഴയപടി, ഒന്നും കളവു പോകാത്ത പോലെ. 2 ലക്ഷത്തിന്റെ കറൻസി നോട്ടുകളാൽ രാമചന്ദ്രനെയും മൂടി സമാധിയിരുത്തി. പിറ്റേന്ന് പോയെന്നാൾ പകൽ 10 മണിക്കുമേൽ ദിനാറുകളത്രയും ഒരു പഴയ തുകൽപ്പെട്ടിയിലാക്കി ഗോപിച്ചേട്ടൻ ചാരുദത്തനിലേക്ക് നടന്നു. രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ നോട്ടുകെട്ടുകൾ എണ്ണിത്തുടങ്ങുകയല്ലേ ഗോപിനായർ? അങ്ങനെ തന്നെ. ഗോപിച്ചേട്ടൻ പെട്ടി തുറന്ന് ഒരു കുത്ത് ദിനാറെടുത്ത് ദത്തന് നീട്ടി. അതിൽ നിന്നൊരു നോട്ടെടുത്ത് ദത്തൻ വെളിച്ചത്തിനെതിരെ പിടിച്ച് വളരെ നേരം പരിശോധിച്ചു. എന്നിട്ട് പ്രശ്നത്തിന്റെ പല ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഗോചരവശാൽ ഞാൻ ശങ്കിച്ചത് തന്നെ. കടലാസിന്റെ മേനിയും അച്ചടിത്തെറ്റും ശുദ്ധിപത്രവും കൂടിയാകുമ്പോൾ ഇവ ചാവക്കാട് കുന്നംകുളം മേഖലയിൽ നിർമ്മിച്ചവയാണെന്ന് സിദ്ധിക്കുന്നു.
2: ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എല്ലാ ദിവസവും രാവിലെ 6:15. പ്രായോജകർ മലയാള മനോരമ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ ലയവിന്യാസം. ഇതിൽ ആദ്യം ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത് രൂപകതാളം.

ഇതുവരെ കേട്ടത് ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത്. ഇനി മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ചത് കേൾക്കാം. മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസം.
1: ആദ്യമായി ഗർഭിണിയാകുന്നവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണോ? BPL റേഷൻ കാർഡ്, ആയുഷ്മാൻ ഭാരത് കാർഡ്, ഈശ്രം കാർഡ് എന്നിവയിൽ ഏതെങ്കിലും കൈവശമുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവായ കർഷക സ്ത്രീയാണോ?
2: തൊഴിലുറപ്പ് ജോബ് കാർഡുണ്ടോ? 40% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭിന്നശേഷിക്കാരാണോ? കുടുംബവാർഷിക വരുമാനം 800,000 രൂപയിൽ താഴെയുള്ള സ്ത്രീയാണോ?
1: അംഗനവാടി ജീവനക്കാരി അല്ലെങ്കിൽ സഹായി അല്ലെങ്കിൽ ആശാവർക്കറായ സ്ത്രീയാണോ? ഇതിലേതെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അടുത്തുള്ള അംഗനവാടി കേന്ദ്രവുമായി ബന്ധപ്പെടുക.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:40.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം. സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം ഒടിയൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നിഖിൽ മാത്യു പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്ര വർമ്മ, ഈണം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: ഒരിക്കൽ ശരീരാവയവങ്ങൾ തമ്മിൽ വലിയ തർക്കം. ആരാണ് തങ്ങളിൽ കേമൻ എന്നതാണ് വിഷയം. തല തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, എന്നേക്കാളും ഉയർന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഉന്നതമായ സ്ഥാനത്താണ്. ഞാനില്ലെങ്കിൽ നിങ്ങളെല്ലാം വെറും ജീവച്ഛവങ്ങൾ. അതിനാൽ എന്റെ ഔന്നത്യം നിങ്ങളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. തലയുടെ അവകാശവാദം കേട്ടപ്പോൾ കണ്ണിന് അത് നോക്കി നിൽക്കാനായില്ല. കണ്ണ് കണ്ണു വിടർത്തി പറഞ്ഞു, താനില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണല്ലോ ശിരസിന്റെ വാദം. പക്ഷെ ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ തല ഉണ്ടായിട്ടെന്ത് കാര്യം? ഞാനാണ് നിങ്ങൾക്കെല്ലാം വഴി കാണിക്കുന്നത്. ഈ മനോഹര ലോകത്തെ നിങ്ങൾക്ക് ദൃശ്യമാക്കി തരുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി വീഴും. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എന്റെ ഔദാര്യത്തിലാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത്. അതിനാൽ ഞാനാണ് വലിയവൻ. കണ്ണിന്റെ വീരവാദം കേട്ടപ്പോൾ വായയ്ക്ക് സഹി കിട്ടു. വായ വലിയ വായിൽ പറഞ്ഞു, കണ്ണു മാത്രമുണ്ടായിട്ട് എന്ത് കാര്യം? ഞാനില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ആശയവിനിമയം നടത്തും? എങ്ങനെ അന്നം കഴിക്കും? എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കും? അതുപോലെ ആരും നിങ്ങളെ നോക്കി ചിരിക്കാതിരുന്നാൽ നിങ്ങളെങ്ങനെ സഹിക്കും? ഞാനുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. എന്നെ കവച്ചു വെക്കാൻ മാത്രം നിങ്ങളിൽ ഒരാളും വളർന്നിട്ടില്ല. വായയുടെ ന്യായവാദം അവസാനിച്ചപ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, വരൂ, എന്നോട് മല്ലിടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ. എന്നെ കീഴടക്കാൻ മാത്രം ആണത്തമുള്ളവരെ ഒന്ന് കാണട്ടെ. നിങ്ങൾക്കെല്ലാം വേണ്ടി നിരന്തരം അധ്വാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും വല്ല വേദനയും ഉണ്ടായാൽ ഉഴിഞ്ഞു തരുന്നതും ഞാനാണ്. നിങ്ങൾക്കെതിരിൽ ഏതെങ്കിലും ശത്രു വന്നാൽ പ്രതിരോധിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതും ഞാനാണ്. ജീവിതത്തിന് ആവശ്യമായ ഊർജം കിട്ടണമെങ്കിൽ ഭക്ഷണം വേണം. അത് വായയിലേക്ക് വെച്ച് തരുന്നതും ഞാനാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടകാലമാണ്. കൈയുടെ യുക്തിവാദം കേട്ടപ്പോൾ കാൽ കുതിച്ചെഴുന്നേറ്റു. കൈയുടെ അവകാശവാദം കേട്ടാൽ തോന്നും അവനില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലെന്ന്. കൈയ് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെയങ്ങ് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അവനെയും നിങ്ങളെയുമെല്ലാം കർമ്മരംഗത്തേക്ക് നയിക്കുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. എന്റെ സ്ഥാനം നിങ്ങളെക്കാളെല്ലാം താഴെയാണെന്നത് പ്രത്യക്ഷത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം മേലെയാണ് ഞാൻ. നിങ്ങളുടെയെല്ലാം അടിത്തറയും അടിസ്ഥാനവുമാണ് ഞാൻ. തർക്കം മൂർച്ഛിക്കുകയാണ്. മറ്റവയവങ്ങളും മുന്നോട്ട് വരാൻ ഒരുങ്ങി നിൽക്കുന്നു. അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാവുമെന്ന് കണ്ടപ്പോൾ ബുദ്ധി മുന്നോട്ട് വന്നു. സഹോദരങ്ങളെ, നിങ്ങളീ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിരത്തിയ ന്യായങ്ങൾ എല്ലാം ശരിയാണ്. എന്നാൽ ഞാനാണ് എന്ന ഭാഗം ഒഴിവാക്കുക. എല്ലാവരും ഉന്നതർ തന്നെയാണ്. ആരും ആരെക്കാളും മേലെയുമല്ല താഴെയുമല്ല. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് അഹങ്കരിക്കാനോ മറ്റുള്ളവരെ ഇകഴ്ത്താനോ അല്ല, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി കൂട്ടായി പ്രവർത്തിക്കാനാണ്. വ്യത്യസ്ത കഴിവുകൾ ഒന്നിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സാധിക്കുന്നത്. നാം മനുഷ്യർ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്കില്ലാത്ത കഴിവ് ഉണ്ടെന്ന് കരുതി ആരും അഹങ്കരിക്കരുത്. കുടുംബത്തിലും സമൂഹത്തിലും എല്ലാവർക്കും ഓരോ സ്ഥാനവും മാനവുമുണ്ട്. ആർക്കും സ്വന്തം കഴിവുകൾ മാത്രം ഉപയോഗപ്പെടുത്തി തനിച്ച് ജീവിക്കാനാവില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രമേ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാനാവൂ. ആരും താഴെ നിൽക്കേണ്ട, മേലെയും വേണ്ട.

0: എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്സ്, ഡിവൈഡഡ് വി ഫോൾ.
1: ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്.

ഹിറ്റ്സ് എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.